ആകാശവാണി 103.6 റിയൽ എഫ്എം. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 18 സെക്കൻഡ്. 103.6 മെഗാഹെർട്സ് എഫ്എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ആഷാഢം 15, കൊലവർഷം 1201, മിഥുനം 22, 2026 ജൂലൈ 6 തിങ്കളാഴ്ച.

0: റിയൽ എഫ്എമ്മിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുനിൽ കുമാർ കട്ടാടശ്ശേരി.
2: മാനവ വംശത്തിൻ്റെ ആവിർഭാവ ദശയിൽ തന്നെ രൂപം കൊണ്ട വികാര വിചാരങ്ങളിൽ ഇന്നും അണയാതെ നിൽക്കുന്നവയാണ് വിദ്വേഷവും പകയും. സ്നേഹത്തിൻ്റെ സംഗീതാത്മകതയെ നിസ്സംശയവും പുറകോട്ട് മാറ്റി നിർത്തി അസഹനീയമായ ഇത്തരം വൈരുദ്ധ്യങ്ങൾ എത്ര പെട്ടെന്നാണ് മുൻനിരയിലെത്തുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കുക. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ നിരീക്ഷണങ്ങളിൽ ഏറ്റവും ഉദാത്തമെന്ന് തോന്നിയ ഒരു കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എല്ലാ വൈറ്റമിനുകളുടെയും അഭാവമാണ് മനുഷ്യനിൽ രോഗങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു വൈറ്റമിൻ്റെ ആധിക്യം മനുഷ്യന് ഒരു മരുന്നുകൊണ്ടും മാറാത്ത അസുഖങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. ആ വൈറ്റമിൻ്റെ പേര് വൈറ്റമിൻ ഐ എന്നാണ് അദ്ദേഹം പരാമർശിച്ചത്. ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഐ എന്ന ഭാവം വന്ന് നിറയുകയും, അതായത് ഐ എന്ന് സൂചിപ്പിച്ചാൽ ഞാൻ എന്ന അർത്ഥം, അത് പിന്നീട് മാറ്റാനാവാത്ത അസുഖമായി മൂർച്ഛിക്കുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം അർത്ഥമാക്കിയത്. ഓരോ വ്യക്തിക്കകത്തും വന്നു നിറയുന്ന അഹംഭാവമാണല്ലോ ഏറ്റവും വലിയ അസ്വസ്ഥത. വ്യക്തികൾ തമ്മിൽ, പ്രസ്ഥാനങ്ങൾ തമ്മിൽ, മതങ്ങൾ തമ്മിൽ, ദേശങ്ങൾ തമ്മിൽ നടക്കുന്ന തരം വിദ്വേഷപൂർണമായ ഇടപെടലുകൾ ക്രമേണ അവസാനിപ്പിക്കാൻ കഴിയാത്ത ഏറ്റുമുട്ടലുകളിലാണ് ചെന്നെത്തുക. വിശപ്പിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും നിലവിളികൾ നമ്മുടെ അതിർത്തികൾ ഭേദിച്ച് ഓരോ ദിവസവും നമുക്കരികിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം പകപോക്കലുകൾ നിർഭയമായി ചേക്കേറിയിരിക്കുകയാണ് നമ്മുടെ വിദ്യാലയങ്ങളിലും. അതിന് നഗരമെന്നോ നാട്ടിൻപുറമെന്നോ പക്ഷാന്തരങ്ങളില്ലാതായിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ സിലബസിന് പുറത്ത് സഞ്ചരിക്കുമ്പോഴും അവർക്കുത്സാഹം നൈമിഷികമായ ഹരങ്ങൾ മാത്രമാണ്. അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയിട്ടും ആശ കൈവിടാതെ അക്ഷരോർജം പകർന്നു നൽകാൻ ആർജവം കാണിച്ച റാബിയമാരുടെ നാട്ടിലാണ് നമ്മുടെ കുട്ടികൾ വളരുന്നതെന്ന് ഓർക്കണം. വഴികളും വെളിച്ചവും പുറന്തിരിഞ്ഞുന്ന ഒരു ഇരുണ്ട കാലത്ത് തോൾസഞ്ചിയിൽ പുസ്തകങ്ങൾ നിറച്ചുവെച്ച് ഗ്രാമാന്തര

ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 58:20. ഇന്ന് ശകവർഷം 1948, ആഷാഢം 15. കൊല്ലവർഷം 1201, മിഥുനം 22. 2026 ജൂലൈ 6 തിങ്കളാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോ ഹെർട്സിൽ ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ പ്രഭാത പരിപാടികളിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുനിൽ കുമാർ കട്ടാടശ്ശേരി.
2: മാനവ വംശത്തിന്റെ ആവിർഭാവ ദശയിൽ തന്നെ രൂപം കൊണ്ട വികാര വിചാരങ്ങളിൽ ഇന്നും അണയാതെ നിൽക്കുന്നവയാണ് വിദ്വേഷവും പകയും. സ്നേഹത്തിന്റെ സംഗീതാത്മകതയെ നിസ്സംശയവും പുറകോട്ടു മാറ്റി നിർത്തി അസഹനീയമായ ഇത്തരം വൈരുദ്ധ്യങ്ങൾ എത്ര പെട്ടെന്നാണ് മുൻനിരയിലെത്തുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കുക. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ നിരീക്ഷണങ്ങളിൽ ഏറ്റവും ഉദാത്തമെന്ന് തോന്നിയ ഒരു കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എല്ലാ വൈറ്റമിനുകളുടെയും അഭാവമാണ് മനുഷ്യനിൽ രോഗങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു വൈറ്റമിൻ്റെ ആധിക്യം മനുഷ്യന് ഒരു മരുന്നുകൊണ്ടും മാറാത്ത അസുഖങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. ആ വൈറ്റമിൻ്റെ പേര് വൈറ്റമിൻ ഐ എന്നാണ് അദ്ദേഹം പരാമർശിച്ചത്. ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഐ എന്ന ഭാവം വന്നു നിറയുകയും, അതായത് ഐ എന്ന് സൂചിപ്പിച്ചാൽ ഞാൻ എന്ന അർത്ഥം, അത് പിന്നീട് മാറ്റാനാവാത്ത അസുഖമായി മൂർച്ഛിക്കുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം അർത്ഥമാക്കിയത്. ഓരോ വ്യക്തിക്കകത്തും വന്നു നിറയുന്ന അഹംഭാവമാണല്ലോ ഏറ്റവും വലിയ അസ്വസ്ഥത. വ്യക്തികൾ തമ്മിൽ, പ്രസ്ഥാനങ്ങൾ തമ്മിൽ, മതങ്ങൾ തമ്മിൽ, ദേശങ്ങൾ തമ്മിൽ നടക്കുന്ന തരം വിദ്വേഷപൂർണമായ ഇടപെടലുകൾ ക്രമേണ അവസാനിപ്പിക്കാൻ കഴിയാത്ത ഏറ്റുമുട്ടലുകളിലാണ് ചെന്നെത്തുക. വിശപ്പിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും നിലവിളികൾ നമ്മുടെ അതിർത്തികൾ ഭേദിച്ച് ഓരോ ദിവസവും നമുക്കരികിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം പകപോക്കലുകൾ നിർഭയമായി ചേക്കേറിയിരിക്കുകയാണ് നമ്മുടെ വിദ്യാലയങ്ങളിലും. അതിന് നഗരമെന്നോ നാട്ടിൻപുറമെന്നോ പക്ഷാന്തരങ്ങളില്ലാതായിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ സിലബസിന് പുറത്ത് സഞ്ചരിക്കുമ്പോഴും അവർക്കുത്സാഹം നൈമിഷികമായ ഹരങ്ങൾ മാത്രമാണ്. അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയിട്ടും ആശ കൈവിടാതെ അക്ഷരോർജം പകർന്നു നൽകാൻ ആർജവം കാണിച്ച റാബിയമാരുടെ നാട്ടിലാണ് നമ്മുടെ കുട്ടികൾ വളരുന്നതെന്നോർക്കണം. വഴികളും വെളിച്ചവും പുറന്തിരിഞ്ഞുന്ന ഒരു ഇരുണ്ട കാലത്ത് തോൾസഞ്ചിയിൽ പുസ്തകങ്ങൾ നിറച്ചുവെച്ച് ഗ്രാമാന്തരങ്ങളിൽ വീട് വീടാന്തരം കയറിയിറങ്ങിയ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിൻ്റെ ജീവനാഡിയായിരുന്ന പി എൻ പണിക്കരുടെ കാറ്റേറ്റാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നത്. ഇത്തരം അനുകൂല സാഹചര്യങ്ങളൊക്കെ അവർക്കൊപ്പം ഉണ്ടായിട്ടും എന്തുകൊണ്ടോ അവർ വായനയുടെ ലോകത്തു നിന്നും ഒരുപാട് അകന്നു പോകുന്നത് കാണുമ്പോൾ കുഞ്ഞേ ചെറുപ്പത്തിൽ ഇതിലപ്പുറം തോന്നും, എല്ലാം തന്നോളമായാലടങ്ങും എന്ന് മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ.

0: ഭാവി അവർക്കൊരു പ്രശ്നമേയല്ലാതായിത്തീരുകയും വർത്തമാനത്തിൻ്റെ നൈമിഷികതകളിൽ അവർ സ്വയം അഭിരമിക്കുകയും ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്ന സത്യം. 2014 കേരളത്തിലെ മികച്ച ജില്ലാ കളക്ടറായി സംസ്ഥാന സർക്കാരിൻ്റെ ബഹുമതിക്കർഹനായ MG രാജമാണിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതകഥയിൽ പരാമർശിക്കുന്ന ഹൃദയസ്പർശിയായൊരു ഭാഗമുണ്ട്. യാതനയുടെ ജീവിതകാലങ്ങൾ താണ്ടി സിവിൽ സർവീസ് കടന്നു വന്നൊരു മകൻ എന്ന് കളക്ടറാവുമെന്ന് കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ഒരു അമ്മയുടെ ഓർമ്മകളിലൂടെ അദ്ദേഹം സഞ്ചരിക്കുന്നത് നമുക്ക് കാണാം. ആദ്യമായി താൻ കളക്ടറായ വിവരം അമ്മയെ അറിയിച്ച സ്നേഹനിധിയായ ഒരു മകൻ്റെ കണ്ണീര് ആ വാക്കുകളെ നനച്ചിട്ടുണ്ടാവും. അദ്ദേഹം പറയുന്നത് കേൾക്കുക. കണ്ണൂർ എവിടെയാണെന്ന് പോലും അമ്മയ്ക്കറിയില്ല. പക്ഷേ മകൻ അവിടുത്തെ കളക്ടറായി. സ്കൂൾ തിണ്ണയിൽ വിശന്നിരുന്ന മകനു വേണ്ടി ഉച്ചവെയിലത്ത് ചോറ്റുപാത്രവുമായി ചെരുപ്പ് പോലും ഇടാതെ ഓടിവരുന്ന അമ്മയെയാണ് ഞാനപ്പോൾ ഓർമ്മിച്ചത്. എല്ലാവരും ക്ലാസ്സിൽ കയറി പഠിക്കുമ്പോൾ ആഹാരം തിണ്ണയിലിരുന്ന് കഴിച്ചിരുന്ന അമ്മയുടെ മകൻ ഇന്ന് കളക്ടറായി. തുടർന്ന് അദ്ദേഹം എറണാകുളം ജില്ലാ കളക്ടറായി മാധ്യമങ്ങൾ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു. എന്താണ് കൊച്ചി നഗരത്തിനായി അങ്ങ് ചെയ്യാൻ പോകുന്നതെന്ന് ഏറ്റവും എളിമയാർന്ന ഭാഷയിൽ അദ്ദേഹം പ്രതിവചിച്ചത് ഇങ്ങനെയായിരുന്നു: ഞാൻ നഗരത്തിൻ്റെ കളക്ടറായിരിക്കില്ല, ഞാൻ എറണാകുളത്തിൻ്റെ ഗ്രാമങ്ങളുടെ കളക്ടറായിരിക്കുമെന്ന്. ഭാരതത്തിൻ്റെ വടക്കൻ സംസ്ഥാനങ്ങളിൽ ഒരിടത്ത് കുട്ടികളുമായി സംസാരിച്ചിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ അടുക്കൽ കുസൃതിയായൊരു പെൺകുട്ടി വന്നു. അടച്ചുപിടിച്ച തൻ്റെ വലതു കൈപ്പത്തി ഉയർത്തിക്കാണിച്ച് കുസൃതി നിറഞ്ഞ കണ്ണുകൾ അടച്ചുപിടിച്ച് അവൾ ചാച്ചാജിയോട് ചോദിച്ചു: ചാച്ച, ഈ കൈക്കുള്ളിലെ തുമ്പിക്ക് ജീവനുണ്ടോ ഇല്ലയോ? ഒരു നിമിഷം ആലോചിച്ച് ചാച്ചാജി മനസ്സിലോർത്തു: ജീവനുണ്ടെന്ന് പറഞ്ഞാൽ അവളതിനെ അമർത്തും, അപ്പോൾ ജീവൻ പോകും. ജീവനില്ലെന്ന് പറഞ്ഞാൽ അവളതിനെ പറത്തിവിടും. ഒരു കൊച്ചുകുഞ്ഞിൻ്റെ നിഷ്കളങ്കതയ്ക്ക് ഭംഗം വരാത്ത രീതിയിൽ അദ്ദേഹം പറഞ്ഞു: കുഞ്ഞേ, അതിൻ്റെ ഭാവി കുഞ്ഞിൻ്റെ കയ്യിലാണെന്ന്. കളങ്കലേശമില്ലാത്ത രണ്ട് ചിരികളിൽ ആ സംവാദം അവസാനിച്ചു എന്ന് നെഹ്റു പറഞ്ഞിട്ടുണ്ട്. നേർവഴി നടത്താൻ പ്രകാശങ്ങളില്ലാത്ത ഭൂമിയല്ല നമ്മുടേത്. പ്രകാശത്തിൻ്റെ വഴിയിലേക്ക് ഭാവിയുടെ പ്രതീക്ഷകളെ തിരിച്ചു നിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രം മതി. കാലവും ലോകവും കലഹങ്ങളില്ലാതായി മാറും. നമ്മുടെ ശ്രമങ്ങൾ ആ വഴിക്ക് നീങ്ങുന്നതത്രേ ഉചിതവും.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനിൽ കുമാർ കട്ടാടശ്ശേരി.
2: ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനുള്ളിൽ 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: Investigation Team SIT probing the counting of donations received by the trust. The meeting will be held at the premises of Ram Temple at around 3 in the afternoon. According to an official notice issued on 28th of last month, the agenda of the meeting includes consideration of the resignation letters submitted by General Secretary Champat Rai and Trustee Dr. Anil Mishra. The meeting will further deliberate and on arrangements related to the future management of the Ram Temple. Assam Cabinet has approved a series of major policy decisions aimed at strengthening emergency services, promoting industrial growth and improving governance ahead of the commencement of budget session of the State Assembly today. Briefing the media after the Cabinet meeting in Guwahati, Chief Minister Hemant Biswa Sarma said the Cabinet approved several bills to be introduced during the ensuing Assembly session. The Cabinet also approved an integrated emergency response system under the 112 helpline with an outlay of 100 crore rupees. In cricket, Australia defeated England by 7 wickets to lift the ICC Women's T20 World Cup at Lord's in London last night. Chasing a target of 151 runs set by England, Australia scored 153 for 3 in 17.1 overs. Beth Mooney was the highest scorer for Australia with 64 runs. Put to bat, England scored 150 for 4 in stipulated 20 overs. Brazil's veteran player Neymar Jr. has announced his retirement from the international football after the five-time world champions suffered a stunning 2-1 defeat to Norway in FIFA World Cup round of 16 last night. He finished his international career as the all-time leading scorer for Brazil. For Brazil, the defeat marked a seventh consecutive World Cup knockout loss to European opposition and their earliest World Cup exit since 1990. In the Wimbledon tennis, Serbia's Novak Djokovic defeated Roman Safiulin of Russia to reach the men's singles quarterfinals last night. And that's the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട് അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് കാവ്യാഞ്ജലി. വയലാറിൻ്റെ സർഗസംഗീതം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം, ആലാപനം ദീപാ കെ. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7 മണിക്ക് ഓപ്പൺ ഫോറം, ഞാൻ എൻ്റെ വായന. തുടർന്ന് ആരോഗ്യം അമൂല്യം, ഡോക്ടർ ഹബീനത്ത് കെ എം പങ്കെടുക്കുന്നു. പാട്ടുപെട്ടിക്കാലം, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം. പട്ടുനൂൽപ്പുഴു, എസ് ഹരീഷ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 ഇളയനില, 8:30 ആർട്ട് കഫേ. തുടർന്ന് ലളിത ഗാനങ്ങൾ. 9:00 സുവർണമലരുകൾ, 9:30 നാടകഗാനങ്ങൾ, 9:45 വാർത്താ തരംഗിണി, 10:00 NHM റേഡിയോ ഹെൽത്ത്. ഉച്ചയ്ക്ക് 12:10 12:40 എവർ ഗ്രീൻ ഡ്വേറ്റ്സ്. 1:00 ഗാനോത്സവം. 2:15 തുടർ നാടകം, 2:30 ഗസൽ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം. 5:00 KT ജാനുവും സംഘവും അവതരിപ്പിക്കുന്ന നാട്ടിപ്പാട്ട്. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 5:45 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും, ജന്തുജന്യ രോഗങ്ങൾ തിരിച്ചറിയാം തടയാം, ഡോക്ടർ സഞ്ജയ് ദേവരാജനുമായി അഭിമുഖം. 7:20 കമ്പോള വില നിലവാര അറിയിപ്പ് കാലാവസ്ഥ. 7:35 എവർഗ്രീൻ ഡ്വേറ്റ്സ്. 8:00 8:40 10:30 ചലച്ചിത്രഗാനങ്ങൾ. 9:15 വിദ്യാഭ്യാസ രംഗം, ജീവലോകത്തെ അത്ഭുതങ്ങൾ, ഗീതാ നായർ എസ് സംസാരിക്കുന്നു. 9:30 എസ് കെ മഹതിയുടെ സംഗീതക്കച്ചേരി.

0: കൊടുന്തിരപ്പള്ളി സുബ്രാമൻ വയലിൻ, കൊടുന്തിരപ്പള്ളി പരമേശ്വരൻ മൃദംഗം, കലാമണ്ഡലം കെ ഷൈജു മുഖർ ശംഖ്. ഇന്ന് ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്.
1: കാവ്യാഞ്ജലി.
2: വയലാറിൻ്റെ സർഗസംഗീതത്തിൽ നിന്ന് ഒരു ഭാഗം ആലപിക്കുന്നത് ദീപ കെ.

0: നിങ്ങൾ കേട്ടത് വയലാറിന്റെ സർഗസംഗീതത്തിൽ നിന്ന് ഒരു ഭാഗം. ആലപിച്ചത് ദീപ കെ.
1: കാവ്യാഞ്ജലി.
2: ആകാശവാണി കോഴിക്കോട്. പ്രഭാതഗീതം ദക്ഷിണാമൂർത്തെ എന്ന് തുടങ്ങുന്ന ഗാനം യേശുദാസ് പാടിയത്.

0: കൃഷി ചെയ്യാത്ത ഭൂമിയുണ്ടെങ്കിൽ കണ്ടെത്തി കൃഷിയിറക്കാനുള്ള ഒരുക്കത്തിലാണ് സംസ്ഥാന കൃഷിവകുപ്പ്. കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുകയാണ് ഇതുവഴി ലക്ഷ്യം വയ്ക്കുന്നത്. അതിന് സംസ്ഥാനത്തെ കാർഷിക വൃത്തി സജീവമാക്കണം. കൃഷി ചെയ്യാതെ കിടക്കുന്ന തരിശുഭൂമികൾ കണ്ടെത്തണം. ഇത്തരം സർക്കാർ സ്വകാര്യ ഭൂമികൾ മുഴുവൻ കണ്ടെത്തി മാപ്പ് ചെയ്യാനാണ് കൃഷിവകുപ്പിന്റെ തീരുമാനം. നമ്മുടെ അടുക്കളകളിലെത്തുന്ന പച്ചക്കറികളിലെ വിഷാംശത്തെക്കുറിച്ച് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് എന്നും പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. പരിശോധിച്ച 1268 പച്ചക്കറി സാമ്പിളുകളിൽ 51 എണ്ണത്തിലും കീടനാശിനിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു. ഈ പ്രശ്നത്തിനും കൂടിയുള്ള പരിഹാരമെന്ന നിലയിലാണ് മാപ്പിംഗിനും കൃഷിവ്യാപനത്തിനും ഉള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്ന് പറയുന്നു കൃഷിമന്ത്രി ടി സിദ്ദിഖ്.
1: കേരളത്തിലെ കൃഷിവകുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു മിഷന് ഒരു പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുകയാണ്. അതിന്റെ ഭാഗമായി കേരളത്തിലുള്ള തരിശ് നിലങ്ങൾ, അത് സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും ഉള്ള മുഴുവൻ തരിശ് നിലങ്ങളും മാപ്പ് ചെയ്യാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. അത് ഏകദേശം ഒരു മാസം കൊണ്ട് ആ പ്രവർത്തനം പൂർത്തിയാവും. അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഗൗരവതരമായ ഒരു പ്രശ്നം ഇതിന്റെ ഭാഗമായിട്ടുണ്ട്, ഈ തീരുമാനത്തിലേക്ക് എത്തുന്നതിന്റെ ഭാഗമായിട്ടുണ്ട്. അത് കേരളത്തിലെ സർക്കാരിന്റെ കൃഷിവകുപ്പിന്റെ കയ്യിലുള്ളതായ ലാബുകളിൽ വിവിധ പച്ചക്കറികളും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും പരിശോധന നടത്തിയപ്പോൾ അതിൽ പലതിലും ക്രമാതീതമായ കീടനാശിനികളുടെ വിഷാംശത്തിന്റെ അംശം കണ്ടെത്തുകയുണ്ടായി. അത് ഗുരുതരമായ ഒരു സാഹചര്യമാണ്. ഒരു കാരണവശാലും അങ്ങനെ പോകാൻ അനുവദിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. അതുകൊണ്ടാണ് ഒന്ന് മൊബൈൽ പരിശോധന ലാബുകൾ, രണ്ട് തരിശ് നിലങ്ങൾ മുഴുവൻ കണ്ടെത്തി അവിടെ മുഴുവൻ കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള തീരുമാനം, ഈ രണ്ട് തീരുമാനം എടുത്തു. അപ്പോ ഈ ആദ്യം തന്നെ ഇതിന്റെ മാപ്പിംഗ് ആണ്. മാപ്പിംഗ് നടന്നതിന് ശേഷം ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട കോർപ്പറേറ്റുകൾ, സ്ഥാപനങ്ങൾ, വിവിധ സംഘടനകൾ, അവരെയൊക്കെ ഉപയോഗിച്ച് കേരളത്തിലെ വിവിധ തരിശുഭൂമികൾ കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സമഗ്ര പദ്ധതി, അതിന് കൃഷിവകുപ്പ് വളരെ ഗൗരവത്തോടുകൂടി അതിനെ ബാക്ക് ചെയ്യും. അതിനെല്ലാം ഉള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഈ കാര്യത്തിൽ ഉണ്ടാവണം. ഞാൻ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു, വളരെ ഉത്തരവാദിത്തത്തോടുകൂടി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. കേരളം നേരിടുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നത്തിന്റെ അടിത്തറ ഭക്ഷ്യ മേഖലകളിലുള്ള ഈ ഗുരുതരമായ രീതിയിലുള്ള അമിതമായ കീടനാശിനിയും വളപ്രയോഗങ്ങളും കാര്യങ്ങളുമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാതെ മാർഗമില്ല. അതിനെന്തുണ്ട് പരിഹാരം എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും ചെറുതും വലുതുമായ കൃഷികളിലേക്ക് നമ്മൾ പോവുക എന്നതാണ്. അതിനുള്ള നടപടിയാണ് ഇതിന്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുള്ളത്. തരിശു നിലങ്ങൾ കണ്ടെത്തി കൃഷി ഇറക്കാനുള്ള വലിയൊരു സമഗ്ര പദ്ധതിയാണ് കേരളത്തിൽ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നത്.
0: ഗ്രാമീണ മേഖലയിലും തരിശുഭൂമി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അർഹമായ വില ലഭിക്കാത്തതും വന്യജീവി ശല്യവും കാരണം കൃഷി ഉപേക്ഷിക്കാൻ പല കർഷകരും നിർബന്ധിതരാകുന്നു. നെൽപ്പാടങ്ങളും കരഭൂമിയും നിലവിൽ ഒരുപോലെ തരിശായി കിടക്കുകയാണ്. ഭൂവിനിയോഗ ബോർഡിന്റെ സഹായത്തോടെ നിലവിൽ എങ്ങനെയാണ് ഈ പദ്ധതി മുന്നോട്ടു പോകുന്നത് എന്ന് വിശദമാക്കുന്നു സംസ്ഥാന കൃഷിവകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടറും ഐ ടി വിഭാഗം മേധാവിയുമായ അജിത് ചാക്കോ.
2: നമ്മുടെ ഐ ടിയുടെ ഒരു പ്രൊജക്ട് ആയിട്ടാണ് നമ്മളിത് വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ലാൻഡ് യൂസ് ബോർഡാണ് മെയിനായിട്ട് ഇതിന്റെ, നമ്മൾ ലാൻഡ് യൂസ് ബോർഡിനെ കൊണ്ട് നിർദ്ദേശം കൊടുത്തിട്ട് ചെയ്യിക്കുകയാണ്. അപ്പൊ അവര് ആൾക്കാരെ ഹയർ ചെയ്ത് ട്രെയിൻ ചെയ്ത് അവരുടെ അഡ്വൈസസ് ഒക്കെ ആയിട്ട് അവരാണ് ഫീൽഡിൽ വിട്ടത്. ഈ സർവേ നടപ്പിലാക്കുന്നതും തിരിച്ച് ഷേഫ് ആയിട്ട് നമുക്ക് തിരിച്ചു തന്നു. അപ്പൊ നമ്മൾ കത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർസ് ഉണ്ട്, അവരത് അപ്ലോഡ് ചെയ്ത് ശരിക്കും അങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് പൂർണ്ണമായിട്ട് നടക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ ലാൻഡ് യൂസ് ബോർഡിന്റെ സഹായത്തോടെ ആൾക്കാർ സർവേസിനെ എടുത്തിട്ട് നമ്മൾ നേരെ പാടശേരത്തിൽ വിടുക കഴിഞ്ഞു. അപ്പൊ അവരോട് പോയി ഡിജിറ്റൽ സർവേ നടത്തി ഓരോ പാടശേരത്തിന്റെയും പിന്നെ സർവേ നമ്പർ അടക്കം ഡീറ്റെയിൽസ് നമ്മളിലുണ്ട്. അത് വെച്ചിട്ട് നിലവിലുള്ള ഭൂവിനിയോഗം, നിലവിൽ ആ പാടശേരത്ത് കൃഷി നടക്കുകയാണോ,

ഏത് കൃഷിയാണോ നടക്കുന്നത്, നെൽകൃഷിയാണോ അല്ലെങ്കിൽ വേറെ ഏത് കൃഷിയാണോ, ആ കാര്യം രേഖപ്പെടുത്തും. അല്ലെങ്കിൽ ഇത് തരിശ് ആട് കിടക്കുകയാണെങ്കിൽ തരിശ് നിലമാണെന്ന് രേഖപ്പെടുത്തും. കൃഷിയോഗ്യമായ തരിശാണെങ്കിൽ അങ്ങനെയും, തീർത്തും വേസ്റ്റ് ലാൻഡ് ആണെങ്കിൽ അങ്ങനെ രേഖപ്പെടുത്തും. പിന്നെ അതുപോലെ തന്നെ അതുപോലെ കൺവെർട്ടഡ് ലാൻഡ് ആണെങ്കിൽ ഇപ്പൊ നിലവിൽ അത് നേരത്തെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസിന് ഉപയോഗിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും. അപ്പൊ പാടശേഖരങ്ങളുടെ മുഴുവൻ ഒരു ഡാറ്റാബേസ് ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഈ ഇതൊരു ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ട് ഷേപ്പ് ഫയൽസ് ആയിട്ട് നമ്മുടെ കതിർ പ്ലാറ്റ്ഫോം ഉണ്ട് കൃഷി വകുപ്പിന്റെ. അപ്പൊ കതിർ പ്ലാറ്റ്ഫോമിൽ ഇത് ഇന്നെ ഇന്റഗ്രേറ്റ് ചെയ്യും. അതിനുശേഷം നമ്മുടെ വിവിധ തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ മിനിസ്റ്റർക്കും എല്ലാം ഇപ്പൊ നിലവിലുള്ള പാടശേഖരത്തിന്റെ കൃത്യമായിട്ടുള്ള അവസ്ഥ കാണാൻ പറ്റും.

0: പ്ലാറ്റ്ഫോമുണ്ട് കൃഷി വകുപ്പിന്റെ. അപ്പൊ കതക് പ്ലാറ്റ്ഫോമിൽ ഇത് ഇന്നെ ഇന്റഗ്രേറ്റ് ചെയ്യും. അതിനുശേഷം നമ്മുടെ വിവിധ തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ മിനിസ്റ്റർക്കും എല്ലാം ഇപ്പൊ നിലവിലുള്ള പാടശേഖരത്തിന്റെ കൃത്യമായിട്ടുള്ള അവസ്ഥ കാണാൻ പറ്റും. ഇപ്പൊ കേരളത്തിൽ എത്ര പാടശേഖരങ്ങൾ തരിശായിട്ട് കിടപ്പുണ്ട്, എത്ര എത്ര എത്ര പാടശേഖരങ്ങൾ കൃഷിയോഗ്യമായിട്ട് കിടപ്പുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പൊ അതനുസരിച്ച് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇനിഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്നു മാപ്പിംഗ് ആണ്. 7 ജില്ലയുടെ മാപ്പിംഗ് ഇപ്പൊ ഏകദേശം ഒരു സെപ്റ്റംബറോടെ പൂർത്തിയായിരിക്കും. ശേഷം നമ്മൾ അവിടെ പോയിട്ടുള്ള സർവേ ഏകദേശം 4 ജില്ലയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ മാസത്തോടെ ചെന്നുള്ള സർവേ കഴിയും, പിന്നെ അത് ബാക്കിയുള്ള ലാബിന് വർക്കൊക്കെയാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ GIS ഫോർമാറ്റിലോട്ട് മാറ്റി നമുക്ക് ആ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് സെപ്റ്റംബറിലൂടെ ആകുന്നുണ്ട്. അപ്പൊ അതോടെ നമുക്ക് കൃത്യമായിട്ടുള്ള പാടശേഖരങ്ങളുടെ ഒരു വിശദാംശങ്ങൾ നമുക്ക് പ്ലാനേഴ്സിനും അല്ല എന്തെങ്കിലും എന്ത് പർപ്പസിനായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.
1: ആദ്യഘട്ടത്തിൽ മാപ്പിംഗ് പൂർത്തിയാക്കി രണ്ടാം ഘട്ടത്തിലാണ് കണ്ടെത്തിയ ഭൂമി കൃഷിഭൂമിയാക്കാനും കൃഷി ഇറക്കാനുമുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. അജിത് ചാക്കോ തുടരുന്നു.
0: അടുത്ത സ്റ്റേജിലാണ് ഇപ്പൊ ഇത് കൃഷിയോഗ്യമാക്കാനുള്ള നടപടികൾ കൃഷി വകുപ്പ് മറ്റ് അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് തദ്ദേശ സംരംഭ വകുപ്പുണ്ട്, മറ്റ് വകുപ്പുകളുണ്ട്. അപ്പൊ അതുമായിട്ട് മറ്റു വകുപ്പുകളായിട്ട് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട്. അപ്പൊ ആ പാടശേഖരങ്ങൾ എങ്ങനെ കൃഷിയോഗ്യമാക്കുന്നുള്ളത് അടുത്ത ഫേസിൽ തുടങ്ങും. അപ്പൊ നമ്മൾ ഈ ഒരു 3 മാസം കൊണ്ട് നമ്മൾ 7 ജില്ലയുടെ ഏകദേശം സർവേ പൂർത്തീകരിക്കാനിരിക്കുകയാണ്. സർവേ അടുത്ത ഒരു നെക്സ്റ്റ് ഫേസ് ഉടൻ തന്നെ നമ്മൾ ഈ ഒരു സാമ്പത്തിക വർഷം തന്നെ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലെയും പാടശേഖരങ്ങളുടെ ഒരു മാപ്പിംഗ് കൃത്യമായിട്ട് നമ്മൾ പൂർത്തീകരിക്കുകയും അത് ഭാവിയിലേക്കുള്ള ലാൻഡ് യൂസ് കൃത്യമായിട്ട് അസസ് ചെയ്ത് ഏതൊക്കെ തരത്തിലുള്ള ഇന്റർവെൻഷൻസ് ആണ് നടത്തേണ്ടത്, ഏതൊക്കെ പദ്ധതികളാണ് നടപ്പിലാക്കേണ്ടത് എന്നുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് ലെവലിൽ മറ്റു പ്ലാനിംഗ് ബോർഡിലും മറ്റു എല്ലാ ഏജൻസികളും ഒന്നിച്ച് നമ്മൾ അവിടെ ആ പാടശേഖരമൊക്കെ കൃഷിയോഗ്യമാക്കാനും ഒക്കെയുള്ള നടപടികൾ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും.
1: തരിശുഭൂമികളിൽ നിന്ന് കൃഷിക്ക് അനുയോജ്യമായ ഭൂമികൾ കണ്ടെത്താൻ ഭൂവിനിയോഗ ബോർഡ് നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് വിശദീകരിക്കുന്നു ലാൻഡ് യൂസ് കമ്മീഷണർ ഡോക്ടർ യാസ്മിൻ റഷീദ്.
2: ഭൂവിനിയോഗ വകുപ്പും കൃഷിവകുപ്പും ചേർന്നിട്ടുള്ള സംയുക്തമായിട്ട് സ്ഥലപര വിവരത്തിൽ അതായത് സ്പേഷ്യൽ ഡേറ്റയിൽ ചെയ്യുന്ന ഒരു കൊളാബറേറ്റീവ് പ്രോജക്റ്റ് ആണിത്. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു ജില്ലയുടെ തണ്ണീർത്തടങ്ങളുടെ വിശദമായ സ്ഥലപര വിവര ശേഖരണമാണ്. തണ്ണീർത്തടങ്ങൾ എന്ന് പറയുമ്പോൾ കൃഷിവകുപ്പിന് വേണ്ടിയിട്ട് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത് പാടശേഖരങ്ങളുടെ വിവരങ്ങൾ മാത്രമായിരിക്കും. ഒരു ഏരിയയിലെ പാടശേഖരങ്ങളിലെ ബൗണ്ടറി ആദ്യം ഫിക്സ് ചെയ്യുന്നു, അതിന് ഉപഗ്രഹ ചിത്രങ്ങളും ഒപ്പം തന്നെ ഫീൽഡ് പരിശോധനയുമാണ് നമ്മൾ അവലംബിക്കുന്ന രീതി. അതിനുശേഷം ഓപ്പൺ സോഴ്സ് ആപ്പ് ഉപയോഗിച്ചിട്ട് കൃത്യത കൈവരിക്കുന്നുണ്ട്. ക്യൂ ഫീൽഡ് പോലെയുള്ള ആപ്പുകൾ പരിശീലനം നൽകിയ കൃഷി ഓഫീസർമാർക്കും ജിയോളജിസ്റ്റുകൾക്കും നൽകിയാണ് പ്രധാനമായും ഡേറ്റ ശേഖരിക്കുന്നത്. ഒപ്പം തന്നെ അതാത് കൃഷിഭവനുകളിൽ പോയി ഇത് ഒത്തു നോക്കുന്നുമുണ്ട്. ഇത്തരത്തിൽ തയ്യാറാക്കിയ പാടശേഖരങ്ങളുടെ ഡേറ്റ GIS പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത്. GIS പ്ലാറ്റ്ഫോമിൽ തണ്ണീർത്തടങ്ങളുടെ ഡേറ്റ പ്രത്യേകിച്ച് പാടശേഖരങ്ങളുടെ ഡേറ്റ ഉപയോഗപ്പെടുത്തുമ്പോൾ ഒരുപാട് വിശദാംശങ്ങൾ ഒപ്പം ചേർക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഒരു സർവേ നമ്പറിൽ കൃഷി ചെയ്യുന്ന വിത്തിനം, നെൽവിത്തിനം, അവിടെ കാണപ്പെടുന്ന കീടരോഗബാധ, ഏതു തരം വളമാണ് അവിടെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ തരം പ്രശ്നങ്ങളാണ് ആ പ്രദേശം ഫേസ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള ധാരാളം വിശദാംശങ്ങൾ നമുക്ക് ഈ സ്ഥലപര ഡേറ്റയോടൊപ്പം ബാക്കെൻഡിൽ അതായത് ആട്രിബ്യൂട്ട് ടേബിൾ ആയിട്ട് ചേർക്കാൻ കഴിയും. അപ്പൊ ഇത്തരത്തിൽ തയ്യാറാക്കുന്നത് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഫർദർ ഇത് വിനിയോഗിക്കാനായിട്ട് ഓരോ കൃഷിഭവനിലും ഉള്ള കപ്പാസിറ്റി ബിൽഡിങ്ങും ഭൂവിനിയോഗ വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്ലാൻ പദ്ധതിയിൽ കീഴില്. അപ്പോൾ ഈ ഒരു ഡേറ്റ ജനറേറ്റ് ആയി കഴിഞ്ഞാൽ എഡിറ്റിങ്ങിനും മെഷർമെന്റിനും ഒക്കെയുള്ള അവസരം ലഭിക്കുകയാണ്. ഫീൽഡിൽ പോകാതെ തന്നെ എത്രത്തോളം ഏരിയയിൽ ഒരു പാടശേഖരത്തിൽ കൃഷി ഉണ്ട് ഇല്ല എന്നുള്ളൊരു ഡിസിഷൻ മേക്കിംഗും കൂടെ ഇതുവഴി സഹായകമാകും.
1: കൃഷി എന്നത് ഒരു ജീവന രീതിയാണ്. നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ ഉത്പാദിപ്പിക്കുന്നതിലൂടെ മാത്രമേ നാം ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് എത്തുകയുള്ളൂ. അതിലൂടെ മാത്രമേ വിഷമില്ലാത്ത പച്ചക്കറികൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഉറപ്പുവരുത്താനും സാധിക്കുകയുള്ളൂ. വീട്ടുപറമ്പുകളിലും നാട്ടിലെ തരിശുഭൂമികളിലും ഒരുപോലെ ഹരിത വിപ്ലവം അനിവാര്യമായിരിക്കുകയാണ്. ഇന്ന് ശ്രദ്ധ ഇതുവരെ. തയ്യാറാക്കിയത് ഖാസിദ കലാം, ആശയം നിർവഹണം ഫഹദ് റാസ.

0: ആകാശവാണി കോഴിക്കോട്.
1: ചുറ്റുവട്ടം.
0: തലക്കുളത്തൂർ CMM ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം ഉദ്ഘാടനം മന്ത്രി എൻ ശംസുദ്ദീൻ 9:30 നിർവഹിക്കും. ദേശീയ സഹകരണ വാരാചരണത്തിന്റെ ഭാഗമായി മിൽമയും ദേശീയ ക്ഷീരവികസന ബോർഡും സംയുക്തമായി നടത്തുന്ന ദേശീയ സെമിനാർ ഉദ്ഘാടനം 9:30 അരയിടത്തുപാലം ഗോകുലം ഗ്രാൻഡിൽ. ഗോൾ: ഫുട്ബോളിന്റെ ശാസ്ത്രവും സംസ്കാരവും. പ്രദർശനം പ്ലാനറ്റോറിയത്തിൽ 10:00.
1: ചുറ്റുവട്ടം.
0: ട്രെയിൻ സമയം: 8:32 തിരുവനന്തപുരത്തു നിന്നും ലോകമാന്യ തിലകിലേക്ക് പോകുന്ന സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 9:17 എത്തിച്ചേരും.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ: 2322105. 2325142.
3: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
4: ഓ ലവ്ലി, വെൽ ഡൺ.
3: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം. അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ. ക്രെഡിറ്റ് സ്കോർ ഉയർത്തു. അടുത്ത ലോൺ എളുപ്പത്തിൽ നേടു. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
5: RBI പറയുന്നു.
3: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
6: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ കോഴിക്കോട്ട്. കേരളത്തിൽ മഴ കനക്കുന്നു. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ തകർത്ത് നോർവേ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. സന്ദർശനത്തിന്റെ ആദ്യ ദിവസമായി ഇന്ന് പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിലെത്തും. ഡെസ്ക് റിപ്പോർട്ട്.
7: ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്റോയുടെ ക്ഷണപ്രകാരം ബുധനാഴ്ച വരെയാണ് നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം. സമുദ്രസുരക്ഷാ സഹകരണം ഇരു നേതാക്കളും ചർച്ച ചെയ്യും. പ്രധാനമന്ത്രി മോദിയുടെ 4-ാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണിത്. ജക്കാർത്തയിൽ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇന്തോനേഷ്യയിലെ സാംസ്കാരികവും ചരിത്രപ്രധാനവുമായ യോഗ്യകർത്ത നഗരം നരേന്ദ്രമോദി സന്ദർശിക്കും. മലാക്ക കടലിടുക്ക സമുദ്രമേഖലയുടെ സുരക്ഷയിലും സ്ഥിരതയിലും പ്രധാന പങ്കുവഹിക്കുന്ന ഇന്തോനേഷ്യയുമായി സമുദ്രമേഖല സംബന്ധിച്ച് പ്രധാനമന്ത്രി ചർച്ച നടത്തും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലൻഡിലെത്തുമെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു.
6: വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിന് തുടക്കമായി. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ ഉൾപ്പെടെ രാജ്യങ്ങളാണ് വിദേശകാര്യമന്ത്രി സന്ദർശിക്കുന്നത്. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ദോഹയിലെത്തിയ ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽത്താനിയുമായി കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജം, വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സുരക്ഷ, ഉഭയകക്ഷി തുടങ്ങി സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ ആരംഭിക്കും. 12 രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. യോഗത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും കൊച്ചിയിൽ പൂർത്തിയായി. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ,

0: കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് അംഗരാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തും. ബ്രിക്സ് രാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ രണ്ടു ദിവസത്തെ യോഗത്തിന് അസമിലെ ഗോഹട്ടിയിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾ തമ്മിലെ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യും. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്കാണ് യോഗത്തിന്റെ ചുമതല. രാസലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾ, രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കലും ഏകോപനവും ശേഷി വികസനവും സ്ഥാപനപരവുമായ സഹകരണവുമാണ് യോഗത്തിന്റെ ലക്ഷ്യങ്ങൾ. സഹകരണ മന്ത്രാലയത്തിന്റെ അഞ്ചാമത് സ്ഥാപക ദിനാഘോഷ പരിപാടി ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ആഭ്യന്തരമന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയുമായ അമിത്ഷാ ഭാരത് മണ്ഡപത്തിൽ സ്ഥാപക ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹകാർ സേ സമൃദ്ധി ദർശനത്തിന് അനുസൃതമായാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ നിരവധി പ്രധാന സംരംഭങ്ങൾക്ക് അദ്ദേഹം തറക്കല്ലിടും. 232 ധാന്യ സംഭരണ ഗോഡൌണുകളും അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തേക്ക് വളങ്ങളും അസംസ്കൃത വസ്തുക്കളുമായി 15 കപ്പലുകൾ സുരക്ഷിതമായി ഹോർമോസ് കടലെടുക്ക് കടന്നതായി രാസവള മന്ത്രാലയം അറിയിച്ചു. ഇതിൽ യൂറിയയുമായി 8 കപ്പലുകളും ഫോസ്ഫേറ്റുമായി 4 കപ്പലുകളും സൾഫറുമായി 3 കപ്പലുകളും ഉടൻ ഇന്ത്യയിലെത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള വിതരണ ശൃംഖലയെ സാരമായി ബാധിച്ചുവെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. ഇത് വളത്തിന്റെ വില കൂടുന്നതിനും കയറ്റുമതി സമയം വൈകിപ്പിക്കുന്നതിനും കാരണമായെന്ന് നദ്ദ പറഞ്ഞു. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ യോഗം ഇന്ന് അയോധ്യയിൽ ചേരും. ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളുടെ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടെ സുപ്രധാന വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. ഉച്ചകഴിഞ്ഞ് 3 യോഗം. പ്ലസ് 1 പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട്ട് തലക്കുളത്തൂരിൽ CMMHSSൽ രാവിലെ ഉദ്ഘാടനം ചെയ്യും. MK രാഘവൻ MP മുഖ്യാതിഥിയാകും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പദ്ധതി വിശദീകരണം നൽകുന്ന യോഗത്തിൽ എലത്തൂർ MLA വിദ്യാബാലകൃഷ്ണൻ അധ്യക്ഷയാകും. രാവിലെ 10:30, ഉച്ചയ്ക്ക് 1 പ്ലസ് 1 പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ടീമാകാം പുതുയുഗ സ്വപ്നങ്ങൾക്കായി എന്ന പേരിൽ ക്ലാസുകളും ഉണ്ടാകും. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പുനർവികസനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അവലോകനം ചെയ്തു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ കോർപ്പറേഷൻ മേയർ, ജില്ലയിലെ ജനപ്രതിനിധികൾ, റെയിൽവേ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ വർഷത്തെ തൃശൂർ പുലിക്കളിക്ക് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ധനസഹായം ലഭിക്കാതെ വന്ന സംഭവത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി യോഗം വിളിച്ചു ചേർത്തു. കേന്ദ്ര ഫണ്ട് ലഭിക്കാൻ ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന് വീഴ്ച സംഭവിച്ചതായി യോഗം വിലയിരുത്തി. ഫണ്ട് ലഭ്യമാക്കുന്നതിന് സാധ്യതകൾ പരിശോധിച്ച് 2 മറുപടി നൽകുമെന്നും അത് സാധ്യമല്ലെങ്കിൽ ഇത്തവണ കൂടുതൽ കേന്ദ്ര സഹായം അനുവദിക്കാൻ ശ്രമിക്കുമെന്നും സുരേഷ് ഗോപി യോഗത്തെ അറിയിച്ചു. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്ക് പുരസ്കാരം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്ന് കോട്ടയത്ത് വിതരണം ചെയ്യും. തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധികൾക്ക് ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതിയം പള്ളുരുത്തി.
1: കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴ സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, കോട്ടയം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുമുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയായിരിക്കും.
0: കണ്ണൂർ തളിപ്പറമ്പിനടുത്ത് പൂമംഗലത്ത് തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട 3 കാണാതായി. പരിയാരം കോരൻ പീടികയിലെ മുഹമ്മദ് നജ്മാനെയാണ് കാണാതായത്. ഇന്നലെ വൈകിട്ടാണ് സംഭവം. കനത്ത മഴയെ തുടർന്ന് മുംബൈയിലെ മൻഖുർദ് മേഖലയിൽ 3 കെട്ടിടം തകർന്ന് 6 മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. സ്ഥലത്ത് NDRF ഉൾപ്പെടെ വിവിധ ഏജൻസികളുടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ തകർത്ത് നോർവേ ക്വാർട്ടറിൽ. ഇപ്പോൾ മെക്സിക്കോ ഇംഗ്ലണ്ടിനെ നേരിടുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: 6 കിരീട നേട്ടത്തിലൂടെ ചരിത്രം കുറിക്കാനെത്തിയ ബ്രസീലിനെ മടക്കെട്ടി കിരീട നൽകി നോർവേ ലോകകപ്പിന്റെ ക്വാർട്ടറിൽ കടന്നു. തകർപ്പൻ പോരാട്ടത്തിൽ 1-2 ലോക ഫുട്ബോളിലെ ഏറ്റവും കരുത്തരെ നോർവെ മറികടന്നത്. നോർവേക്ക് വേണ്ടി 79-90 സൂപ്പർ താരം എർലിൻ ഹോളണ്ട് കിടിലൻ ഗോളുകൾ നേടി. എണ്ണം പറഞ്ഞ ഈ ഗോൾ നേട്ടത്തോടെ ലോകകപ്പിൽ 7 ഹാലൻഡ് മെസ്സിക്കും എംബാപ്പയ്ക്കും ഒപ്പമെത്തി. ഇഞ്ചുറി ടൈമിൽ ലഭിച്ച പെനാൾട്ടിയിലൂടെ നെയ്മറാണ് ബ്രസീലിന്റെ ആശ്വാസ ഗോൾ നേടിയത്. ഈ ലോകകപ്പിൽ നെയ്മറിന്റെ ആദ്യ ഗോളാണിത്. തോൽവിയോടെ 2002 അഞ്ചാം കിരീട വിജയത്തിന് ശേഷം തുടർച്ചയായ 6 ലോകകപ്പിലാണ് ബ്രസീൽ കിരീടമില്ലാതെ മടങ്ങുന്നത്. 1990 ശേഷം

0: ആദ്യമായാണ് ബ്രസീൽ ഒരു ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ തന്നെ തോറ്റു പുറത്താകുന്നത്. ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ നെയ്മർ ഈ തോൽവിയോടെ തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ആരാധകരെ സങ്കടത്തിലാഴ്ത്തി.
1: ഐ സി സി വനിതാ 2020 ലോകകപ്പ് കിരീടം ഓസ്ട്രേലിയക്ക്. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഇംഗ്ലണ്ടിനെ 7 wicketsന് തകർത്താണ് ഓസ്ട്രേലിയ കിരീടം നേടിയത്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ നൊവാക് ജോക്കോവിച്ച് ക്വാർട്ടറിൽ കടന്നു. റഷ്യയുടെ റോമൻ സഫിയുല്ലിനെയാണ് ജോക്കോവിച്ച് പരാജയപ്പെടുത്തിയത്. വിംബിൾഡണിൽ ജോക്കോവിച്ചിൻ്റെ 106th സിംഗിൾസ് വിജയമാണിത്. ഭാരതം എല്ലാ മേഖലയിലും കുതിക്കുകയാണെന്ന് സി സദാനന്ദൻ മാസ്റ്റർ MP പറഞ്ഞു. എല്ലാവരെയും ഒന്നായി കാണുന്ന ഗവൺമെൻറ്റാണ് രാജ്യം ഭരിക്കുന്നതെന്നും അദ്ദേഹം കോഴിക്കോട്ട് കുട്ടി ഗോപാലൻ അനുസ്മരണത്തിൽ പറഞ്ഞു. മാങ്കാവ് കുട്ടി ഗോപാലൻ സ്മാരക മന്ദിരത്തിന് സദാനന്ദൻ മാസ്റ്റർ തറക്കല്ലിട്ടു. വായനാ മാസാചരണത്തിൻ്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് ഉച്ചകഴിഞ്ഞ് ബഷീർ അനുസ്മരണവും ബഷീർ ചെറുകഥാ പുരസ്കാര വിതരണവും സംഘടിപ്പിക്കും. കുട്ടമത്ത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിപാടിയിൽ പ്രമുഖ സാഹിത്യ നിരൂപകൻ EP രാജഗോപാലൻ ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തും. ചടങ്ങിൽ ബഷീർ ചെറുകഥാ പുരസ്കാരം യുവ എഴുത്തുകാരൻ KV അർജുൻ ഏറ്റുവാങ്ങും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട്ട് മഫ്തിയിൽ പെട്രോളിംഗ് ഡ്യൂട്ടി ചെയ്യുകയായിരുന്ന പോലീസുകാരെ ആക്രമിച്ച കേസിൽ കക്കോടി സ്വദേശി മുഹമ്മദ് ഹാഷിം, തമിഴ്നാട് സ്വദേശി വേൽമുരുകൻ എന്നിവരെ കസബ പോലീസ് പിടികൂടി. കസബ സ്റ്റേഷനിലെ രഞ്ജിത്ത്, അനൂപ് ലാൽ എന്നിവരെയാണ് ആക്രമിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. 2 ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. +1 പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ കോഴിക്കോട്ട്. കേരളത്തിൽ മഴ കനക്കുന്നു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ തകർത്ത് നോർവേ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: पञ्चाशत्सहस्रतोप्यधिकाः जनाः पवित्रगुहामन्दिरे समागताः। रविवासरे प्रायः पञ्चविंशतिसहस्रभक्तैः बाबा बर्फानी इत्यस्य दिव्यदर्शनं विहितम्। इतः पूर्वं द्वितीयदिने प्रायः विंशतिसहस्रजनाः, उद्घाटनदिवसे च द्वादशसहस्रतोप्यधिकाः तीर्थयात्रिणः भगवतः दर्शनं लब्धवन्तः। अनेन सहैव जम्मूकश्मीरस्य उपराज्यपालः मनोजसिंहा श्वः नुवान पहलगाम इति आधारशिबिरस्य निरीक्षणं विधास्यति। सममेव ह्यः तत्र तीर्थयात्रिभ्यः कल्पितानां व्यवस्थानां प्रबन्धानां च सूक्ष्मपुनरीक्षणं तेन कृतम्। देशस्य विशालेषु भूभागेषु प्रावृत्स्थितिः अत्यधिकं तीव्रीभूता सञ्जाता, येन हि अतिवृष्टिः, मेघगर्जनं, विद्युत्पातः, प्रचण्डचक्रवाद्वायुः च प्रचलति। भारतीय ऋतुविज्ञानविभागेन विज्ञापितं यत् आगामिषु चतुर्षु दिनेषु गुजरातराज्यस्य कतिपयभागेषु, हरियाणा पंजाब राजस्थानेषु च प्रावृत्स्थितिः सर्वथा अनुकूला वर्तते। विभागेनाद्य छत्तीसगढ़, मध्यप्रदेश, राजस्थान, कर्नाटक, उत्तराखंड राज्येषु अतिवृष्टेः पूर्वानुमानं कृतम्। अपरतः आगामिषु द्वित्रिदिनेषु राष्ट्रीय राजधान्यां दिल्ल्यां, उत्तरप्रदेशे, पंजाबे, चंडीगढ़क्षेत्रे विकीर्णरूपेण वृष्टिः सम्भाव्यते। विम्बल्डन टेनिस प्रतिस्पर्धायां गतरात्रौ सर्बियादेशस्य लब्धप्रतिष्ठेन क्रीडकेन नोवाक जोकोविचेन रूसदेशस्य रोमन सफ्यूलिनं पराजित्य पुरुषेकलक्रीडायाः प्रागुपान्त्यचक्रे स्थानं सुरक्षितम्। इतः परम् असौ फेलिक्स नगरे उत डेविवोचिस इत्यनेन सह क्रीडां करिष्यति इति वार्ताः।
1: ആകാശവാണി കോഴിക്കോട്.
2: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
3: പുസ്തകം വായിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് തുടങ്ങുന്നത് എൻ്റെ സ്കൂൾ കാലത്ത് തന്നെയാണ്.
1: ഞാൻ എൻ്റെ വായന ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവെക്കുന്നത് നടനും സംവിധായകനും എഴുത്തുകാരനുമായ മധുപാൽ.
3: എനിക്കൊരു മാഷുണ്ടായിരുന്നു, കരുണാകരൻ എന്നാണ് ആ മാഷിൻ്റെ പേര്. ഞാൻ പാർലയിൽ പഠിക്കുന്ന കാലത്ത് ആ മാഷ് എനിക്ക് കുറേ പുസ്തകങ്ങളിങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് നമുക്ക് ഈ ബാലസാഹിത്യം എന്ന് പറയുന്നൊരു ആംഗിളിലാണ് പലപ്പോഴും ആലോചിച്ചിട്ടുള്ളത്. പക്ഷെ ബാലസാഹിത്യത്തിന് അപ്പുറത്തേക്ക് ജീവിതമുണ്ട് എന്ന് പഠിപ്പിച്ചു തന്നത് മാഷായിരുന്നു. മാഷ് പറയുന്ന പുസ്തകങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളോട് പറഞ്ഞത് വൈക്കം മുഹമ്മദ് ബഷീറിനെ പഠിക്കാതല്ലായിരുന്നു. കാരണം മാഷിൻ്റെ മേശപ്പുറത്ത് എപ്പോഴും ഈ പുസ്തകങ്ങൾ കണ്ടിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എസ് കെ പറ്റേ കാർഡ് ഉണ്ടായിരുന്നു, തകഴി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള എഴുത്തുകാരുടെ ഒരു പുസ്തകങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ളത് കാണുമ്പം നമ്മളിത് മറിച്ച് നോക്കിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. സ്കൂൾ ലൈബ്രറികളിൽ നിന്ന് എടുത്ത് തരുന്ന പുസ്തകങ്ങൾ എന്ന് വെച്ചാൽ കാക്കയുടെയും പൂച്ചയുടെയും കഥ, അല്ലെങ്കിൽ എലിയും പൂച്ചയും ആകും, അല്ലെങ്കിൽ ഒരു താറാവിൻ്റെ കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന അന്നത്തെ റഷ്യൻ കഥകളുടെ പുസ്തകങ്ങൾ ഇങ്ങനെ വന്നിരുന്നത് കാണിച്ചു തന്നിരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് പുസ്തകം വായിക്കുന്നത് ഐതിഹ്യമാലയാണ് തുടങ്ങുന്നത്. തുടങ്ങുന്ന വെച്ചാൽ ഞാൻ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞിട്ട് എൻ്റെ പാതായിക്കര മന അവിടെയായിരുന്നു. അവിടെ വാസവ മാഷ് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. അവിടുത്തെ മാഷ്ടർ മാൻ സുബ്രഹ്മണ്യൻ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന പുസ്തകങ്ങൾ ഐതിഹ്യമാല, ആയിരത്തൊന്ന് രാവുകൾ തുടങ്ങിയ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു, കഥാസരിസാഗരം. ഇങ്ങനത്തെ പുസ്തകങ്ങൾ കണ്ടപ്പോൾ ഈ ഐതിഹ്യമാല വായിച്ചോളാൻ മാഷ് പറഞ്ഞു. ആ പുസ്തകമാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എൻ്റെ ഉള്ളിലേക്ക് ഒരു ഫാൻറ്റസിയുടെ ലോകമുണ്ടാക്കുന്നത്. ഐതിഹ്യമാല വായിച്ചപ്പോൾ ഞാൻ കണ്ട കക്ഷികളിൽ അതിനകത്ത് പാതായക്കര മനയുടെ കഥയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കഥ ഒക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും ഗംഭീരമായ ഒരു ജീവിതമുണ്ടോ, അപ്പോൾ അതിനകത്ത് നിന്ന് കായങ്ങളും കൊച്ചുണ്ണിയുടെ കഥ വരുന്നു, പിന്നെ വട്ടപ്പറമ്പിൽ വലിയമ്മ എന്ന് പറയുന്നൊരു കഥ വായിക്കുന്നു. ഇങ്ങനെ സമാനമായിട്ട് പലതരത്തിലുള്ള കഥകൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ അതിനകത്തൊരു കൗതുകത്തോടുകൂടി ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇടവഴിയിൽ ഒരാൾ നടന്നു വരുമ്പോൾ മുമ്പിലൊരു ആന പോകുന്നു, ആ ആനയെ മാറ്റിവെക്കാനായിട്ട് അങ്ങോട്ട് തള്ളി വെച്ചപ്പോൾ പുറകിലേക്ക് ആനയെ തള്ളിയ ഒരു ഇതുണ്ട്. അപ്പോൾ അപ്പുറത്തെ ചേട്ടനാണോ ഇപ്പുറത്തെ അനിയനാണോ എന്ന്

ചോദിച്ചു പോകുന്ന തരത്തിലേക്കുണ്ടാകുന്ന അവരുടെ ഭക്ഷണ രീതികളൊക്കെ ആയിട്ടുള്ള ആ കഥകളിലെ ലെവലിൽ നിന്നും നമ്മുടെ ഇപ്പോൾ ഏറ്റവും വലിയ കാര്യത്തിന് മാർക്കേസാണ് നമ്മളെപ്പോഴും പറയാറുള്ളത് മാജിക്കൽ റിയലിസം. അതിനപ്പുറത്തേക്ക് ഐതിഹ്യമാല പോലെയുള്ള കൃതികളിൽ മാജിക്കൽ റിയലിസത്തിന്റെ ഹൈ എൻഡ് കണ്ടിട്ട് വളർന്ന ഒരു കുട്ടിക്ക് പിന്നീട് വന്ന പെഡ്രോ പരാമ വായിക്കുമ്പോഴോ മാർക്കേസിനെ വായിക്കുമ്പോഴോ ഒന്നും തന്നെ അല്ലാത്ത ഒരു ലോകം നമ്മളെ നമ്മുടെ പുസ്തകങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടെന്ന് പറയുന്ന ഒരു വലിയ എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ചോളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കാണുന്ന സ്വപ്നങ്ങളിലും കാണുന്ന ജീവിതത്തിലും മുന്നോട്ടുള്ള സഞ്ചാരത്തിനകത്ത് മുഴുവൻ ഈ പറയുന്ന തരത്തിലേക്കുള്ള അപ്രതീക്ഷിതവും നമ്മളൊരിക്കലും ചിന്തിച്ചിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരു ജീവിത കാഴ്ചകൾ കാണാൻ നമ്മളെ സഹായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഈ പുസ്തകങ്ങൾ തന്നെയാണ് നമ്മളെ ഒരു പരിധിവരെ വായനയുടെ ഒരു സ്വഭാവത്തെ മാറ്റുന്നത്. നമ്മൾ എന്ത് വായിക്കണം, എങ്ങനെ പോകണം. 10-ാം ക്ലാസ് ശരിക്ക് ആയപ്പോഴാണ് MT വാസു നായരുടെ പുസ്തകങ്ങൾ എനിക്ക് കിട്ടുന്നത്. അന്നത്തെ കാലത്ത് ഞാൻ പറയലുണ്ടായിരുന്ന കമലാ നെഹ്റു വായനശാലയിലെ ലൈബ്രറിയൻ ഒരു ചാത്തുണ്ണി മാഷ് ഉണ്ടായിരുന്നു. അപ്പം മാഷ് എനിക്ക് എടുത്തു തന്നിട്ടുള്ള പുസ്തകങ്ങളിലാണ് MT വാസു നായരെ ഞാൻ വായിച്ചു തുടങ്ങുന്നത്. അപ്പം MTയുടെ പുസ്തകങ്ങൾ വായിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ 4 ഘട്ടമാണ് ആദ്യം വായിക്കുന്നത്. 1-ാമത്തെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ പാലക്കാടിൻ്റെ ഒരു അന്തരീക്ഷം ഈ നോവലിൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. കാരണം വീട്ടിന് മുമ്പിൽ നിൽക്കുന്ന പഴയ ഒരു പത്തായപ്പുര പോലൊരു വീട്ടിലായിരുന്നു ഞങ്ങളന്ന് താമസിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ മുൻവശത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണത്താ ദൂരത്തോളം പറമ്പും വയലും അതിങ്ങനെ തട്ടുതട്ടായിട്ട് കിടക്കും. ദൂരെ വയലിൻ്റെ നടുവിൽ ഈ വലിയ പരുത്തിമരമൊക്കെ നിൽക്കുന്ന അതിന് മുകളിൽ നിന്ന് ഇത് പൊട്ടിയിട്ട് പഞ്ഞി ഇങ്ങനെ പറന്നു പോകുന്ന ഇതൊക്കെ കാണുന്ന ഒരു കാലത്തുണ്ട്. അപ്പോൾ അതിനപ്പുറത്ത് പുഴയാണ് ഭാരതപ്പുഴ. ഒരു വഴിയിലൂടെ വരമ്പിലൂടെ നടന്നു വരുന്ന ആൾക്കാർ, വരമ്പിലൂടെ നടന്നു പോകുന്ന പൂതനന്തറയും, വരമ്പിലൂടെ വരുന്ന വെളിച്ചപ്പാട്, ഇങ്ങനെയുള്ള വിഷ്വലുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് പടം കംപ്ലീറ്റ് കൊയ്ത് കഴിഞ്ഞതിന് ശേഷവും കൊയ്ത്തിന് മുമ്പുള്ളതും ഒക്കെ ആയിട്ടുള്ള പാടങ്ങളിലൂടെ വരുന്ന ഈ വിഷ്വലുകൾ, കളർഫുള്ളായിട്ടുള്ള വിഷ്വലുകൾ കണ്ടത് മുഴുവൻ ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പുണ്ണിയുടെ ജീവിതത്തുമായിട്ട് കടത്തിക്കൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്ന MT വാസുദേവൻ നായർ എന്ന് പറയുന്ന മഹാപ്രതിഭയുടെ എഴുത്തിനകത്ത് ഞാനിത് ഇവിടെ ഇരുന്നു കൊണ്ട് ഈ വായിക്കുന്ന പുസ്തകങ്ങൾ ഇതാ എനിക്ക് മുമ്പിൽ നടന്നു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന തരത്തിലേക്കുള്ള മുള്ളുവേലികളുള്ള ഇടവഴികളും ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടുപോകുന്ന കാഴ്ചകൾ തരുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട്. എനിക്കതിനകത്ത് സിനിമയും കൂടി ഞാൻ ചേർത്ത് എൻ്റെ വായനയെക്കുറിച്ച് പറയുള്ളൂ. കാരണം അച്ഛന് തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പുതിയ പുതിയ സിനിമകൾ വരുമ്പോഴൊക്കെ നമ്മൾ വായനശാലയിലിരിക്കുന്ന മലയാറ്റൂരിൻ്റെ കൃതി വരുന്നു, ഇന്ന സിനിമയാകുന്നു, തകഴിയുടെ സിനിമ, ഇങ്ങനെയുള്ള കഥകൾ സിനിമയാക്കപ്പെടുന്നു. MT വാസുദേവൻ്റെ കഥകൾ മുഴുവൻ സിനിമയാക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ MT വീണ്ടും വായിക്കാൻ ശ്രമിക്കുന്നു. ഈ കഥകൾ സിനിമയാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ വളർത്തുമ്പോൾ കഥയാക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ കഥ വന്നിട്ടുള്ള പുസ്തകം വായിക്കാൻ തുടങ്ങുന്നു. അപ്പം ഒരർത്ഥത്തിൽ പറഞ്ഞ സിനിമ വായിച്ചു കഴിഞ്ഞ പുസ്തകത്തിൽ നിന്നും അല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞ കഥയിൽ നിന്നും വിഷ്വലിലേക്ക് കട്ട് ചെയ്ത് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. അവിടെയും ഉണ്ടാക്കുന്ന ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് വേണ്ടി എഴുതിയ ഒരു കൃതിയും തന്നെയല്ല ചലച്ചിത്രമാക്കപ്പെടുന്നത്. ആ കൃതികൾ വേറൊരു തരത്തിലേക്കുള്ളൊരു കാഴ്ച നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും രണ്ടാണെന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതിനേക്കാൾ തമാശ എന്ന് പറയുന്നത് കാടെന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് വാർത്തകൾ വരുന്നു, കാട് സിനിമയാകുന്നുണ്ട്. ഇപ്പം ഞാൻ കാണുന്നത് കാടെന്ന് പറയുന്ന ഒരു നോവല്, ആ സമയത്ത് EM ഗോവിൻ്റെ ഒരു നോവല് കാണുന്നു. അതെടുത്ത് വായിച്ചിട്ട് ഈ പുസ്തകം വായിച്ചിട്ട് തിരിച്ചവിടെ ചെല്ലുമ്പോൾ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വേറൊരു ലോകത്തേക്കാണ്. അപ്പം ഈ ഓരോ പുസ്തകവും രണ്ട് തരത്തിലുള്ള ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, പുസ്തകത്തിലുള്ള ജീവിതം വായിച്ചു പോകുന്നതിൽ നിന്നപ്പുറത്തേക്ക് സിനിമ എന്ന മീഡിയത്തിൽ വേറൊരു തരത്തിലുള്ള കാഴ്ച ഉണ്ടാവുന്നു എന്ന് പറയുന്ന രീതി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇതേ കാലത്ത് തന്നെയാണ് ഞാൻ എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും സന്തോഷത്തോടുകൂടി ഞാൻ കാണുന്ന ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ പോലും സാധാരണ എല്ലാവരും വായിച്ചു തുടങ്ങുന്നത് ഈ ക്രൈം സ്റ്റോറീസിൽ നിന്നാണ് വായന സജീവമാകുന്നത്. പക്ഷെ ഞാൻ ബഷീറിനെയും തകഴിയെയും MT വാസു നേരം വായിച്ചതിൽ നിന്ന് മാറിയിട്ടാണ് ഞാൻ കോട്ടയം പുഷ്പനാഥിനെ വായിച്ചു തുടങ്ങുന്നതല്ല. എൻ്റെ ഒരു പ്രീ ഡിഗ്രി കാലം മുതൽ ഞാൻ സജീവമായിട്ട് വായിച്ചുകൊണ്ടിരുന്നത് കോട്ടയം പുഷ്പനാഥിനെയായിരുന്നു. വേറൊന്നുമില്ല, ചുവന്ന മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പുസ്തകം വായിച്ചപ്പോൾ കിട്ടിയ ഒരു എനർജി, അതിന് കാരണമാകുന്നതും ഒരർത്ഥത്തിൽ പറഞ്ഞ ഐതിഹ്യമാലയും 1001 രാവുകളുമാണ്. കാരണം മാജിക്കിൻ്റെ ഹൈ എൻഡ് കാണുന്ന ചുവന്ന മനുഷ്യൻ എന്ന് പറയുന്ന പുസ്തകത്തിലേക്കാണ്. മറ്റത് മുഴുവൻ നിത്യജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ട് എനിക്ക് ഈ മുറ്റത്ത് നിന്നാൽ അല്ലെങ്കിൽ ഈ പടിയിലിരുന്ന് കഴിഞ്ഞാൽ പുറത്ത് കാണാവുന്ന വയലിനപ്പുറത്ത് നടക്കുന്ന ജീവിതമാണ് എന്ന് പറഞ്ഞ സാധനം അല്ലാത്ത ഒരു ലോകം പുഷ്പനാഥിനെ കാണിച്ചു തന്നത്. കോട്ടയം പുഷ്പനാഥനുമായിട്ട് കാണിച്ചു തന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഒരു പുഷ്പനാഥ് എന്ന് പറഞ്ഞിട്ട് ഒരു മാസിക തുടങ്ങുന്നുണ്ടായിരുന്നു. ആ മാസിക സ്ഥിരമായിട്ട് വരുത്തുന്നുണ്ടായിരുന്നു. മാക്സിൻ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലബ്ബ് നടത്തിയിരുന്നു. ആ ക്ലബ്ബിൽ നിന്ന് എല്ലാ മാസവും ഒരു പുസ്തകം ഇറക്കിയിരുന്നു. ആ പുസ്തകം മുഴുവൻ 10 രൂപ കൊടുത്ത് വാങ്ങിച്ചിരുന്നു. ഞങ്ങളൊരു ഗ്രൂപ്പ് നിന്നുകൊണ്ട് മറ്റ് പുസ്തകങ്ങളെക്കാൾ കൂടുതൽ കോട്ടയം പുഷ്പനാഥിൻ്റെ പുസ്തകങ്ങൾ വിദ്യാർത്ഥി മിത്രം ബുക്ക് ഡിപ്പോയിൽ പോയിട്ട് പാലക്കാട് പോയിട്ട് പുസ്തകം വാങ്ങിച്ചു കൊണ്ടുവന്ന് കൂട്ടമായിരുന്നു വായിച്ചു കൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇത്തരം പുസ്തകങ്ങളെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് ഏറ്റവും രസകരമായി തോന്നിയിരുന്നത് ഈ പുഷ്പനാഥിൻ്റെ പുസ്തകങ്ങളുടെ പുറകിൽ മുഴുവൻ ഒരു കൂർമൻ തൊപ്പിയൊക്കെ വെച്ചിട്ട് സൈഡ് ചരിച്ചിട്ട് അത്രയും വിഷ്വലി ഒന്നും അതാകാത്ത ഒരു പൈപ്പ് പിടിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ചിത്രമായിരുന്നു എഴുത്തുകാരൻ്റെ ചിത്രം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടിരുന്നത്. ഈ കാഴ്ച കണ്ടുകൊണ്ട് തന്നെ എൻ്റെ ഒരു പ്രീ ഡിഗ്രി കാലത്ത് ഞാനും എൻ്റെ ഒരു വേറൊരു ഫ്രണ്ടും കൂടെ പറളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഷൊർണൂർ വന്നിറങ്ങുകയും ഷൊർണൂരിൽ നിന്ന് കോട്ടയം വരെ പോയ ഒരു ഞായറാഴ്ച യാത്രയുണ്ട്. അന്ന്

0: അവിടെ ചെന്നു കഴിഞ്ഞതിന് ശേഷം ആകെ കൂടെ നമ്മുടെ കയ്യിലുള്ള മേൽവിലാസം എന്ന് പറയുന്നത് എസ് എച്ച് മൗണ്ട് റോഡിൽ ഈ പുഷ്പനാഥിൻ്റെ മാസിക നിൽക്കുന്ന മറിയാമ്മ പുഷ്പനാഥ് എന്ന് പറയുന്ന ആ പേരുള്ള എഡിറ്റർ, ഈ പേരും എസ് എച്ച് മൗണ്ട് റോഡിലൊരു ഒരു ലോഡ്ജിൻ്റെ പേരിലുള്ള അഡ്രസ്സും മാത്രമാണ്.
1: നടനും സംവിധായകനും എഴുത്തുകാരനുമായ മധുപാൽ ആണ് ഇതുവരെ സംസാരിച്ചത്. ഞാൻ എന്റെ വായന സമാപിക്കുന്നു.
2: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: ആരോഗ്യം അമൂല്യം. തൈറോയിഡും ഹോമിയോ ചികിത്സയും സംസാരിക്കുന്നത് കൂടരഞ്ഞിയിലെ ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹബീനത്ത് കെ എം.
1: തൈറോയ്ഡ് ഗ്രന്ഥി കഴുത്തിന്റെ മുൻഭാഗത്തുള്ള ചിത്രശലഭാകൃതിയുള്ള ഒരു ഗ്രന്ഥിയാണ്. ഇത് പ്രധാനമായും T3, T4 എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഹോർമോണുകൾ ശരീരത്തിന്റെ വളർച്ച, ശരീര താപനില, ഹൃദയമെടുപ്പ്, മെറ്റബോളിസം എന്നിവ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഊർജ വിനിയോഗം നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ബാറ്ററിയാണ് തൈറോയ്ഡ്. തൈറോയ്ഡ് രോഗങ്ങളിൽ ഏറ്റവും സാധാരണമായതാണ് ഹൈപ്പോതൈറോയിഡിസം, അഥവാ ആവശ്യത്തിന് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥ. അമിതമായ ക്ഷീണം, ശരീരഭാരം വർദ്ധിക്കൽ, തണുപ്പ് സഹിക്കാൻ കഴിയാതിരിക്കുക, മലബന്ധം, മുടികൊഴിച്ചിൽ, മറവി, ശ്രദ്ധക്കുറവ്, മാനസിക വിഷാദം, ചർമ്മം വരണ്ടു പോവുക, ആർത്തവക്രമത്തിലെ വ്യതിയാനങ്ങൾ, രക്തത്തിലെ കൊളസ്ട്രോൾ വർദ്ധിക്കുക എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. അടുത്തതായി ഉള്ളതാണ് തൈറോയ്ഡ് ഗ്രന്ഥി ആവശ്യത്തിലധികം ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥ, അഥവാ ഹൈപ്പർ തൈറോയിഡിസം. ശരീരഭാരം കുറയുക, ഹൃദയമിടിപ്പ് വർദ്ധിക്കുക, കൈവിറയൽ, അമിതമായ വിയർപ്പ്, അമിതമായ വിശപ്പ്, ചൂട് സഹിക്കാൻ കഴിയാതിരിക്കുക, ഉത്കണ്ഠ, വയറിളക്കം എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇനി മറ്റു ചിലരിൽ രക്തത്തിലെ ഹോർമോണുകളുടെ അളവ് സാധാരണയായിരിക്കുമ്പോഴും തൈറോയ്ഡ് ഗ്രന്ഥി വലുതാകാം. പ്രായപൂർത്തിയാകുന്ന കാലഘട്ടത്തിൽ ചില പെൺകുട്ടികളിൽ ഹോർമോൺ മാറ്റങ്ങളുടെ ഭാഗമായി ചെറിയ തോതിൽ തൈറോയ്ഡ് ഗ്രന്ഥി വലുതാകുന്നത് സാധാരണയായി ഒരു രോഗാവസ്ഥയല്ല. ചിലരിൽ തൈറോയ്ഡ് നോഡ്യൂളുകൾ കാണപ്പെടാറുണ്ട്. ഇവ ഒറ്റയായോ ഒന്നിലധികമോ ഉണ്ടാകാം. എല്ലാ നോഡ്യൂളുകളും അപകടകരമല്ല. നാലാമതായി തൈറോയ്ഡ് ക്യാൻസറാണ്. കഴുത്തിലെ വേദനയില്ലാത്ത കട്ടിയുള്ള വീക്കങ്ങൾ, ശബ്ദത്തിലെ മാറ്റം, വിഴുങ്ങാൻ ബുദ്ധിമുട്ട്, ശ്വാസതടസ്സം തുടങ്ങിയവ തൈറോയ്ഡ് ക്യാൻസറിന്റെ പ്രധാന ലക്ഷണങ്ങളാണ്. രോഗനിർണയത്തിനായി പ്രധാനമായും രക്തത്തിൽ T3, T4, TSH, Free T3, Free T4 എന്നിവയും ആവശ്യമായ സാഹചര്യങ്ങളിൽ anti-TPO ആന്റിബോഡി പരിശോധനയും നടത്താറുണ്ട്. ഇത് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയ്ഡ് രോഗങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്നു. തൈറോയ്ഡ് ഗ്രന്ഥിയിൽ വീക്കമോ മുഴയോ ഉണ്ടെങ്കിൽ തൈറോയ്ഡ് സ്കാൻ നടത്തി അതിൻ്റെ വലിപ്പം, ഘടന, ദ്രാവകം നിറഞ്ഞതാണോ, കട്ടിയുള്ളതാണോ, സമീപ ലിംഫ് ഗ്രന്ഥികളിലേക്ക് വ്യാപിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വിലയിരുത്തുന്നു. ആവശ്യമില്ലെങ്കിൽ FNAC അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് അയഡിൻ സ്കാൻ എന്നിവയും നടത്താറുണ്ട്. ഇനി ഹോമിയോപ്പതിക് ചികിത്സയിലേക്ക് കടക്കാം. ഹോർമോൺ വ്യതിയാനങ്ങൾ അത് കൂടുതലോ കുറവോ ആകട്ടെ, തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചാൽ രോഗലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ കുറയുന്നു. അതോടൊപ്പം രക്തത്തിലെ ഹോർമോണിൻ്റെ അളവ് കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ച് രോഗിയുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും ചെയ്യാം. വർഷങ്ങളായി തൈറോയ്ഡിനുള്ള ഇതര വൈദ്യശാസ്ത്രത്തിലെ മരുന്നുകൾ കഴിച്ചിട്ടും ഹോർമോണിൻ്റെ അളവ് നിയന്ത്രിക്കപ്പെടുന്നില്ലെങ്കിലും രോഗലക്ഷണങ്ങൾ തുടരുന്നുണ്ടെങ്കിലും ഹോമിയോപ്പതിക് മരുന്നുകൾ ഉപയോഗിക്കാം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കഴിക്കുന്നതിലൂടെ ലക്ഷണങ്ങൾ കുറയുന്നു എന്ന് മാത്രമല്ല രോഗിയുടെ ആരോഗ്യവും രോഗപ്രതിരോധ ശേഷിയും വർദ്ധിക്കുന്നു. സമീകൃതവും പോഷക സമൃദ്ധവുമായ ഭക്ഷണം ശീലമാക്കുക, പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി ഉൾപ്പെടുത്തുക, ആവശ്യത്തിന് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക, സ്ഥിരമായി വ്യായാമം ചെയ്യുക, മതിയായ ഉറക്കം ഉറപ്പാക്കുക, മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കാൻ യോഗ, ധ്യാനം തുടങ്ങിയ മാർഗങ്ങൾ

0: സ്വീകരിക്കുക, പുകവലി, മദ്യപാനം എന്നിവ ഒഴിവാക്കുക എന്നതും നിർബന്ധമാണ്. ഹോമിയോ മരുന്നുകൾക്കൊപ്പം ഭക്ഷണക്രമത്തിലും ജീവിതശൈലിയിലും ശ്രദ്ധ ചെലുത്തുന്നതോടെ തൈറോയ്ഡ് രോഗങ്ങളെ നല്ല രീതിയിൽ നിയന്ത്രിക്കാനും രോഗിയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും കഴിയും.
1: തൈറോയിഡിനുള്ള ഹോമിയോ ചികിത്സ, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് കൂടരഞ്ഞിയിലെ ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹബീനത്ത് കെ എം.

0: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
1: ദൈവവും മനുഷ്യനും എന്ന നാടകത്തിൽ സീറോ ബാബു പാടിയ ഗാനം. ഗാനരചന പി ജെ ആന്റണി, സംഗീതം എ എം ജോസഫ്.

0: ദൈവവും മനുഷ്യനും എന്ന നാടകത്തിൽ സീറോ ബാബു പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.

0: കൃഷിദീപം.
1: 2025 സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾക്കായി കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. ഹരിത വ്യക്തി, അതായത് കൃഷി ഒഴികെയുള്ള ജൈവ വൈവിധ്യ രംഗം, മികച്ച സംരക്ഷക കർഷകൻ, കർഷക ജൈവ വൈവിധ്യ പ്രവർത്തകൻ, പത്രപ്രവർത്തക, അച്ചടി മാധ്യമം, ദൃശ്യമാധ്യമം എന്നിവ ഉൾപ്പെടെ മികച്ച കാവ് സംരക്ഷണ പുരസ്കാരം, അത് വ്യക്തികൾക്കും ട്രസ്റ്റിനും അപേക്ഷിക്കാം.

മികച്ച ജൈവ വൈവിധ്യ പരിപാലന സമിതി, മികച്ച ജൈവ വൈവിധ്യ സ്കൂൾ കോളേജ്, മികച്ച ജൈവ വൈവിധ്യ സംരക്ഷണ സ്ഥാപനം സർക്കാർ അല്ലെങ്കിൽ സഹകരണ പൊതുമേഖല, മികച്ച ജൈവ വൈവിധ്യ ക്ലബ്ബ്, അത് കോളേജിലെയും സ്കൂളുകളിലെയും ക്ലബ്ബുകൾക്കും അപേക്ഷിക്കാം എന്നീ വിഭാഗങ്ങളിലാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. അവാർഡിനായുള്ള അപേക്ഷകൾ, നാമനിർദ്ദേശങ്ങൾ തപാൽ മാർഗം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും ജൂലൈ 31-നകം മെമ്പർ സെക്രട്ടറി, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ്, കൈലാസം, TC 24/3219, നമ്പർ 43, ബെൽഹാവർ ഗാർഡൻ, കവടിയാർ PO, തിരുവനന്തപുരം, 6950003 എന്ന വിലാസത്തിൽ ലഭ്യമാകണം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 0471-2724-740. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0471-2724-740.

0: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ സ്വയം തൊഴിൽ പദ്ധതിയിലേക്ക് മാനന്തവാടി താലൂക്ക് പരിധിയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 50,000 രൂപ മുതൽ 500,000 രൂപ വരെയാണ് വായ്പ ലഭിക്കുന്നത്. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 300,000 രൂപയിൽ താഴെയുള്ള 18-നും 65 വയസ്സിനുമിടയിലുള്ളവർക്ക് അപേക്ഷിക്കാം. വായ്പാ തുകയ്ക്ക് കോർപ്പറേഷന്റെ നിബന്ധനകൾക്കനുസരിച്ചുള്ള ജാമ്യം ഹാജരാക്കണം. അപേക്ഷാ ഫോമിനും വിശദവിവരങ്ങൾക്കുമായി കോർപ്പറേഷന്റെ മാനന്തവാടി ഉപജില്ലാ ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0493529956512. മറ്റൊരു നമ്പർ 9188934102. കാലിക്കറ്റ് സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലെ മികച്ച അധ്യാപകർക്കായി സർവകലാശാല നൽകുന്ന പ്രൊഫസർ MM ഗനി അവാർഡിന്റെ 2023-24 അക്കാദമിക വർഷങ്ങളിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടി. 10 വർഷത്തിൽ കുറയാത്ത സേവനമുള്ള അധ്യാപകർക്ക് നേരിട്ടോ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ കോളേജ് അഡ്മിൻ മുഖേനയോ സെൻട്രലൈസ്ഡ് കോളേജ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. അവാർഡ് നിയമാവലി സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഖനി അവാർഡ് @uoc.ac.in. ഫോൺ നമ്പർ 0494-24047154. സുൽത്താൻ ബത്തേരി നഗരസഭാ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓടപ്പള്ളം ചേനാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ കായികാധ്യാപക നിയമനം നടത്തുന്നു. BPED അല്ലെങ്കിൽ MPED തത്തുല്യ യോഗ്യതയുള്ളവർക്കാണ് അവസരം. പ്രതിമാസ ഓണറേറിയം 15,000 രൂപ. താൽപ്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, റേഷൻ കാർഡ് അല്ലെങ്കിൽ ആധാർ എന്നിവയുമായി ഈ മാസം 10 രാവിലെ 9:30 സുൽത്താൻ ബത്തേരി നഗരസഭാ ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. ഫോൺ നമ്പർ 9447878777.

0: 9 8.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
3: Regal Jewelers, Mavur Road, Kozhikode. Sevana Varthakal.
2: Prayojagar, Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
4: Mubarak Jewelry, Shraddha, samarpikkunnathu Mubarak Jewelry. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
6: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗത്തിന് ഇന്ന് അസമിൽ തുടക്കം. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ. ന്യൂഡൽഹിയിൽ നടക്കുന്ന കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർ തല വിദഗ്ധ സംഘത്തിന്റെ സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവേ ക്വാർട്ടറിൽ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ താരം നെയ്മർ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് വൈകുന്നേരത്തോടെ പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിലെത്തും. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി യോഗ്യകർത്തയിലെ ബ്രംബാനൻ ക്ഷേത്ര സമുച്ചയവും സന്ദർശിക്കും. വിദേശ പര്യടനത്തിന്റെ 2-ാം പാദത്തിൽ മറ്റന്നാൾ ശ്രീ മോദി മെൽബണിലെത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. നിർണായക ധാതുക്കൾ, സൈബർ സുരക്ഷ, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ ചർച്ചകൾ നടക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ഈ മാസം 10-11 തീയതികളിൽ ന്യൂസിലാന്റിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി നടത്തുന്ന ചർച്ചയിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ വ്യാപാര പ്രതിരോധ മേഖലകളിൽ ഉണ്ടായ പുരോഗതി വിലയിരുത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷം ഇന്ന്. ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ മുഖ്യാതിഥിയാകും. 50,000 പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളെ ഡിജിറ്റൽ വൽക്കരിക്കുന്നതിനായുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തും. 232 ധാന്യ സംഭരണശാലകൾ, ദേശീയ സഹകരണ ഡാറ്റാബേസ്, ജിയോ ടാഗ് മൊബൈൽ ആപ്ലിക്കേഷൻ, ദേശീയ ക്ഷീരവികസന ബോർഡിന്റെ ഡാഷ്ബോർഡ് പോർട്ടൽ എന്നിവ കേന്ദ്രമന്ത്രി

0: ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ രണ്ട് ദിവസത്തെ യോഗത്തിന് അസമിലെ ഗുവാഹത്തിയിൽ ഇന്ന് തുടക്കമാകും. മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾക്കിടയിൽ ആഴത്തിലുള്ള പ്രവർത്തന സഹകരണം വളർത്തിയെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസികളുടെ തലവന്മാരും ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും രണ്ട് ദിവസത്തെ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ നടക്കും. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. വനിതാ ശിശു വികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രതിരോധശേഷി, നൂതന ആശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുക. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർ തല വിദഗ്ധ സംഘത്തിന്റെ 9th സമ്മേളനം ഇന്ത്യ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ഉപഭോക്തൃകാര്യ സെക്രട്ടറി നിധി ഖരെ അധ്യക്ഷയാകും. മറ്റന്നാൾ വരെയാണ് പരിപാടി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം പുരോഗമിക്കുന്നു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് ശ്രീ ജയശങ്കർ സന്ദർശിക്കുക. ഊർജ്ജം, വ്യാപാരം, സുരക്ഷാ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ദോഹയിൽ ഖത്തർ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഈ മാസം 13 ന്യൂയോർക്കിലെത്തുന്ന കേന്ദ്രമന്ത്രി 14-15 തീയതികളിൽ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ ബ്രസൽസിലേക്ക് യാത്ര തിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ യോഗം ഇന്ന് രാമക്ഷേത്ര പരിസരത്ത് ചേരും. ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളിലെ ക്രമക്കേട് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടെയുള്ള സുപ്രധാന ഭരണ സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം. ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, ട്രഷറി അനിൽ മിശ്ര എന്നിവരുടെ രാജിക്കത്തുകൾ പരിഗണിക്കുന്നതും അജണ്ടയിൽ ഉൾപ്പെടുന്നു. കേരളത്തിൽ പ്ലസ് വൺ ക്ലാസുകൾക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പ്രവേശനോത്സവം കോഴിക്കോട് നടക്കും. ഏകജാലക സംവിധാനം വഴിയുള്ള മെറിറ്റ് അടിസ്ഥാനത്തിലെ പ്രവേശന നടപടികൾ ഈ മാസം 3 പൂർത്തിയാക്കിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: 359,890 വിദ്യാർത്ഥികൾക്കാണ് ഇതുവരെ ഏകജാലക സംവിധാനം വഴി പ്ലസ് വൺ പ്രവേശനം നൽകിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ 78,741 പേർ പ്രവേശനം നേടിയപ്പോൾ വയനാട് ജില്ലയിൽ 11,353 പേർക്കാണ് ഇതുവരെ പ്രവേശനം നൽകിയിട്ടുള്ളതെന്ന് പ്രവേശന നടപടികൾക്കായുള്ള പോർട്ടൽ വ്യക്തമാക്കുന്നു. ആകെയുള്ള 441,265 സീറ്റുകളിൽ 81,375 എണ്ണത്തിൽ ഇനിയും പ്രവേശനം നടത്താനുണ്ടെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു.
0: രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, കൊങ്കൺ, ഗോവ, മഹാരാഷ്ട്ര, കിഴക്കൻ രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, കർണാടക, മാഹി, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, ജമ്മുകശ്മീർ, ലഡാക്ക്, ഒഡീഷ, സൌരാഷ്ട്ര, കച്ച്, ഉത്തരാഖണ്ഡ്, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലും ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, തീരദേശ കർണാടക, വടക്കൻ ഉൾനാടൻ കർണാടക, തെലങ്കാന എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയുള്ളതായി മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇത്തവണത്തെ ലോകകപ്പ് ഫുട്ബോളിലെ ഏറ്റവും വലിയ അട്ടിമറിക്കാണ് ന്യൂയോർക്കിലെ ന്യൂ ജേഴ്സി സ്റ്റേഡിയം ഇന്ന് വേദിയായത്. ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ കരുത്തരായ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവേ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ക്വാർട്ടർ കാണാതെ പുറത്തായതിന് പിന്നാലെ ബ്രസീൽ താരം നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
3: കിട്ടിയ ഒന്നാന്തരം അവസരങ്ങൾ പാഴാക്കിയ ബ്രസീലിനെ മികച്ച പോരാട്ടത്തിലൂടെ മറികടന്ന് നോർവേ ഈ ലോകകപ്പിൽ ഏറ്റവും വലിയ അട്ടിമറിക്കാരായി. 14th മിനിറ്റിൽ പെനാൾട്ടി നഷ്ടമാക്കിയ ബ്രസീലിന് അപ്രതീക്ഷിതമായ വെല്ലുവിളിയാണ് നോർവേക്കാർ നൽകിയത്. ആക്രമണവും പ്രത്യാക്രമണവും തുടരെ തുടരെ ഉണ്ടായ മത്സരത്തിന്റെ രണ്ടാം പകുതി 79th മിനിറ്റിൽ ബ്രസീലിയൻ ഡിഫൻസിനെ ഞെട്ടിച്ച് തകർപ്പൻ ഹെഡറിലൂടെ സൂപ്പർ താരം എർലിൻ ഹാളണ്ട് കളിയുടെ ഗതി മാറ്റി. തിരിച്ചടിക്കാൻ ബ്രസീൽ രണ്ട് കൽപ്പിച്ച് പൊരുതുന്നതിനിടെ ഹാളണ്ട് 90th മിനിറ്റിൽ കാനറികളുടെ വലയിലേക്ക് നിറയൊഴിച്ച് ലക്ഷ്യം കണ്ടു. ഇതിഹാസ താരം നെയ്മർ മത്സരത്തിന് അധിക സമയത്ത് പെനാൾട്ടിയിലൂടെ ബ്രസീലിന്റെ ഗോൾ നേടി. 6th കിരീട നേട്ടമെന്ന മോഹവുമായി എത്തി പ്രീ ക്വാർട്ടറിൽ തന്നെ ലോക ഫുട്ബോളിലെ വമ്പന്മാരായ ബ്രസീൽ ബ്രസീൽ തോറ്റു മടങ്ങുന്നത് ആരാധകരെ നിരാശയിലാഴ്ത്തി. മത്സരശേഷം നെയ്മർ വിരമിക്കൽ കൂടി പ്രഖ്യാപിച്ചതോടെ ആ നിരാശ കോടാ

0: ആറുകോടി ആരാധകരുടെ കണ്ണുകൾ ഈർന്നണിയിച്ചു.
1: ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ മെക്സിക്കോ ഇംഗ്ലണ്ട് മത്സരം പുരോഗമിക്കുകയാണ്. ഐ സി സി വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഓസ്ട്രേലിയ കിരീടം സ്വന്തമാക്കി. ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഉയർത്തിയ 151 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ 17.1 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 153 റൺസ് നേടി. 64 റൺസ് നേടിയ ബെത്ത് മൂണിയാണ് ഓസ്ട്രേലിയയുടെ ടോപ് സ്കോറർ. ഫിബി ലിച്ച്ഫീൽഡ് 48 റൺസ് നേടി. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണം ഇന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ആഗോള എണ്ണ വിപണിയിലെ സ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് ഒപെക് പ്ലസ് രാജ്യങ്ങൾ. ഈ വർഷം ഓഗസ്റ്റ് മുതൽ പ്രതിദിനം 1.88 ലക്ഷം ബാരൽ എണ്ണ അധികമായി ഉൽപ്പാദിപ്പിക്കാനാണ് ഒപെക് യോഗത്തിൽ ധാരണയായത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗത്തിന് ഇന്ന് അസമിൽ തുടക്കം. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ. ന്യൂഡൽഹിയിൽ നടക്കുന്ന കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5 സ്ഥാപക ദിനാഘോഷത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർ തല വിദഗ്ധ സംഘത്തിന്റെ സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവെ ക്വാർട്ടറിൽ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ താരം നെയ്മർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കോഴിക്കോട്.
3: English matters. ചോദ്യങ്ങൾ മനസ്സിൽ ഒതുക്കാനുള്ളതല്ല, ചോദിക്കുക തന്നെ വേണം. അതിനാണ് ചോദ്യപദങ്ങൾ അഥവാ question words. Question words help us to ask questions. ഇന്ന് who, whom, whose എന്നീ പദങ്ങൾ ഉപയോഗിച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. Let us form questions using the words who, whom and whose. Who, W H O, who, ആര്. Who ഉപയോഗിച്ച് ആരംഭിക്കുന്ന വാക്യങ്ങൾ, sentences beginning with who. Who are you? നിങ്ങൾ ആരാണ്? Who are you? Who is knocking at the door? ആരാണ് കതകിൽ മുട്ടുന്നത്? Who is knocking at the door? Who gave you that bag? ആരാണ് നിനക്ക് ആ ബാഗ് തന്നത്? Who gave you that bag? ആര് എന്ന് ചോദിക്കാൻ who ഇന്റെ സ്ഥാനത്ത് ഉപയോഗിക്കാവുന്ന മറ്റൊരു പദമാണ് whom. W H O M, whom. To understand better, hear the sentence. Who did you meet today? ആരെയാണ് നീ ഇന്ന് കണ്ടുമുട്ടിയത്? Who did you meet today? You may also ask, whom did you meet today? Whom did you meet today എന്നും ചോദിക്കാവുന്നതാണ്. എന്നാൽ ഇപ്പോൾ സാധാരണയായി whom അല്ല, who തന്നെയാണ് ഇംഗ്ലീഷ് സംസാരത്തിൽ പ്രയോഗിക്കുന്നത്. Nowadays, in spoken English, who is used more often than whom. One more sentence. To whom does this house belong? ഈ വീട് ആരുടേതാണ്? അല്ലെങ്കിൽ ഈ വീട് ആരുടെ ഉടമസ്ഥതയിൽ ആണ്? To whom does this house belong? ഇത് തന്നെ who ചേർത്ത് പറയാം. Who does this house belong to? Who does this house

0: To whom does this house belong? Who does this house belong to? Whose? W-H-O-S-E. Whose? Aarude. Example sentences. Whose books are these? Aarude pustakangal aanu iva. Whose books are these? Whose is this umbrella? ഇത് ആരുടെ കൂട ആണ്? ഹൂസ് ഇസ് ദിസ് അംബ്രേല? ഹൂസ് അംബ്രേല ഇസ് ദിസ്? ഇങ്ങനെയും പറയാം. ഹൂസ് ഹൗസ് വാസ് ദാറ്റ്? ആ വീട് ആരുടേതായിരുന്നു? ഹൂസ് ഹൗസ് വാസ് ദാറ്റ്?
1: ഇംഗ്ലീഷ് മാറ്റേഴ്സ് പ്രസന്റഡ് ബൈ സ്മിത മാണിക്കൂട്ട്.
2: ആകാശവാണി കോഴിക്കോട്.

0: ായിരുന്നു ഹൂസ് ഹൗസ് വാസ് ദാറ്റ്?
1: ഇംഗ്ലീഷ് മാറ്റേഴ്സ് പ്രസന്റഡ് ബൈ സ്മിത മാണിക്കൂട്ട്.
2: ആകാശവാണി കോഴിക്കോട്.
3: നോവൽ ടൈം, പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്.
4: പൊക്കം കുറഞ്ഞയാളായ ദാമു തന്റെ കഴുത്തുവരെയെങ്കിലും വലിപ്പമുള്ള തൂമ്പ പൊക്കി ആദ്യം ആഞ്ഞുകിളക്കി, പിന്നെ കുളംകോരി കൊണ്ട് മണ്ണ് കോരി മുകളിലേക്ക് എറിയും.
5: മണ്ട് തൂമ്പായെന്ന് പോകത്തില്ല, പശമണ്ണാണ്, ദാമു പറഞ്ഞു.
4: മഴ വന്നാൽ വെള്ളം ഊറിപ്പോകുകയല്ല. അയാളൊരു ആഞ്ഞിലിക്ക് നേരെ നോക്കി. അതിന്റെ മുകൾ ഭാഗം ഇലകൾ പഴുത്തിട്ടുണ്ട്, ആകെ അതിനൊരു ക്ഷീണവും ഉരടിപ്പുമുണ്ട്. കണ്ടില്ലേ നിൽക്കുന്നത്? വേര് വളർന്ന് അടിയിലോട്ട് ചെന്ന മുഴുവൻ വെള്ളമാണ്, ചീഞ്ഞുപോകും.
5: കാപ്പി ചേട്ടാ, കാപ്പി,
4: സാംസ പിന്നെയും പറഞ്ഞു. ദാമു ശ്രദ്ധിച്ചില്ല. സാധാരണ ജൂൺ മാസത്തിന് തൊട്ടു മുൻപാണ് ചാലികൾ തെളിച്ചു കൊടുക്കുന്നത്. ചാണയിൽ വളർന്നു നിൽക്കുന്ന വെളിഞ്ചേമ്പുകളും നീർക്കൂവകളും പറിച്ചുകളയും. ഒഴുകിയടിഞ്ഞ മണ്ണ് കോരി മുകളിലേക്കിടും. ഇല്ലെങ്കിൽ അടിച്ചു പിടിച്ചുള്ള മഴയത്ത് വെള്ളം ഒഴുകിപ്പോകില്ല, പറമ്പ് ചളിവിളിയാകും, ചവിട്ടിയാൽ താഴ്ന്നുപോകും. ഇത്തവണ എന്തോ അച്ഛൻ നേരത്തെ പണിക്കാരനെ വിളിച്ചു. അയാൾ നേരത്തെ വന്നു.
5: കാപ്പി,
4: സാംസ പിന്നെയും പറഞ്ഞു. അവന്റെ കൈ പൊള്ളും. ഒന്നുകിൽ ഗ്ലാസ് നിലത്ത് വെക്കണം, അല്ലെങ്കിൽ അയാളത് വാങ്ങണം. ഇത്തവണ ദാമു പണിസ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ കാപ്പി കയ്യിൽ വാങ്ങിച്ചു. കുട്ടികളുടെ കൈ പൊള്ളുന്നത് പോലെ മുതിർന്നവരുടെ കൈ പൊള്ളില്ല. അയാളത് നിസ്സാരമായി പിടിച്ചു. തന്നെ സംസാരിക്കുന്നത് പോലെയാണ് ദാമു സംസാരിക്കുക. വർത്തമാനം ആരോടെങ്കിലുമാണെന്ന് തോന്നാറില്ല. താൻ പോയി കഴിഞ്ഞാലും ആരുമില്ലാതെ വന്നാലും അയാൾ വർത്തമാനം പറയാറുണ്ടെന്ന് സാംസയ്ക്ക് തോന്നി. ഗുണമില്ലാത്ത മണ്ണാണ്, തെങ്ങ് നന്നായിട്ട് കായ്ക്കും, വേനലിൽ പച്ചക്കറി ഉണ്ടാകും. അതെങ്ങനെയാ, മുഴുവൻ പൊങ്ങല്യം നട്ടേക്കുമല്ലേ? എല്ലാം കൂടെ നട്ടുവെച്ചാ ഒന്നും ഉണ്ടാകുകയല്ല. വേര് വളരാനും തലഭാഗം വളരാനും സ്ഥലം വേണ്ടേ? ദാമു സാംസയുടെ അച്ഛനെ കുറ്റപ്പെടുത്തി പറഞ്ഞു. കാപ്പി ഒരു ശബ്ദത്തോടെ വലിച്ച് ഉള്ളിലേക്കെടുത്തു. പണിയുടെ വിയർപ്പിനൊപ്പം ചൂട് കാപ്പിയും അയാളെ ഒന്നുകൂടി വിയർപ്പിച്ചു. കാപ്പിക്കപ്പ് അടിയിലെ മട്ട് നിലത്തേക്ക് കമഴ്ത്തി ദാമു തിരിച്ചു കൊടുത്തു. അപ്പോൾ അയാൾ സാംസയെ അത്ഭുതത്തോടെ നോക്കി. അതിന് ദാമു ഇപ്പോഴല്ലോ ആദ്യമായി സാംസയെ കാണുന്നത്. എന്നിട്ടും അയാൾ നോട്ടം പിൻവലിച്ചില്ല, അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. വീണ്ടും വീണ്ടും എന്തോ ഒരു അത്ഭുത ശബ്ദവും ഒരു തവണ പുറപ്പെടുവിച്ചു.
5: നിന്റെ പേരെന്തെന്നാ പറഞ്ഞത്? ഞാനതെപ്പോഴും മറന്നുപോകും,
4: ദാമു ചോദിച്ചു.
5: സാംസ,
4: സാംസ പറഞ്ഞു.
5: ഹേ, അതെന്തു പേരാ? നിന്റെ അച്ഛനതെവിടുന്ന് കിട്ടി? കൊള്ളാലോ.
4: ദാമു പിന്നെ സാംസയെ തന്നെ നോക്കി സംസാരിക്കാൻ തുടങ്ങി.
5: എന്റെ ചെറുതിലേ ഞങ്ങൾ ഈ പറമ്പിലാ താമസിച്ചോണ്ടിരുന്നത്, അച്ഛനും അമ്മയും ഞങ്ങൾ പിള്ളേരും.
4: ഈ പറമ്പിലോ? സാംസയും അത്ഭുതപ്പെട്ടു. സാധാരണ അവനങ്ങനെ ചോദിക്കുന്നതല്ല.
5: എന്നാലും ഈ പറമ്പിൽ പണ്ട് വേറെ ആളുകൾ താമസിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും?
4: ഇത് പണ്ട് മുതലേ ഞങ്ങളുടെ പറമ്പല്ലേ?
5: ദേ ഇവിടെയായിട്ട് വരും.
4: ദാമു കിളച്ചതിൽ ഒരു മൺകട്ടയെടുത്ത് അധികം ദൂരേക്കല്ലാതെ എറിഞ്ഞു. അവിടെ സമയത്ത് പിരിച്ചുവെക്കാത്തതുകൊണ്ട് പരസ്പരം തിക്കിത്തിരക്കുന്ന ഒരു വാഴക്കൂട്ടമുണ്ട്. പൊങ്ങല്യവും വട്ടയുമുണ്ട്, വേറൊന്നുമില്ല. സാധാരണ മണ്ണും പുല്ലും നിറഞ്ഞ പറമ്പ്. സാംസ അവിടെ ഒരു വീട് സങ്കൽപ്പിച്ചു നോക്കി.
5: ഇല്ല, അത് ശരിയാകുന്നില്ല,
4: അവിടം ഒരു പറമ്പ് മാത്രമാണ്.
5: എന്റെ മൂത്ത ചേട്ടൻ ദേ ആ തെങ്ങേൽ കയറി തേങ്ങായിട്ടിട്ടുണ്ട്.
4: ഏറ്റവും പൊക്കമുള്ള തെങ്ങ് നോക്കി ദാമു പറഞ്ഞു.
5: നിന്റെ വല്യമ്മ കണ്ടാ വഴക്കു പറയും. വല്യമ്മ എല്ലാ ദിവസവും രാവിലെ അവിടെ നിന്ന് നടന്ന് ഇവിടെ വരെ പറമ്പ് നോക്കാൻ വരും. അന്ന് ഞങ്ങൾ മാത്രമാണ് ഇവിടെ താമസം.
4: നിങ്ങളുടെ വീടൊക്കെ ഇന്നാളല്ലേ വന്നത്? ദാമു സാംസയുടെ വീടിന് നേരെ കൈ ചൂണ്ടി.
3: നോവൽ ടൈം, പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. അവതരണം ബോബി സി മാത്യു.
6: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ
0: അക്കാലത്ത് എഴുന്ന

0: 45-നും റിയൽ എഫ്എമ്മിൽ 9:40-നും.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

ഇന്ന് ജൂലൈ 6 ദലൈലാമയുടെ ജന്മദിനം. ദലൈലാമയുടെ പേര് കേൾക്കുമ്പോൾ അതിന് മലയാള സിനിമയുമായി എന്ത് ബന്ധം എന്നാവും ചിന്തിക്കുന്നത്. എന്നാൽ നമ്മൾ മലയാളികളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിവരുന്ന ഒരു ചിത്രമുണ്ട്, യോദ്ധ. അവിടെയുള്ള ലാമകളെക്കുറിച്ചും അവരുടെ സംസ്കാരത്തെക്കുറിച്ചും ചെറിയ രീതിയിലെങ്കിലും അറിവ് ലഭിക്കാൻ ആ ചിത്രം കാരണമായിട്ടുണ്ട്. യോദ്ധ എന്ന ചിത്രത്തിൽ നിന്നൊരു ഗാനമാണ് ഇന്നത്തെ ഗാനം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം AR റഹ്മാൻ.

0: ആകാശവാണി കോഴിക്കോട്.
1: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്താ.

ഇത് ശുദ്ധധന്യാസി രാഗം. ശുദ്ധധന്യാസിയും കരകരപ്രിയയുടെ ജന്യമാണ്. ജാപ്പനീസ് അല്ലെങ്കിൽ ചൈനീസ് ടിബറ്റൻ ഒക്കെ എടുത്ത് നോക്കിയാലും ഏത് നാട്ടിലും ഈ ശുദ്ധധന്യാസിയുടെ ഒരു സ്പർശം ഫീൽ ചെയ്യാറുണ്ട്. ശുദ്ധധന്യാസി, മോഹനം, മധ്യമാവധി, ഹിന്ദോളം, ശുദ്ധസാവേരി, ഇത്തരം രാഗങ്ങളുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ രാഗങ്ങൾ ഏത് സ്വരത്തിൽ നിന്നും ശുദ്ധിഭേദം ചെയ്താലും അത് ഈ കൂട്ടത്തിൽ പറഞ്ഞ മറ്റേതെങ്കിലും ഒരു രാഗമായിട്ട് മാറും. ഇതിലെ ഏറ്റവും പ്രശസ്തങ്ങളായ രണ്ട് കൃതികളുണ്ട്. മുത്തുസ്വാമി ദീക്ഷിതരുടെ ഹിമഗിരി തനയെ എന്നുള്ള കൃതിയും ത്യാഗരാജസ്വാമികളുടെ എന്തനേർച്ചിന എന്നുള്ള കൃതിയും. രവീന്ദ്ര മാസ്റ്റർ ഈ രണ്ട് കൃതികളിലും ഇൻസ്പയർഡായിട്ട് ഈ രണ്ട് കൃതികളുടെയും ഒരു ഇംപ്രൊവൈസേഷൻ പോലെ ഒരു ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ പല സ്ഥലത്തും അത് പറഞ്ഞിട്ടുണ്ട്.

0: ആകാശവാണി കോഴിക്കോട്.
1: ഇളയനില, ഇളയരാജയുടെ അതിശയ ലോകം.

1985 റിലീസ് ചെയ്ത ഉദയഗീതം എന്ന തമിഴ് ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഈ ഗാനമൊരുക്കിയത് വാലിയും ഇളയരാജയും ചേർന്ന് ഇളയരാജയുടെ 300-ാമത്തെ സിനിമയാണ് ഉദയഗീതം. ഈ ചിത്രത്തിൽ നായകനായ മോഹൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു ഗായകനായാണ് വേഷം പകരുന്നത്. രാത്രിയിൽ ഏകാന്ത തടവറയിലിരുന്ന് ആ കഥാപാത്രം പാടുന്ന പാട്ടായാണ് ചിത്രത്തിൽ ഇതുൾപ്പെടുത്തിയിരിക്കുന്നത്. സങ്കീർണതയൊന്നുമില്ലാത്ത സംഗീത നിർവഹണ ശൈലി കൊണ്ട് ശ്രദ്ധേയമാണ് ഈ ഗാനം.

വയലും വീടും പരിപാടിയിൽ ജന്തുജന്യ രോഗങ്ങൾ തിരിച്ചറിയാം തടയാം. ഡോക്ടർ സഞ്ജയ് ദേവരാജനുമായി അഭിമുഖം വൈകിട്ട് 6:50. രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം. ജീവലോകത്തെ അത്ഭുതങ്ങൾ. ഗീതാ നായർ എസ് സംസാരിക്കുന്നു.

ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനുള്ളിൽ 8 മണിക്ക് സമാചാർ പ്രഭാത്, തുടർന്ന് 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.

0: 20s and a fixed window for formats. The Times of India mentions about a survey's report which says childcare housework keeps 69% urban women out of labour force in India. And finally, the Pioneer mentions the passing away of the legendary Pandavani exponent Tijan Bhai, whose commanding voice became the global face of Chhattisgarh's folk tradition under the headline, "A voice that brought Bheem alive falls silent. Her legend lives forever." And with that, it's back to you, Anuja.
1: Thank you, Nina. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi to embark on a six-day visit to Indonesia, Australia and New Zealand beginning today. India to chair UNCTAD's ninth session of Intergovernmental Group of Experts on Consumer Protection in Geneva. India to host two-day BRICS Women Working Group meeting at Kochi in Kerala beginning today. Sri Ram Janmabhoomi Teerth Kshetra Trust convenes meeting of its members in Ayodhya this afternoon. Nation pays homage to Dr. Shyama Prasad Mukherjee on his birth anniversary today. Prime Minister describes him as a timeless example of courage, nationalism and selfless service. And Neymar Jr. announces retirement from international football after five-time world champion Brazil suffers stunning 2-1 defeat against Norway in FIFA World Cup. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി കോഴിക്കോട്.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: കേരളത്തിന്റെ സമകാലിക ശില്പകലാരംഗത്ത് തനതായ മുദ്ര പതിപ്പിച്ച കലാകാരനാണ് വി കെ രാജൻ. തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈൻ ആർട്സിലും ബറോഡ MS യൂണിവേഴ്സിറ്റിയിലുമായി കലാപഠനം പൂർത്തിയാക്കിയ അദ്ദേഹം ഇന്ത്യയ്ക്ക് അകത്തും പുറത്തുമായി നിരവധി സൃഷ്ടികൾ നടത്തുകയും സിംബോസിയങ്ങളിൽ അംഗമാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പരമ്പരാഗത ശില്പകലയെക്കുറിച്ചുള്ള ആഴമേറിയ ജ്ഞാനവും കല്ല്, മരം, ഗ്രാനൈറ്റ് തുടങ്ങി വിവിധ മീഡിയങ്ങളിലുള്ള പരിജ്ഞാനവുമാണ് അദ്ദേഹത്തെ ശില്പകലാരംഗത്തെ ഒരു ഐക്കൺ ആക്കി മാറ്റുന്നത്. കോഴിക്കോട് ശില്പനഗരത്തിലും ഖസാക്കിന്റെ ഇതിഹാസത്തെ ആസ്പദമാക്കി തസറാക്കിൽ സ്ഥാപിച്ച ശില്പങ്ങളിലും അദ്ദേഹത്തിന്റെ കയ്യൊപ്പുണ്ട്. കേൾക്കാം വി കെ രാജന്റെ കലയും ജീവിതവും.
5: എൻ്റെ വീടിനടുത്തൊരു വല്യമ്മയുടെ ആങ്ങളുണ്ട്, മാമൻ. ഞാൻ മാമനെ വിളിക്കാം. ഇപ്പൊ കേശവന്നൻ അങ്ങനെ പേര്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ആളിങ്ങനെ. ഈ ചിത്രം കോപ്പിയിലാണ് ഇപ്പോഴും പണി, പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ആളിങ്ങനെ ഞങ്ങളെ കാണാൻ വരയ്ക്കുന്നുണ്ടായിരുന്നു. അതൊരു ഇൻസ്പിറേഷനായിരുന്നു, വരയ്ക്കാനുള്ള ഇൻസ്പിറേഷനായിരുന്നു. പിന്നെ ഈ ശില്പത്തിലേക്ക് വരുന്ന എൻ്റെ വീടിനെ തൊട്ട് അടുത്ത് തന്നെ ഈ ആനേനെ ഉണ്ടാക്കുന്നൊരു പാർട്ടിയുണ്ട്. ഈ മുരുക്കിലാണ് ആന ഉണ്ടാക്കുക, അതിൻ്റെ ഫുള്ള് കളർ ചെയ്യും. അപ്പം അതിങ്ങനെ ഭയങ്കര രസമായിരുന്നു അത് കാണാൻ. അപ്പം ഞാൻ ഇത് കാണാനൊക്കെ പോവും, ഇയാൾ എങ്ങനെ ചെയ്യുന്നൊക്കെ നോക്കിയിരിക്കും. അപ്പോൾ ചിത്രത്തെക്കാൾ കൂടുതൽ താല്പര്യം എനിക്ക് ഈ കാർവിങ്ങിനോട് താല്പര്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ അവിടെ നിന്ന് ചെറിയ മരത്തിൻ്റെ കഷ്ണമൊക്കെ എടുത്ത് കത്തിയൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ചില ഷേപ്പുകളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ അതേപോലെ കുറേ സുഹൃത്തുക്കളിൽ നിന്നു ഞങ്ങളുടെ വീടിനോട് ഒരു 10 kilometers ഉള്ള ഇരിങ്ങാലക്കുടങ്ങി. അപ്പം അന്ന് മുതൽ തന്നെ കഥകളി കാണാൻ വേണ്ടിയിട്ട് ഞാൻ സൈക്കിളിൽ പോകും രാത്രി. അശോക വനികാംഗം അമ്മന്നൂർ മാധവ ചാക്യാരുടെ കൂത്തുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിന് പോവും, രാവിലെ വരും. അങ്ങനെയാണ് ഈ കുട്ടിക്കാലത്തൊരു രീതി. എനിക്കധികം മാർക്ക് കിട്ടിയിട്ടുള്ള ഒരാളല്ല. കോളേജിൽ അഡ്മിഷൻ കിട്ടാനൊക്കെ പോവായിരുന്നു, പക്ഷേ നമ്മൾ അത്ര ശ്രമിച്ചില്ല. അങ്ങനെ ഇങ്ങനെ ഒരു വേസ്റ്റ് മാൻ പോലെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് പറഞ്ഞു, തിരുവനന്തപുരത്ത് ഇങ്ങനെ ഉണ്ട്, നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരുവനന്തപുരത്ത് കോളേജ് ഫിനാൻസ് ചേരുന്നത്. അന്ന് എന്താ വെച്ചാൽ ഈ ചിത്രം ശില്പമൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഗതിയില്ലാന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു പണ്ട്, 76 കാലഘട്ടത്തിൽ. അങ്ങനെ അവിടെ പോയി അഡ്മിഷൻ കിട്ടി. അപ്പോൾ വീട്ടുകാർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, എൻ്റെ ഇഷ്ടത്തിനാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ക്രൈസിസ് ഉണ്ട്. എനിക്ക് ഹോസ്റ്റലൊന്നും ചേരാൻ പറ്റിയില്ല. ഞാൻ ഒരു പൊട്ട ലോഡ്ജിലാണ് താമസിച്ചിരുന്നത്. അന്ന് ടീച്ചറൊന്നുമില്ല, കനായി കുഞ്ഞിരാമനോ അല്ലെങ്കിൽ സന്താനരാജ ആരും ഇല്ല. പരസ്പരം ആൾക്കാർ ചർച്ച ചെയ്തിട്ടാണ് ഈ ശില്പം നല്ലതും ചെയ്തും തീരുമാനിച്ചിരുന്നത്. സന്താനരാജ നമ്മുടെ ഡ്രോയിങ്ങിനെ കുറിച്ചുള്ളൊരു നല്ല ഒരു പഠനം തരുന്നത്, ഈ ലൈൻസിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്, കോണ്ടൂർ ലൈൻസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്പേസിൽ ഈ ഡ്രോയിങ് നമ്മൾ കമ്പോസ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക എങ്ങനെയാണ്. കനായി വന്നപ്പോൾ ഇങ്ങനെ ഇത് ആക്സിഡൻ്റലായിട്ടുള്ള ക്ലേയുടെ എക്സ്പ്രഷനും അല്ലെങ്കിൽ വർക്ക് എങ്ങനെ ചെയ്ത് തീർക്കാനും ഒക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഈ ഒരു മാട്രിക്സ് നല്ലൊരു വർക്കാണ് ഉണ്ടാക്കി തന്നത്. ഫസ്റ്റ് ഇയറിൽ സിമെൻറ്റിൽ കോൺക്രീറ്റിൽ ഉണ്ടാക്കി, അത് അക്കാഡമിക്കിലേക്ക് അയച്ചു. അതിന് അന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞു.

എസ്റ്റേറ്റ് അവാർഡാണ്. എന്നാൽ ആദ്യമായിട്ടാണ് ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് വരുമ്പോൾ കുറേ എതിർപ്പാണ്. പക്ഷേ അതിൽ ജൂറിയായിരുന്നത് ദേവമാഷും കുഞ്ഞാ മാഷും പിന്നെ എം ആർ ഡി ദത്തനായിരുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നു. പിന്നെ സന്തോഷം, കയ്യിൽ കാശില്ല, കാശ് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റിനല്ല വിലയുണ്ട, പൈസക്കായിരുന്നു വിലയുണ്ടായിരുന്നത് അന്ന്. കനൈ അന്ന് ഈ വർക്ക് ചെയ്യുന്ന രീതി ആൾ പലപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു പോർട്രേറ്റ് ചെയ്യുക, അതിനൊരു ഫോം കൺസീവ് ചെയ്യുക, എന്നൊക്കെ ഈ ചെറിയ ഫോം എങ്ങനെ വലുതാക്കുക, വലിയ ഫോം എങ്ങനെ ചെറുതാക്കുക, ഇപ്പോഴും ആ പഠനത്തിൻ്റെ രീതി തന്നെയാണ് പോകുന്നത്. തിരുവനന്തപുരം പഠനം കഴിഞ്ഞപ്പോൾ അപ്പോഴും ഗതിയില്ലാത്തൊരു അവസ്ഥയാണ് ശരിക്കും. നമുക്ക് മുന്നോട്ട് പോകാൻ എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സുരേന്ദ്ര നായർ എൻ്റെ വീട്ടിൽ വരുന്നത്. വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു നമുക്ക് പോകണം. എൻ്റെ ഒപ്പമുള്ള ആൾക്കാരൊക്കെ പുറകെ പോയല്ലോ, പോകണമെന്ന് മോഹൻ ഉണ്ടായിരുന്നു. അപ്പോൾ സുരേന്ദ്ര വന്നപ്പോൾ പറയുന്നു ശക്തി കിട്ടി, നേരെ അങ്ങോട്ട് പോയില്ല മുറിക്ക്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ സ്കൾപ്ചറിനെയും കണ്ടിഷൻ കിട്ടി. നേരത്തെ തന്നെ ഈ അബ്സ്ട്രാക്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാട്രിക്സ് എന്നുള്ള വർക്ക് അബ്സ്ട്രാക്റ്റാണ് ശരിക്കും. ബറോഡ എത്തി കഴിയുമ്പോൾ ഇതിന് കുറച്ചൊരു ഒരു മാറ്റം വന്ന് കുറേ കൂടി ഫിഗർ ചെയ്യാൻ തുടങ്ങിയിട്ട്. ബറോഡ കഴിഞ്ഞ് വന്നപ്പോൾ സുഭാഷ് ബോസ് പാർക്കിലെ ഒരു ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരു ഫിഗർ വെച്ചു. പക്ഷേ എനിക്ക് ആ ഫിഗർ അത്ര താല്പര്യമില്ല. പക്ഷേ ഫിഗറിൽ ആദ്യം അതിന് നിലനിൽപ്പുണ്ട് ആ വർക്കിന്. അത് കഴിഞ്ഞ് അവിടെ ഈ ഒരു ജാപ്പനീസ് സ്കൾപ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു ജപ്പാനിലേക്ക് വരുമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏകദേശം കോളേജ് വിട്ടതിന് ശേഷമാണ് ഗ്രാനൈറ്റ് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് 85 മുതൽ 88 വരെ ഞാൻ തൃശ്ശൂർ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് തിരുവനന്തപുരം കോളേജിൽ കിട്ടി ഈ ഒരു കൊല്ലത്തെ ഈ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അന്ന് തെക്കേൻ്റെ ഫുള്ള് കണ്ടില്ല, കോളേജിൽ പഠിക്കുന്നത് കാണാൻ പറ്റിയില്ല. തെക്കേൻ്റെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ കല്ലിനോട് കുറേ കൊണ്ട് താല്പര്യം. എൻ്റെ വീട് പണിയുന്ന സമയം അത് തന്നെയാണ്. അപ്പോൾ ഈ കല്ലിങ്ങനെ ഇങ്ങനെ ഈ ലോറിയിൽ നിന്ന് വീഴുന്നതും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശബ്ദവും ഒക്കെ വളരെയധികം താല്പര്യം തോന്നിയിട്ടുണ്ട്. അതിനിടയ്ക്ക് വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഈ അമ്മി പോലുള്ള കല്ല് വാങ്ങി പണിക്കാരുടെ അടുത്ത് പോയിരുന്ന് ഈ എങ്ങനെയാണ് അവർ ഈ ഉളി കാച്ചുന്നതും കല്ല് എങ്ങനെ ചിപ്പ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഉടയാപ്പം എങ്ങനെ ഉപയോഗിക്കുന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ കുറേശ്ശെ തുടങ്ങി. അങ്ങനെയാണ് 89 ശരിക്കും ഈ ഗ്രാനൈറ്റിൽ ഞാൻ തൊടുന്നത്. അതിനുമുമ്പ് ഈ ഗ്രാനൈറ്റ് തൊട്ടിട്ടേ ഇല്ല. ഞാനിപ്പോൾ ഒരുപാട് മീഡിയം ചെയ്തിട്ടുണ്ട്. ഈ സിമെൻറ്റിൽ ചെയ്തിട്ടുണ്ട്, പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്, പേപ്പറിൽ ചെയ്തിട്ടുണ്ട്, ടെറാക്കോട്ട ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ പല മീഡിയങ്ങളും ചെയ്തിട്ടുണ്ട്. കാനായിക്ക് വേണ്ടി കുറേ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ കാലത്തൊക്കെ. ട്രോഫികൾ, അതുപോലെ ഗാന്ധിയുടെ പ്രതിമ, പിന്നെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രതിമ, പിന്നെ അങ്ങനെ ഒരു മെറ്റൽ വർക്ക്, ഇതൊക്കെ ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് കുറേ മീഡിയങ്ങളെ പറ്റിയുള്ളൊരു ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നിരന്തരം ലൈബ്രറി ഇറങ്ങുന്നുണ്ടായിരുന്നത്. അന്ന് ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറി, ഗോർക്കി ഭവൻ, ചെന്നെങ്കിൽ റഷ്യൻ ഗോർക്കി ഭവൻ, പിന്നെ പബ്ലിക് ലൈബ്രറി. കോളേജ് വിട്ടാൽ നേരെ ലൈബ്രറിയിൽ പോയിരിക്കുകയാണ് പണിയിട്ടുണ്ടായിരുന്നത്. ധാരാളം റെഫറൻസ് നോക്കലുണ്ടായിരുന്നു. അങ്ങനെ പല മീഡിയങ്ങളിലും നമ്മൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന്. അതിലൊരു സ്ഥായിയായുള്ള സ്വഭാവം ഉണ്ടാക്കി എന്നൊക്കെ പറയാൻ പറ്റില്ല, പക്ഷെ ട്രൈ ചെയ്യുന്നുണ്ടൊക്കെ. പിന്നെയാണ് ഈ സ്റ്റോണിൽ വരുമ്പോഴാണ് നമ്മൾ ശരിക്കും എൻ്റെ മീഡിയം സ്റ്റോണായി ഞാൻ തിരിച്ചറിയുന്നത്. അപ്പം പിന്നെ സ്റ്റോണിൽ കുറേശ്ശെ തുടങ്ങി. പിന്നെ വെച്ചിട്ടെങ്കിൽ ഈ സുഭാഷ് ബോസ് പാർക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ ജപ്പാനിലേക്ക് പോയില്ല, ഗ്രാനൈറ്റിലേക്ക് എന്നെ സ്വാധീനിച്ചുള്ളൊരു ഇത് ജപ്പാൻ യാത്രയാണ്. ടെറ്റ്സൂസോ യമമോത്തോ എന്നുള്ളൊരു സ്കൾപ്റ്റർ അവിടുത്തെ പ്രൊഫസറാണ്, ഒസാക്ക യൂണിവേഴ്സിറ്റിലെ പ്രൊഫസറാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഏറ്റവും വലിയ കമ്പനി അയാൾ കമ്പനിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധൻ്റെ നാട്ടുകാരനുള്ള ഞാൻ, അങ്ങനെയാണ് എനിക്ക് താല്പര്യം വന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ നിരന്തരം ഇങ്ങനെ സംസാരിക്കും, ഇന്ത്യൻ കൾച്ചർ, ബുദ്ധൻ, അതുപോലെ ജാപ്പനീസ് സ്കൾപ്റ്റർ, പിന്നെ അങ്ങനെ പല പല സാധനങ്ങൾ സംസാരിക്കും. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എവിടെയാണ് പോകേണ്ടതെന്ന് ഒരു ദിവസം ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഈ ക്വാറികൾ കാണണം, പിന്നെ മ്യൂസിയം കാണണം, പിന്നെ ഈ ആർട്ടിസ്റ്റുമാരുടെ സ്റ്റുഡിയോ. കാരണം നമ്മളവിടെ പോലെ ആർട്ടിസ്റ്റുമാരുടെ സ്റ്റുഡിയോ നമുക്ക് ഒറ്റയ്ക്ക് പോയി കാണാൻ പറ്റില്ല. അവിടുത്തെ പ്രധാനമന്ത്രി കാണാൻ ചിലപ്പോൾ അപ്പോയിൻമെൻ്റ് എടുത്ത് എളുപ്പമുണ്ടാവും, പക്ഷെ ഒരു സ്റ്റുഡിയോയിലും നമുക്ക് പോകാൻ പറ്റില്ല. പരിചയം ഉണ്ടെങ്കിൽ അവരുടെ സുഹൃത്തുക്കളാണെങ്കിൽ നമുക്ക് പോകാം. അവിടുത്തെ വലിയ മാസ്റ്റേഴ്സായ ആൾക്കാരെ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ടുണ്ട്. അതെല്ലാം മൗണ്ടൻ്റെ സൈഡിലാണ് അവരുടെ സ്റ്റുഡിയോ. അവരൊരു ഫാക്ടറി പോലെയാണ്, ഫോർക്ക് ലിഫ്റ്റ്, ഇന്നുമാറ്റിക് മെഷീൻ, എഞ്ചിനീയർ എയർ മെഷീൻ ഒക്കെ അവരുടെ കയ്യിലുണ്ട്. എൻ്റെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. നമ്മളവിടെ നിന്ന് അത്രയും സൗകര്യങ്ങളില്ല. അപ്പോൾ ഞാനിങ്ങനെ പല കോറികളും പല മെഷീനുകളും അതിലിങ്ങനെ പറഞ്ഞുതരും ഇന്ന മെഷീൻ ഇങ്ങനെ ഉപയോഗിക്കുക. ഒരു ടൂള് തന്നെ ഒരെണ്ണമെന്നല്ല, ഒരു 10-20 ഉണ്ടാവും ടൂളൊക്കെ. ഒരു മെഷീൻ കുറേ മെഷീൻ ഉണ്ടാവും. അതുപോലെ എല്ലാ സാധനങ്ങളും, ഈ ഷൂ വരെ ഉണ്ടാവും. നമ്മൾ ഈ ഗൺബൂട്ടൊക്കെ നമ്മൾ ഒരു ജോഡി രണ്ട് ജോഡിക്ക് ഒഴിക്കുക, അവിടെ ഒരു 10-15 ജോഡിക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറേ എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസ് കൊണ്ടാണ് എനിക്ക് ഈ സ്റ്റോണിൽ കുറേ കൂടി ഡീപ്പായി പോകാൻ പറ്റുന്നത്. ജോമെട്രിക്ക് പണ്ട് ഇഷ്ടം, ക്ഷേത്രഗണിതങ്ങൾ എനിക്കിഷ്ടമാണ്. ശരിക്കും അമ്പലങ്ങളിൽ മുഴുവൻ നമ്മൾ ജോമെട്രിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ നമ്മളുണ്ടാക്കിയിട്ടില്ല, പ്രകൃതിയിൽ ഡ്രോയിങ് ഇല്ല. ജോമെട്രി എന്ന് പറഞ്ഞാൽ നമ്മളുണ്ടാക്കിയിട്ടില്ല, പ്രകൃതിയിൽ അങ്ങനെ ഒന്നുമില്ല. അപ്പം എനിക്കതിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. പിന്നെ ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഥകളിയിൽ ഒരു

പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈദരാലി പാടുമ്പോഴോ അല്ലെങ്കിൽ ഇമ്രാന്തിരി പാടുമ്പോഴോ കൃഷ്ണനായരായാലും ഗോപികാശാനായാലും കൊട്ടക്കല് ശിവരാമനായാലും വളരെ ജോമെട്രിക്കലാണ് അവരുടെ ഈ അംഗവിക്ഷേപങ്ങളൊക്കെ. നമ്മൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും അത്. ഒരു മ്യൂസിക് പാടുമ്പോൾ ഈ അംഗവിക്ഷേപങ്ങളും ജോമെട്രിക്കലായിട്ട് ഇത് തമ്മിൽ കൂട്ടിയിട്ടാണ് ഞാൻ ഈ ഗ്രാനൈറ്റിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഈ ജോമെട്രി എനിക്ക് താല്പര്യം ഉണ്ടാവാനുള്ളൊരു കാര്യം. പിന്നെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ വെച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ മുഴുവൻ ജോമെട്രിക്കലാണ് എല്ലാ സാധനങ്ങളും. അവിടുത്തെ ജോമെട്രി എന്ന് വെച്ചാൽ നമ്മളൊരു എന്താ പറയുക, ധ്യാനത്തിന് വേണ്ടിയാണ് ഈ അമ്പലങ്ങൾ ഉണ്ടാക്കിയിട്ടത്. അവിടെ ദൈവം ഒന്നിരിക്കണില്ല. സെമിറ്റിക് മതങ്ങൾ വന്നതിന് ശേഷമാണ്

0: മുഴുവൻ ജോമെട്രിക്കില്ല, എല്ലാ സാധനങ്ങളും അവരുടെ ജോമെട്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എന്താ പറയുക, ധ്യാനത്തിന് വേണ്ടിയാണ് ഈ അമ്പലം ഉണ്ടാക്കിയിട്ടത്. അവിടെ ദൈവം ഒന്നിരിക്കണില്ല. സെമിറ്റിക് മതങ്ങൾ വന്നതിന് ശേഷമാണ് ഈ ദൈവത്തിൻ്റെ സങ്കല്പം വരുന്നത്. അതുവരെ നമ്മൾ ആരാധിക്കാൻ മാത്രമുള്ള സ്ഥലമാണ്. ആരാധിക്കാൻ ചെന്ന് പോയി ഇരിക്കുക, ചുറ്റും നടക്കുക, നമുക്കൊരു ഒരു പീസ് ഓഫ് മൈൻഡ് തരുന്ന ഒരു സ്ഥലം മാത്രമായിരുന്നു. അതിനനുസരിച്ചാണ് എൻ്റെ കൺസ്ട്രക്ഷൻ. ഉള്ളിലൊരു അമ്പലം, അതിൻ്റെ പുറത്തൊരു ചുറ്റമ്പലം, അതിൻ്റെ ചുറ്റം ഒരു ഗ്രൗണ്ട്, പിന്നെ ചുറ്റുമതിൽ. അങ്ങനെയാണ് എൻ്റെ കൺസ്ട്രക്ഷൻ. ഏത് അമ്പലം എടുത്താലും ശരി, പ്രത്യേകിച്ച് സൗത്ത് ഏരിയയിലെ അമ്പലങ്ങൾ മുഴുവൻ അങ്ങനെയാണ്. ദൈവസങ്കല്പത്തിലല്ലത് ശരിക്കും പീസ് ഓഫ് മൈൻഡിന് വേണ്ടി ഉള്ള സ്ഥലം മാത്രമായിട്ട്, മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലം മാത്രമായിട്ടേ ഉള്ളൂ ശരിക്കും. ഈ ചുറ്റും ഭയങ്കര രീതി ശില്പങ്ങളൊക്കെ ഉണ്ടാവും. അമ്പലത്തിൻ്റെ ചൈത്യ ഹാൾ എന്ന് പറയുന്ന നടന്നു പോകാനുള്ള സ്ഥലങ്ങളിലൊക്കെ. അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് വരുമ്പോൾ വളരെ കോമൺ ക്വൈറ്റായുള്ള സ്ഥലമാണ്. മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ചെയ്യുക. എല്ലാവിധ ചിന്തകളും ഇതിലൂടെ ഇല്ലാതായിട്ട്, മനസ്സെന്നുള്ള സാധനം ഇല്ല ശരിക്കും, ബ്രെയിൻ തന്നെയാണ്. അപ്പോൾ ഈ ഇത് മുഴുവൻ കണ്ട് അതിൻ്റെ ഉള്ളിലെത്തുമ്പോൾ അവൻ വളരെ സമാധാനപ്രിയനായിട്ട് തീരണം എന്നൊരു ഉദ്ദേശത്തിലായിരിക്കും അത് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഈ അമ്പലം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്ഥലമല്ല ശരിക്കും. നമ്മുടെ ദൈവം ഒരു ബന്ധമില്ല. നമ്മുടെ ഇതിൽ ഈ അഭിഷേകങ്ങൾ എന്ന് പറയുന്നത് ആ കല്ലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. നെയ്യഭിഷേകം, പാലഭിഷേകം, അല്ലെങ്കിൽ ചാന്താട്ട് എന്നൊക്കെ പറയുന്നത് ആ കല്ലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ശ്രാവണ വെൽഗോളിൽ ഈ ബാഹുബലിയുടെ മുകളിൽ 101 കൊണ്ട് പാലൊഴിക്കുന്നത് ആ കല്ല് കെടുവരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടും ഈ കെമിക്കൽ കൊണ്ട് ക്രാക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അല്ലാണ്ട് അത് ചെയ്തിട്ട് ഈ വരുന്ന ആൾക്കാർക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. 3 തരം ആർക്കിടെക്ചർ നമ്മളവിടെ ഉണ്ട്. അതിലൊന്ന് സൗത്തിലെ ദ്രവീഡിയനാണ്. നോർത്തിലെ അമ്പലങ്ങളിലെ ആ ഇതിന് ആർക്കിടെക്ചറിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അത് ഇവിടുത്തെ ദ്രവീഡിയൻ സ്റ്റൈലാണിത്. നമ്മളിപ്പോൾ ഈ തഞ്ചാവൂർ എടുത്താലും അല്ലെങ്കിൽ മറ്റേ മധുര എടുത്താലും സുചീന്ദ്രൻ എടുത്താലും ചിദംബരം ഏത് അമ്പലം എടുത്താലും ആ ദ്രവീഡിയൻ രീതിയിൽ ഉണ്ടാക്കില്ല. പക്ഷെ അതൊന്നും കോപ്പിയല്ല, എല്ലാം വളരെ ഡിഫറെൻറ്റ് രീതിയിൽ ഉണ്ടാക്കില്ല. വിശ്വകർമാക്കളാണ് ചെയ്യുന്നത്. അതൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്, അവരെ ഏൽപ്പിക്കുകയാണ് ശരിക്കും. അപ്പോൾ അതിലൊരു സ്തബതയുണ്ടാവും. ആ സ്തബതയാണ് തീരുമാനിക്കപ്പെടുന്നത്, ഡിസൈൻ ചെയ്ത് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ അത് രാജാവും സ്തബതയും തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ശില്പങ്ങൾ ഉണ്ടാക്കുന്നത്. കൊണാർക്കിനെ കുറിച്ചിട്ട് പ്രദീപ റോയുടെ ഒരു പുസ്തകമുണ്ട്, ശിലാപത്മം എന്നുണ്ട്. ആ പുസ്തകം വായിച്ചാൽ കുറച്ചൊരു ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അവർ ഇങ്ങനെ ഇന്നിപ്പോൾ കല്യാണം കഴിഞ്ഞ ഒരാൾ നാളെ രാജാവ് പറയുകയാണ് അമ്പലം ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചാൽ പോയി വെക്കൂ. അത് അവരൊരു രാജകൽപ്പന അനുസരിക്കുന്ന ആൾക്കാരായിരുന്നു. അവർ പോയി അമ്പലം ചെയ്ത് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായൊരു അമ്പലം ഉണ്ടാക്കണം വെച്ചാൽ അത് ഉണ്ടാക്കിയിട്ടേ തിരിച്ചു വരുള്ളൂ. അപ്പോൾ അതിനവർ കല്ല് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന രീതി എന്ന് വെച്ചിട്ട് പണ്ട് കല്ല് കണ്ടെത്താനാണ് ഉപയോഗിക്കുന്നത്. അവർ ജ്യോത്സ്യം പണ്ട് ഉപയോഗിച്ചിരുന്നു ആൾക്കാർ. പണ്ട് നമുക്ക് ജ്യോത്സ്യം ഇല്ല. ഗ്രീസിൽ നിന്ന് വരുന്ന ഈ ജ്യോത്സ്യ സമ്പ്രദായം അത് പിന്നെ പ്രബലമായി നമ്മുടെ നാട്ടിൽ. വരാഹമീരൻ്റെയൊക്കെ വിക്രമാദിത്യൻ്റെ കാലത്ത് പ്രബലമായത് അത് അവർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇപ്പോൾ ഒരു കൃഷ്ണൻ്റെ അമ്പലമെന്ന് നിൽക്കുക. അപ്പോൾ അഷ്ടമി രോഗിണിയാണ് ഈ നാളൊക്കെ അവരെ അങ്ങനെ കണ്ടുപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അഷ്ടമി രോഗിണി നാൾ വെച്ച് ഒരു പ്രശ്നം വയ്ക്കും. പ്രശ്നം വയ്ക്കുമ്പോൾ ഈ അവർ നോക്കുന്ന വിളക്കിനെ സാക്ഷി നിർത്തിയിട്ട് നോക്കുക. അപ്പോൾ വിളക്കിൻ്റെ തിരി കിഴക്കോട്ടാണെങ്കിൽ അവർ പറയും കിഴക്കോട്ട് ഇത്ര ദൂരം പോയി കഴിഞ്ഞാൽ കല്ല് കിട്ടും. അപ്പോൾ അത്രയും ദൂരം അവിടെ പോയതിന് ശേഷം അവർ അവിടെ ചെന്ന് അപ്പോൾ കല്ല് കാണുന്നു. അതെങ്ങനെയോ കല്ല് കാണുന്നു എന്നുള്ളതാണ് സംഭവം. ഇവിടെ കണ്ടിട്ട് വീണ്ടും അങ്ങോട്ട് പോകും അത്ര, അല്ലെങ്കിൽ വീണ്ടും ഒരു പ്രശ്നം വെച്ച് നോക്കും, അത്രയേ ഉള്ളൂ. കല്ല് കണ്ടു, അപ്പോൾ അതിന് കുറേ ലെയർ അവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ മുലപ്പാൽ ഒഴിക്കും. ഒരു കുഴി ഉണ്ടാക്കിയിട്ട് എൻ്റെ അത് ഇല വെച്ച് മൂടും. ഒരു ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ മുലപ്പാൽ കേട് വന്നില്ലെന്ന് അതാണ് ശരിക്കും വിഗ്രഹം ഉണ്ടാക്കാൻ ഉപയോഗിക്കുക.
1: ഇതുവരെ കേട്ടത് ശില്പി വി കെ രാജന്റെ കലാജീവിതം. അടുത്ത ഭാഗം നാളെ ആർട്ട് കഫേയിൽ ഇതേ സമയം. നിർവഹണ സഹായം ആദിത്യൻ SS.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: ആകാശവാണി കോഴിക്കോട്. ലളിതഗാനങ്ങൾ. പാടാത്ത പാട്ടിൻ മധുരം എന്ന് തുടങ്ങുന്ന ഗാനം KK കൃഷ്ണദാസ് പാടിയത്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം K. രാഘവൻ.

അടുത്ത ഗാനം ജി വേണുഗോപാൽ പാടിയത്. ഹേമന്ത സംഗീതമേ എന്ന് തുടങ്ങുന്ന ഈ ഗാനത്തിൻ്റെ രചന പി എസ് നമ്പീശൻ, സംഗീതം പി എഫ് രാജു.

നിളയും നീയൊഴുകൂ എന്ന് തുടങ്ങുന്ന ഗാനം സതീഷ് ബാബു പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ രചനയ്ക്ക് സംഗീതം നൽകിയത് ഹരിപ്പാട് കെ പെയിൻപിള്ള.

0: സുവർണ മലരുകൾ.
1: എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ദശരഥം എന്ന ചിത്രത്തിൽ നിന്ന്. പോച്ചൽ ഖാദറിന്റെ രചന, സംഗീതം ജോൺസൺ.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു.
4: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ശ്യാം സംഗീതം നൽകിയ ഗാനം യേശുദാസ് പാടിയത്. ചിത്രം അക്ഷരത്തെറ്റ്.

ആകാശവാണി കോഴിക്കോട്. നാടകഗാനങ്ങൾ. മൂലധനം എന്ന നാടകത്തിലെ ഗാനം കേൾക്കാം. കെ. സുലോചന പാടിയത്. വയലാറിൻ്റെ വരികൾക്ക് സംഗീതം നൽകിയത് കെ. രാഘവൻ.

0: ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. ബഷീർ ഓർമ്മദിനം, മലപ്പുറത്ത് വിജയോത്സവം, മലമ്പനിക്കെതിരെ ജാഗ്രത, മഴക്കാല ഭക്ഷ്യസുരക്ഷ, ദാക്ഷായണി സ്വയം സഹായ സംഘം പദ്ധതി. ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് നാടെങ്ങും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. ബേപ്പൂരിലെ ആകാശമിഠായി ബഷീർ സ്മാരകത്തിൽ സംഘടിപ്പിച്ച ബഷീർ ഫെസ്റ്റ് 2026 വൈവിധ്യം കൊണ്ടും പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. ബഷീറിന്റെ ജീവിതവും സാഹിത്യവും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് വൈവിധ്യമാർന്ന പരിപാടികൾ ഒരുക്കിയത്. രണ്ടു ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ബഷീർ ഫെസ്റ്റ് ബഷീർ വസതിയായ വൈലാലിൽ ഉദ്ഘാടനം ചെയ്ത് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ.
1: എല്ലാവർക്കും അറിയാവുന്നതുപോലെ അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയായി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് ഇറങ്ങിയതിന്റെ പേരിൽ അദ്ദേഹത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം അദ്ദേഹത്തിന് ജീവിതത്തിന്റെ ഒരു ഭാഗമായിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ സാഹിത്യ ലോകത്തിന് പുതിയൊരു മാനം അദ്ദേഹം ഉണ്ടാക്കി എന്ന് ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെ ഓർത്തമാണ്. അതുകൊണ്ട് അദ്ദേഹം കേരളത്തിലെ പാവപ്പെട്ടവരുടെ മധ്യത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള വ്യക്തിയായി മാറി എന്നുള്ളതാണ്. ബേപ്പൂർ സുൽത്താൻ എന്ന് വിളിച്ചാലും കേരളത്തിന്റെ സുൽത്താനായി അദ്ദേഹം മാറി എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ഭാഷ, അവരുടെ ഹൃദയവികാരം മനസ്സിലാക്കി ജനങ്ങളിൽ എത്തിക്കുന്നതിനു വേണ്ടി ഇത്രയും വലിയ പ്രചുര പ്രചാരണം നടത്തിയ ഒരു സാഹിത്യകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കേരളത്തിന് മറക്കാനേ കഴിയില്ല. നമ്മുടെ സമൂഹത്തിന് ആദർശ ശുദ്ധിയുടെ മുഖം അദ്ദേഹം നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ആദർശത്തിന്റെ കാര്യത്തിലായാലും ആൾരൂപത്തിന്റെ കാര്യത്തിലായാലും അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ പ്രത്യേകം ചിന്തിക്കുകയാണ്. ബേപ്പൂരിൽ അദ്ദേഹത്തെ കുറിച്ച് എന്തെല്ലാം കഥകൾ പറയുവാനുണ്ടാകും.
0: ബഷീർ കഥാഖ്യാനം, ചിത്രരചന, നാടകാവതരണങ്ങൾ, ക്യുസ് മത്സരം, മാജിക് ഷോ, പുസ്തക ചിത്ര പ്രദർശനങ്ങൾ, കുട്ടികളുടെ വിവിധ പരിപാടികൾ, ഭിന്നശേഷി കുട്ടികളുടെ സംഗമം, സാംസ്കാരിക പരിപാടികൾ എന്നിവ ഫെസ്റ്റിന്റെ മാറ്റുകൂട്ടി. പി എ മുഹമ്മദ് റിയാസ് എം എൽ എ അധ്യക്ഷനായിരുന്നു.
2: വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനം വലിയ ജനകീയ പങ്കാളിത്തത്തോടു കൂടിയാണ് എല്ലാവരും ചേർന്നുകൊണ്ട് നടത്തിയത്. വൈക്കം മുഹമ്മദ് ബഷീർ നമുക്കൊക്കെ ഒരു വികാരമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓരോ ഡയലോഗുകളും വാചകങ്ങളും നമുക്ക് ചിരി മാത്രമല്ല പലപ്പോഴും കണ്ണീരും നൽകുന്നതാണ്. മനുഷ്യന്റെ സന്തോഷത്തിന്റെ, കണ്ണീരിന്റെ, പ്രണയത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ, സഹിഷ്ണുതയുടെ, പ്രകൃതി സ്നേഹത്തിന്റെ എല്ലാം കരുത്തായി എന്നും നമുക്കൊപ്പമുള്ള ഈ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിന പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ക്ഷണിക്കുക.
0: മലപ്പുറം ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾ പൊതുപരീക്ഷകളിൽ കൈവരിച്ച നേട്ടങ്ങൾ ആഘോഷമാക്കി മലപ്പുറത്ത് വിജയോത്സവം സംഘടിപ്പിച്ചു. തിരൂർ ബി പി അങ്ങാടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും ആദവനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികളെയാണ് പരിപാടിയിൽ ആദരിച്ചത്. ആദവനാട് സ്കൂളിന് 4 കോടിയോളം രൂപ ചെലവിൽ നിർമ്മിച്ച 3 നില കെട്ടിടവും നാടിന് സമർപ്പിച്ചു. പരിപാടി ഉദ്ഘാടനം ചെയ്ത് മന്ത്രി എൻ ശംസുദ്ദീൻ.
3: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ലേണിംഗ്, നമ്മുടെ പഠന സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാലമായി. അപ്പൊ അതിനൊക്കെ നല്ല ഉറപ്പുള്ള, നല്ല ഹൈജീനിക്കായ, മനോഹരമായ കെട്ടിടങ്ങളും കൂടി സ്കൂളിലുണ്ടാവണം. അപ്പൊ അതൊക്കെ നമ്മൾ ഓരോന്നോരോന്നായി ആർജിച്ചെടുക്കുമ്പോൾ ഓരോ സ്കൂളിനും അത് അഭിമാന മുഹൂർത്തമാണ്. അങ്ങനെ നിങ്ങളുടെ ഈ അഭിമാനത്തിൽ, നിങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ എനിക്കും ഏറെ ആഹ്ലാദമുണ്ട്. പല സ്കോളർഷിപ്പ് പരീക്ഷകൾക്കൊക്കെ ഇപ്പോൾ, ഉദാഹരണത്തിന് NMMS പരീക്ഷയ്ക്ക് ഒരു കുട്ടി മലപ്പുറത്ത് ജയിക്കണമെങ്കിൽ, കഴിഞ്ഞ വർഷത്തെ ഒരു ആവറേജാണ്, ഇപ്രാവശ്യം ചെറിയ വ്യത്യാസം ഉണ്ടായേക്കാം, 140 മാർക്ക് വേണമായിരുന്നു. എന്നാൽ തെക്കൻ കേരളത്തിൽ ഒരു കുട്ടി പാസ്സാകണമെങ്കിൽ 129 മാർക്ക് മതി. അപ്പം നമ്മൾ പ്രത്യക്ഷത്തിൽ കേട്ടാൽ തോന്നുന്നത് എന്തോ ഒരു വിവേചനമാണല്ലോ മലപ്പുറത്തുകാർക്ക് അധികം മാർക്ക് വെച്ചിരിക്കുകയെന്നാണ്. അതല്ല, മലപ്പുറത്ത് ഈ പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ എണ്ണവും ജയിക്കുന്ന കുട്ടികളുടെ എണ്ണവും, കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടികളുടെ എണ്ണവും കൂടുതലായി പോയപ്പോൾ ഇത്ര കുട്ടികളെ ജയിപ്പിക്കാവൂ ഒരു ജില്ലയിൽ നിന്നൊരു കണക്കുണ്ട്. അപ്പൊ ആ ഗണത്തിൽ പെടണമെങ്കിൽ ഇവിടുത്തെ കുട്ടി 140 മാർക്ക് വാങ്ങിയാലേ ആ ഗണത്തിൽ പെടൂ. എന്നാൽ കോട്ടയത്ത് 129 മാർക്ക് ഉണ്ടെങ്കിൽ ആ കുട്ടി ആ ജില്ലക്ക് അനുവദിച്ച എണ്ണത്തിൽ പെടും. അപ്പൊ അത് പ്രത്യക്ഷത്തിൽ കേട്ടപ്പോ എനിക്കും തോന്നി എന്തോ ഒരു വിവേചനമാണല്ലോ എന്ന്. പക്ഷെ വിവേചനമല്ല, നമ്മുടെ ജില്ലയുടെ മികവാണത്. ഈ ജില്ലയിലുണ്ടായ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന്റെ ഒരു പ്രതിഫലനമാണ്. കാരണം അത്രയേറെ മത്സരവും അതുപോലെ ഔന്നിത്യവും നമ്മുടെ ജില്ലയിലെ കുട്ടികൾക്കിടയിൽ വന്നു എന്നാണ്.

0: കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. ശുദ്ധജലത്തിൽ മുട്ടയിട്ട് പെരുകുന്ന അനോഫലിസ് കൊതുകുകളാണ് മലമ്പനി പരത്തുന്നത്. പനി ബാധിച്ചാൽ രക്തപരിശോധനയിലൂടെ രോഗം കണ്ടെത്താം. മലമ്പനി ലക്ഷണങ്ങൾക്ക് മറ്റ് പനിയുടെ ലക്ഷണങ്ങളുമായി സാമ്യമുണ്ടെന്നതിനാൽ മലമ്പനിയല്ലെന്ന് പരിശോധിച്ച് ഉറപ്പാക്കേണ്ടത് അനിവാര്യതയാണ്. ഇതര സംസ്ഥാനങ്ങൾ സന്ദർശിച്ച് മടങ്ങുന്നവരിലെയും അതിഥി തൊഴിലാളികളിലെയും പനിയിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. മലമ്പനിക്ക് ഫലപ്രദ ചികിത്സ ഗവൺമെന്റ് ആശുപത്രികളിൽ സൌജന്യമായി ലഭ്യമാണ്. മലമ്പനി പ്രതിരോധത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കോഴിക്കോട് ജില്ലാ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ റിയാസ് കെ പി.
1: ഏറെക്കുറെ നിർമ്മാർജ്ജനം ചെയ്തു എന്ന് കരുതിയ ചില രോഗങ്ങൾ പുതിയ രൂപത്തിൽ തിരിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ 2030 നമ്മുടെ സംസ്ഥാനത്തു നിന്നും രാജ്യത്തു നിന്നും മലമ്പനി തുടച്ചു നീക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് ആരോഗ്യവകുപ്പ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മലമ്പനി എലിമിനേഷനുമായി ബന്ധപ്പെട്ടുള്ള യാത്ര അത്ര എളുപ്പമുള്ള ഒന്നല്ല. നമ്മുടെ രാജ്യത്തെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും മറ്റും മലമ്പനി ഇപ്പോഴും സ്ഥിരമായി എൻഡെമിക്കായി നിൽക്കുന്ന പ്രദേശങ്ങൾ ഇപ്പോഴുമുണ്ട്. നമ്മുടെ സംസ്ഥാനത്തു നിന്നും പല ആവശ്യങ്ങൾക്കായി മറ്റ് സംസ്ഥാനങ്ങളും രാജ്യങ്ങളും സന്ദർശിച്ച് മടങ്ങുന്നവരിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കൂട്ടത്തോടെ നമ്മുടെ നാട്ടിലേക്ക് ജോലിക്കായി വരുന്ന അതിഥി തൊഴിലാളികളിലുമാണ് നിലവിൽ മലമ്പനി രോഗം കണ്ടുവരുന്നത്. ഈ സാഹചര്യത്തിലാണ് അതിഥി തൊഴിലാളികളുടെ കോഴിക്കോട് ജില്ലയിലേക്കുള്ള പ്രധാന എൻട്രി പോയിന്റുകളായ കോഴിക്കോട് വടകര റെയിൽവേ സ്റ്റേഷനുകളിൽ രാത്രികാല രക്തപരിശോധന നടത്തി അവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുവാൻ ശ്രമിക്കുന്നത്. ഹമാര മെഹമാൻ സ്വസ്ഥ മെഹമാൻ എന്ന് പേരിട്ടുള്ള ഈ ഒരു പരിപാടി കോഴിക്കോട് ജില്ലാ വെറ്റർ കൺട്രോൾ യൂണിറ്റിലെ ആരോഗ്യ പ്രവർത്തകരാണ് നിലവിൽ ചെയ്തു വരുന്നത്. മാത്രവുമല്ല, അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകൾ, വാസസ്ഥലങ്ങൾ, നിർമ്മാണ കേന്ദ്രങ്ങൾ, തോട്ടം മേഖലകൾ എന്നിവ കേന്ദ്രീകരിച്ചും ഊർജിതമായി മലമ്പനി പരിശോധന ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ഓരോ ഹെൽത്ത് ആൻഡ് വെൽനസ് കേന്ദ്രങ്ങളുടെയും പരിധിയിലുള്ള ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ള ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ്, MLSP, ആശാ പ്രവർത്തകർ എന്നിവരണി ചേരുന്ന ജാക്ക് ടീമാണ് ദിവസേനയുള്ള ഗൃഹ സന്ദർശനത്തിലൂടെ പനിയുള്ളവരെ തെരഞ്ഞുപിടിച്ച് രക്തസാമ്പിളുകൾ ശേഖരിക്കുന്നതും അതിഥി തൊഴിലാളികളുടെ സ്ക്രീനിംഗ് നടത്തുന്നതും. ഇങ്ങനെ ശേഖരിക്കപ്പെടുന്ന രക്തസാമ്പിളുകൾ അതാത് ആരോഗ്യ കേന്ദ്രങ്ങളിലെ ലാബ് ടെക്നീഷ്യന്മാർ വഴി രോഗനിർണയം നടത്തി പോസിറ്റീവ് ആവുന്ന പക്ഷം മെഡിക്കൽ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ സമ്പൂർണവും സമൂലവുമായ ചികിത്സ സൗജന്യമായി നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഉറപ്പുവരുത്തുന്നുണ്ട്. ഇവിടെ നാം പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, മലമ്പനിക്ക് മറ്റ് പനിയുടെ ലക്ഷണങ്ങളുമായി ഏറെ സാമ്യമുള്ളതിനാൽ തുടക്കത്തിലേ തന്നെ രോഗനിർണയം നടത്തി പരിപൂർണമായ ചികിത്സ ഉറപ്പാക്കുന്നത് വഴി സമൂഹത്തിൽ മലമ്പനിയുടെ വ്യാപനം കുറയ്ക്കാൻ ഏറെ സഹായിക്കുന്നു എന്നുള്ളതാണ്.
0: മഴക്കാലമെത്തിയതോടെ ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത അനിവാര്യമായിരിക്കുകയാണ്. ഓപ്പറേഷൻ മൺസൂൺ എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ കർശന പരിശോധനകളും നടപടികളും പുരോഗമിക്കുന്നു. ഇതിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ വ്യാപക നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. ശുചിത്വമില്ലാത്ത അന്തരീക്ഷത്തിൽ ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതും മായം കലർത്തുന്നതുമടക്കം നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കി. മഴക്കാല ഭക്ഷ്യസുരക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കോഴിക്കോട് എലത്തൂർ സർക്കിൾ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ വിമൽ CA.
2: ജൂൺ 15 മുതൽ ആരംഭിച്ച ഓപ്പറേഷൻ മൺസൂൺ കോഴിക്കോട് ജില്ലയിൽ നാളിതുവരെ 1000 പരിശോധനകളാണ് നടത്തിയത്. ഇതിൽ 593 സാമ്പിളുകൾ ശേഖരിച്ച് ലാബിൽ അയച്ചിട്ടുണ്ട്. ഇവയിൽ 67 സ്കൂളുകളും 164 മത്സ്യ സ്റ്റാളുകളും 38 തട്ടുകടകളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. 4 അനാഥ മന്ദിരങ്ങൾ അല്ലെങ്കിൽ അഗതി മന്ദിരങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1094 പരിശോധനകളാണ് നടന്നത്. അതുപോലെ തന്നെ 165 സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിനായിട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. 5 സ്ഥാപനങ്ങൾക്കെതിരെ കേസും ഫയൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം നിയമ നടപടികളിലൂടെ 566,000 രൂപയാണ് പിഴയായിട്ട് ഇതുവരെ ഈടാക്കിയിരിക്കുന്നത്. അപ്പോൾ വളരെ ചരിത്രത്തിൽ തന്നെ റെക്കോർഡായ ഒരു പ്രവർത്തനമാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ജാഗ്രത പുലർത്തുക. മനോഭാവമാണ് യഥാർത്ഥത്തിൽ മാറേണ്ടത്. കൃത്യമായ നല്ല മനോഭാവമുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച്, നമ്മുടെ സ്ഥാപനം എങ്ങനെ കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് നല്ല മനോഭാവമുണ്ടെങ്കിൽ വൃത്തി അല്ലെങ്കിൽ ഹൈജീൻ സ്വാഭാവികമായിട്ടും വരും. ഹൈജീൻ തീർച്ചയായിട്ടും ഒരു മനോഭാവം മാത്രമാണ്. ഇതിൽ പറയുന്ന ചെറിയ വീഴ്ചകൾ എന്ന് പറയുമ്പോൾ അത് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാകും. അവിടെ അത് ചിലപ്പോൾ അറിയാതെ ഉണ്ടായ ഒരു വീഴ്ചയായിരിക്കാം. പക്ഷേ പല സ്ഥാപനങ്ങളിലും ചെല്ലുമ്പോൾ കാണുന്നത് കാലങ്ങളായിട്ട് വൃത്തിയാക്കാത്ത മാറാലയും അതേപോലെ തന്നെ എലിക്കാഷ്ടവും പൂച്ചക്കാഷ്ടവും ഒക്കെ കാണപ്പെടുന്ന സ്ഥാപനങ്ങളാണ് ഈയിടെയായിട്ട് പല കടകളിലും കാണുന്നത്. അതൊക്കെ മനോഭാവത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പം മാറേണ്ടത് മനോഭാവമാണ്. കൃത്യമായ മനോഭാവം ഓരോരുത്തരിലും ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
0: സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വനിതകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിനും സംരംഭകത്വ വികസനത്തിനും ദാക്ഷായണി സ്വയം സഹായ സംഘങ്ങൾ എന്ന പേരിൽ പുതിയ പദ്ധതി നടപ്പാക്കും. പദ്ധതിയുടെ പരീക്ഷണഘട്ടം പാലക്കാട് ജില്ലയിലാണ്.

0: നടപ്പാക്കുക. അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് ജീവിതം സമർപ്പിച്ച സാമൂഹ്യ പ്രവർത്തകയും പട്ടികജാതി വിഭാഗത്തിലെ ആദ്യ വനിതാ ബിരുദധാരിയും ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 15 വനിതകളിൽ ഒരാളുമായ ദാക്ഷായണി വേലായുധനോട് ആദരസൂചകമായാണ് പദ്ധതിക്ക് അവരുടെ പേര് നൽകിയത്. പട്ടിക വിഭാഗത്തിലെ വനിതാ സംഘങ്ങൾക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും നിലവിലെ സംരംഭങ്ങൾ വിപുലീകരിക്കാനും പദ്ധതിയിലൂടെ സാമ്പത്തിക പിന്തുണ ലഭിക്കും. പദ്ധതിയെക്കുറിച്ച് മന്ത്രി കെ.എ. തുളസി.
1: പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആദ്യ ബിരുദധാരിയായിട്ടുള്ള ദാക്ഷായണി വേലായുധൻ എന്ന് പറയുന്ന വനിതാ നേതാവ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വനിതാ സംരംഭകർക്കായിട്ട് അവരുടെ ഒരു നമ്മളെപ്പോഴും സമൂഹത്തില് കോടിക്കണക്കിന് രൂപ വിവിധ പദ്ധതികളിലായി നമ്മുടെ വകുപ്പിന്റെ നേതൃത്വത്തിൽ വർഷങ്ങളായിട്ട് നടത്തി വരുന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം, സ്ത്രീകൾക്കൊരു സാമ്പത്തിക സുരക്ഷിതത്വം കൈവരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുകയാണ്. നമ്മൾ വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായിട്ടും മറ്റും വിശദമായിട്ടുള്ള ചർച്ചകൾ എങ്ങനെ ഇതിനെ പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ പ്രധാനം എപ്പോഴും നമ്മളൊരു ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിലും അത് വീടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒരു സ്ത്രീക്ക് സാമ്പത്തിക സുരക്ഷിതത്വം വളരെ അത്യാവശ്യമാണ് എന്നുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് ഒരു പുതിയ സ്കീമിന് നേതൃത്വം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് സ്വയം സംരംഭകത്വ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി ഒരു പദ്ധതി അവർ പ്രപ്പോസൽ സമർപ്പിക്കുമ്പോൾ അതിന്റെ 75% സബ്സിഡി ആയിട്ട് അത് 10 ലക്ഷം രൂപ ഫിക്സ് ചെയ്തുകൊണ്ട് വകുപ്പ് കൊടുത്തുകൊണ്ട് അവരെ ഒരു സാമ്പത്തിക സ്വാശ്രയത്തിലേക്ക് ഉയർത്തുക എന്നുള്ള ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ സ്ത്രീകള് ഒരു സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അതിനൊരു നല്ല പേര് കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചരിത്രത്തിന്റെ അടയാളപ്പെടുത്തിയിട്ടുള്ള വനിതാ നേതാക്കന്മാരെ പലരും നമ്മൾ അവരെ കുറിച്ച് കൂടുതൽ പഠിച്ചു. അപ്പൊ അതിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പേര് ദാക്ഷായണി വേലായുധൻ എന്ന് പറയുന്ന വനിതാ നേതാവിന്റെ ആണ് എന്നുള്ള ഒരു കണ്ടെത്തൽ നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ നടപ്പിലാക്കാൻ പോകുന്ന അവരെ സ്വാശ്രയത്തിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതിക്ക് ദാക്ഷായണി എന്നുള്ള പേര് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്.
0: വാർത്താ തരംഗിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് വി.കെ. സുരേഷ്. അവതരണം രജ്ന കെ ആസാദ്. തയ്യാറാക്കിയത് വൈ.പി. ഹബീബ് റഹ്മാൻ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഇതേ സമയം.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഒരു കുഞ്ഞിന്റെ ജനനം എന്നത് ആ കുടുംബത്തിന് ഏറെ സന്തോഷം പകരുന്നൊരു കാര്യം തന്നെയാണ്. എന്നാൽ അതിൽ തന്നെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കുഞ്ഞിന് ജന്മനായുള്ള വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്, പ്രത്യേകിച്ച് ഹൃദ്രോഗങ്ങൾ. ഇതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല, മറിച്ച് കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ചികിത്സ നൽകുന്നതിലാണ് കാര്യം. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ സഹായത്തോടെ ഭൂരിഭാഗം ഹൃദ്രോഗങ്ങളും ഇന്ന് നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കും. പക്ഷേ അത് നേരത്തെ തന്നെ കണ്ടെത്തുക എന്നതാണ് പ്രധാനം. ജന്മനാവുള്ള ഹൃദ്രോഗങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ നിയോനെറ്റോളജി വിഭാഗം പ്രൊഫസറും ഡിപ്പാർട്ട്മെന്റ് മേധാവിയുമായ ഡോക്ടർ രാധിക. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം വിവിധ പരിശോധനകൾ നടത്താറുണ്ടല്ലോ, അതിൽ പ്രധാനമായ ഒന്നാണ് പൾസ് ഓക്സിമീറ്റർ സ്ക്രീനിംഗ്. എന്താണ് ഈ പരിശോധന, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
2: പൾസ് ഓക്സിമീറ്റർ സ്ക്രീനിംഗ് എന്നത് പുതുതായി ജനിച്ച കുഞ്ഞിന്റെ രക്തത്തിൽ ആവശ്യമായ ഓക്സിജൻ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു ലളിതമായ പരിശോധനയാണ്. ഇതുകൊണ്ട് ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങൾ വളരെ നേരത്തെ തന്നെ കണ്ടെത്താൻ സഹായിക്കുന്നു.
1: മാഡം, ഈ പരിശോധന ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത് എന്തുകൊണ്ടാണ്?
2: ഗുരുതരമായ ഹൃദ്രോഗങ്ങൾ പലതും കുഞ്ഞുങ്ങൾ പിറക്കുമ്പോഴുടനെ വളരെ ആരോഗ്യവാന്മാരായിട്ട് തോന്നും. അവർക്ക് ആ നീലനിറം ഉണ്ടാവാറില്ല. അപ്പൊ പലപ്പോഴും നമുക്ക് ആ ഹൃദ്രോഗത്തിന്റെ സിംറ്റംസ് ഒന്നും നേരത്തെ കാണിക്കാറില്ല. കുഞ്ഞ് നല്ല കരച്ചിലും നല്ല പിങ്ക് കളറിലും ഒക്കെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ചില സങ്കീർണമായ ഹൃദ്രോഗങ്ങൾ കുഞ്ഞിന്റെ ജീവന്റെ ആദ്യത്തെ ദിവസങ്ങളിലോ ആഴ്ചകളിലോ പെട്ടെന്ന് തന്നെ ഗുരുതരാവസ്ഥയിൽ സൃഷ്ടിക്കാം. അപ്പൊ ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് മുഖേന നമുക്ക് ഇത്തരം കുഞ്ഞുങ്ങളെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയും ഓക്സിജൻ സാച്ചുറേഷൻ കുറയുന്ന കുഞ്ഞുങ്ങൾക്കുള്ള വിദഗ്ധ പരിശോധനയും എക്കോകാർഡിയോഗ്രാഫ് നടത്തി ഹൃദ്രോഗം കണ്ടുപിടിച്ച് നേരത്തെ ചികിത്സിക്കാനും സഹായിക്കുന്നു.
1: മാഡം, അതുപോലെ തന്നെ ഈ പരിശോധന എങ്ങനെയാണ് ചെയ്യുന്നത്? പരിശോധനാ സമയത്ത് കുഞ്ഞിന് വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
2: ഒരിക്കലും ഇല്ല. ഇത് വളരെ ലളിതമായ ഉള്ളൊരു പരിശോധനയാണ്. COVID-19 സമയത്ത് നമ്മൾ പലരും ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് വെച്ച് ഓക്സിജൻ സാച്ചുറേഷൻ വിരലിന്റെ അറ്റത്ത് ഒരു പ്രോബ് വെച്ച് കണക്ട് ചെയ്ത രീതി പലരും സുപരിചിതയാവും. കുഞ്ഞുങ്ങൾ ജനിച്ച് 24 മണിക്കൂറിന് ശേഷം കുഞ്ഞുങ്ങളുടെ കൈ വലത്തെ കൈയിലെ വിരൽ തുമ്പിലും അതേപോലെ കാലിലും ഈ പ്രത്യേകതരം പ്രോബ് ഘടിപ്പിച്ച് ഓക്സിജന്റെ അളവ് മെഷർ ചെയ്യുന്നതാണ് ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ്. 5 മിനിറ്റിൽ താഴെ ഈ പരിശോധനയ്ക്ക് എടുക്കുകയുള്ളൂ.
1: മാഡം, ഇന്ന് ഈ ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങൾ എത്രത്തോളം സാധാരണമാണ്?
2: ജനിക്കുന്ന 1000 കുഞ്ഞുങ്ങളിൽ 8 മുതൽ 10 കുട്ടികൾ വരെ ഏതെങ്കിലും തരത്തിലുള്ള ജന്മനാ ഹൃദ്രോഗങ്ങൾ കാണപ്പെടുന്നു. പക്ഷെ ഇതിൽ ചിലത് ലഘുവായിരിക്കാം. എന്നാൽ 2 to 4 കുഞ്ഞുങ്ങൾ 1000 ജനനങ്ങൾ ഇത് സങ്കീർണമായ ക്രിട്ടിക്കൽ കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് ആകാം.
1: മാഡം, നേരത്തെ പറഞ്ഞതുപോലെ ഈ പൾസ് ഓക്സിമീറ്റർ ടെസ്റ്റിൽ നോർമൽ ഓർ പാസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്?
2: ഒരു നോർമൽ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് ഫലം എന്ന് പറയുന്നത് ഈ ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ് 95% അധികം ആയിരിക്കണം. ഇത് കൈകളിലും കാലിലും രണ്ടിടത്തും 95% കൂടുതലാണെങ്കിൽ നമ്മൾ പാസ്റ്റ് റിസൾട്ട് എന്ന് പറയും. അതുപോലെ തന്നെ കൈയിലെയും കാലിലും ലഭിക്കുന്ന വാല്യൂസിന്റെ തമ്മിലുള്ള വ്യത്യാസം 3% കൂടുതൽ

0: ആകാൻ പാടില്ല. ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മളൊരു പാസ്റ്റ് പൾസ് ഓക്സിമെട്രി റിസൾട്ട് അഥവാ നോർമൽ റിസൾട്ട് എന്ന് പറയും.
1: അതുപോലെ തന്നെ മാഡം, ഈ ടെസ്റ്റിൽ അബ്നോർമൽ ഓർ ഫെയിൽ റിസൾട്ട്, അതിലൂടെ കുഞ്ഞിന്റെ ഹൃദ്രോഗം ഉണ്ടെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുമോ?
0: ഒരു അബ്നോർമൽ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 95% കുറവാണ് ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ്, അല്ലെങ്കിൽ കൈയുടെയും കാലിന്റെയും തമ്മിലുള്ള 3% വ്യത്യാസം കിട്ടുകയാണെങ്കിൽ അതൊരു ഫെയിൽഡ് റിസൾട്ട് ആണ്. ഇതുകൊണ്ട് മാത്രം കുഞ്ഞിന് ഹൃദ്രോഗം ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ്. ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയാൽ നമ്മൾ വിദഗ്ധമായി ഡോക്ടറെ കാണിക്കുകയും അതിനുള്ള കൂടുതൽ ക്ലിനിക്കൽ പരിശോധനകൾ നടത്തുകയും ഹൃദയത്തിന്റെ അൾട്രാസൗണ്ട് അഥവാ എക്കോ കാർഡിയോഗ്രാം എന്ന പരിശോധന നടത്തുകയും ചെയ്യണം. ഇതുകൊണ്ട് മാത്രമേ നമുക്കത് ഹൃദ്രോഗമാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു റിസൾട്ട് വന്നാൽ നമുക്ക് പല വേറെ കാരണങ്ങൾ കൊണ്ട് തന്നെയും ഒരു ഫെയിൽഡ് റിസൾട്ട് വരാം. അതായത് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ അണുബാധ, ഈ ഒരു അസുഖങ്ങളിലും ചിലപ്പോൾ ഓക്സിജന്റെ സാച്ചുറേഷന്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്.
1: മാഡം, അതുപോലെ തന്നെ ഈ പരിശോധനയിൽ ഏതെല്ലാം തരത്തിലുള്ള ഹൃദ്രോഗങ്ങളാണ് കണ്ടെത്താൻ സാധിക്കുക?
0: ചില കുഞ്ഞുങ്ങളിൽ ജന്മനാ തന്നെ ഹൃദയത്തിന്റെ ഘടനയിൽ തകരാറുണ്ടാകാം. ഇതുമൂലം ഓക്സിജന്റെ ശുദ്ധീകരണം നേരെ രീതിയിൽ നടക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് കുഞ്ഞിന്റെ ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്യും. ചിലപ്പോൾ ജനിച്ചാൽ ഉടനെ തന്നെ നീലനിറം വരണം എന്നില്ല, ഉടനെ തന്നെ കുഞ്ഞും വളരെ ആരോഗ്യവാനായിട്ട് തന്നെയായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു ടെസ്റ്റ് മുഖേന ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ് കുറവ് കണ്ടുപിടിക്കുകയും അതിന് നേരത്തെ തന്നെ ചികിത്സ തേടുകയും ചെയ്യാം. വളരെ സങ്കീർണമായിട്ടുള്ള ക്രിട്ടിക്കൽ ഹാർട്ട് ഡിസീസസ്, അതിന്റെ പേരുകൾ പറയുകയാണെങ്കിൽ ട്രാൻസ്പൊസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറി, സ്ട്രൈക്കസ്പിഡ് അട്രീഷ്യ, പൾമിനറി അട്രീഷ്യ, അങ്ങനെ പല ഡിസീസസും ഈ ഒരു പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് മുഖേന നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും.
1: അതുപോലെ തന്നെ മാഡം, ഈ പരിശോധനയിൽ കണ്ടെത്താൻ കഴിയാത്ത ഹൃദ്രോഗങ്ങളുണ്ടോ?
0: ഉണ്ട്. അതും മാതാപിതാക്കളെ നമ്മൾ അറിയിച്ചിരിക്കണം. എല്ലാ ഹൃദ്രോഗങ്ങളും നമുക്ക് ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കാറില്ല. ഹൃദയത്തിൽ ഉണ്ടാവുന്ന ചെറിയ തുളകൾ, അതായത് നമ്മൾ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫെക്ട് VSD, ഏട്രിയൽ സെപ്റ്റൽ ഡിഫെക്ട് ASD, അതുപോലെ തന്നെ ലഘുവായിട്ടുള്ള വാൽവിന്റെ പ്രശ്നങ്ങൾ, ചില തരത്തിലുള്ള മഹാധമനി, നമ്മുടെ അയോർട്ടയുടെ ചുരുങ്ങൽ, ഈ ഒരു ഇത് ആദ്യഘട്ടത്തിൽ ഈ അസുഖങ്ങളിൽ ഓക്സിജന്റെ അളവ് കുറയാറില്ല. അപ്പോൾ ഈ ഓക്സിജൻ സ്ക്രീനിങ് വെച്ച് ചില എല്ലാ ഹൃദ്രോഗങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള, ഗുരുതരമായിട്ടുള്ള ഹൃദ്രോഗങ്ങൾ പലതും കണ്ടുപിടിക്കാൻ സാധിക്കും.
1: മാഡം, ഇതല്ലാതെ നവജാത ശിശുവിന്റെ മറ്റ് പ്രധാനപ്പെട്ട പരിശോധനകൾ എന്തെല്ലാമാണ്?
0: ജനിച്ചാൽ ഉടനെ ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് നമ്മൾ സാധാരണ ചെയ്യുന്നത് കുഞ്ഞ് ജനിച്ച 24 മണിക്കൂറിന് ശേഷം കുഞ്ഞ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് സ്ക്രീനിങ്ങുകൾ നിർബന്ധമായിട്ടും ചെയ്യാറുണ്ട്. ഒന്ന്, കുഞ്ഞിന് വേറെ എന്തെങ്കിലും ജനന വൈകല്യങ്ങളുണ്ടോ എന്നുള്ള വിഷ്വൽ ബർത്ത് ഡിഫെക്ട് സ്ക്രീനിങ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ കുഞ്ഞിന്റെ കേൾവി പരിശോധന. ഇപ്പൊ സർക്കാർ ആശുപത്രിയിൽ, ഹോസ്പിറ്റലിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ നിർബന്ധമായിട്ടും ഹിയറിംഗ് സ്ക്രീനിങ്, OAE എന്ന് പറയും, ഹിയറിംഗ് സ്ക്രീനിങ് ചെയ്യാറുണ്ട്. അത് സാധാരണ 24 മണിക്കൂർ കഴിഞ്ഞാണ് ചെയ്യുന്നത്. എത്രയും നേരത്തെ കേൾവി കുറവ് കണ്ടുപിടിച്ചാൽ അതിന് തക്കമുള്ള ചികിത്സ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് കുഞ്ഞിന്റെ ഭാവിയിലുള്ള സ്പീച്ചിനെ അത് ബാധിക്കാതെ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ് കുഞ്ഞുങ്ങളുടെ കാലിൽ കുത്തിയുള്ള മെറ്റബോളിക് സ്ക്രീനിങ്. ചില ഇപ്പം നിലവിൽ കേരളത്തിൽ സൗജന്യമായി ചെയ്തു വരുന്ന സർക്കാർ ആശുപത്രിയിൽ 4 തരം ഡിസീസസിനുള്ള സ്ക്രീനിങ് ആണ്. ഈ ടെസ്റ്റ് ചെയ്യുന്നത് കുഞ്ഞു ജനിച്ച 48 മണിക്കൂറിന് ശേഷമാണ്. അപ്പം നമ്മുടെ ഹൈപ്പോതൈറോയിഡിസം, ഗാലക്ടോസീമിയ, G6PD, അഡ്രീനൽ ഹൈപ്പർപ്ലേസിയ, നിലവിൽ ഈ 4 ഡിസീസസിനുള്ള ടെസ്റ്റുകളാണ് ഇപ്പോൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ മാസം തികയാതെ 34 ആഴ്ചയിലോ 2 കിലോയിലോ താഴെ തൂക്കം കുറവുള്ള കുഞ്ഞുങ്ങൾക്ക് എല്ലാം നമ്മൾ കണ്ണിന്റെ കാഴ്ചയുടെ റെറ്റിനോപ്പത്തി ഓഫ് പ്രിമച്യൂറിറ്റി എന്നുള്ള സ്പെഷ്യൽ ടെസ്റ്റുകളും നടത്താറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലോ അല്ലെ എല്ലാ ഹോസ്പിറ്റലിലും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഡിസ്ചാർജിന് മുമ്പ് നിർബന്ധമായി ചെയ്തിരിക്കേണ്ട ടെസ്റ്റുകൾ ഇതൊക്കെ തന്നെയാണ്. ഒന്ന്, വിഷ്വൽ ബർത്ത് ഡിഫെക്ട്, ജന്മനുള്ള വൈകല്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ, അതേപോലെ തന്നെ ഹൃദയത്തിലുള്ള പൾസ് ഓക്സിമെട്രി ടെസ്റ്റുകൾ, പിന്നെ നമ്മൾ കേൾവിക്കുള്ള ഹിയറിംഗ് ടെസ്റ്റ്, കണ്ണിനുള്ള ROP ടെസ്റ്റ്, അത് പ്രിമച്യൂർ ബേബീസിനാണ്, അതുകൂടാതെ കാലേ കുത്തിയുള്ള മെറ്റബോളിക് ഡിസീസ് സ്ക്രീനിങ് ടെസ്റ്റുകൾ. ഇപ്പൊ ഇത്രയുമാണ് നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: മാഡം, ഇതിൽ മറ്റൊരു സംശയമുള്ളത്, ഈ ഗർഭകാലത്ത് അമ്മ കഴിക്കുന്ന മരുന്നുകളോ അമ്മയുടെ ആരോഗ്യസ്ഥിതിയോ കുഞ്ഞിന്റെ ഹൃദയാരോഗ്യത്തെ ബാധിക്കുമോ?
0: ഒരു പരിധി വരെ അത് ബാധിച്ചേക്കാം. ഗർഭ

0: അവസ്ഥയിൽ അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില രീതിയിലുള്ള വൈറസ് ബാധകൾ, വളരെ നേരത്തെയുള്ള വൈറസ് ബാധകൾ സംഭവിക്കുകയാണെങ്കിൽ കുഞ്ഞിന് ഹൃദ്രോഗം വരാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് റുബെല്ല എന്നൊരു രോഗം, അമ്മയ്ക്ക് വളരെ സിമ്പിളായിട്ടുള്ള പനിയും ചെറിയ രീതിയിലുള്ള സ്കിന്നിലുള്ള റാഷസും മാത്രമായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ കുഞ്ഞിനെ അത് വളരെ ഗുരുതരമായിട്ട് ബാധിക്കുകയും കുഞ്ഞിൻ്റെ ഹൃദയത്തെ ബാധിക്കുകയും കാഴ്ചയും കേൾവിയും ഒക്കെ ബാധിക്കാം. അത് കുഞ്ഞിന് കൺജനിറ്റൽ റുബെല്ല സിൻഡ്രോം എന്ന് പറയും. ഇത് നമ്മൾ വാക്സിൻ എടുത്താൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാവുന്ന ഒരു ഡിസീസ് ാണ്. അപ്പൊ ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ ഈ റുബെല്ല വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കിയാൽ അതൊരു രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ആകാം. അതേപോലെ ഇപ്പം വളരെ സാധാരണമായി നമ്മൾ കണ്ടുവരുന്നത് ഡയബറ്റീസ് ഉള്ള അമ്മമാരാണ്. അപ്പൊ കൺട്രോൾ ഇല്ലാത്ത ഡയബറ്റീസ് തുടക്കം മുതലേ തന്നെ ഉണ്ട്. അത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്കും ഹൃദയത്തെ ബാധിക്കാനുള്ള സാധ്യത നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ മരുന്നുകൾ, നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശം പ്രകാരമുള്ള മരുന്നുകൾ മാത്രം എടുക്കുക. അതേപോലെ ഇപ്പം വളരെ മദ്യപാനം, എക്സ്പോഷർ ടു അതർ ടോക്സിൻസ് അങ്ങനെയൊക്കെ വരുന്ന അമ്മമാർക്കും റിസ്ക് കൂടുതലാണ്. അപ്പം നമ്മൾ ഗർഭിണിയായ അമ്മയുടെ ആരോഗ്യം സുരക്ഷിതമാണോ എന്നുള്ളത് ഉറപ്പാക്കണം.
1: മാഡം, അതുപോലെ തന്നെ ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മാതാപിതാക്കൾ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: കുഞ്ഞിന് ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കണം. അതായത് വേഗത്തിലോ ബുദ്ധിമുട്ടുള്ളോ ശ്വാസോച്ഛ്വാസം വിടുക, പാല് കുടിക്കുമ്പോൾ കുഞ്ഞ് പെട്ടെന്ന് ക്ഷീണിക്കുക, പാല് കുടിക്കുമ്പോൾ അമിതമായിട്ട് തല വേർക്കുക, ചുണ്ടുകളിലോ നാവിലോ നീല നിറം കാണുക, ശരിയായ അളവിൽ ഭാരം കൂടാതിരിക്കുക, ഈ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കുകയും വിദഗ്ധ ചികിത്സ നേടുകയും ചെയ്യേണ്ടതാണ്.
1: മാഡം, ജന്മനാ ഉള്ള കുട്ടികളുടെ ഹൃദയവൈകല്യങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കുന്നതിനായി ഒരു പദ്ധതി ഇന്ന് സർക്കാരിന്റെ കീഴിൽ നിലവിലുണ്ടല്ലോ, ഹൃദ്യം എന്ന പേരിൽ. അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: അതെ, കേരളത്തിലെ ഹൃദ്യം പദ്ധതി ഒരു മാതൃകാപരമായ ഒരു സംരംഭമാണ്. 2017 ഇത് ആരംഭിച്ചത്. ജന്മനാ ഹൃദ്രോഗമുള്ള കുഞ്ഞുങ്ങളെ വളരെ വേഗത്തിൽ കണ്ടെത്താനും ചികിത്സ ഉറപ്പിക്കാനും അതിനുള്ള ഫോളോ അപ്പും പിന്തുടരുകയും സഹായം നൽകാനും ഒരു സംസ്ഥാനതല സംവിധാനമാണിത്. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില എംപാനൽഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ആശുപത്രികളും പ്രൈവറ്റ് ആശുപത്രിയിലുമുണ്ട്. ഇവിടെ കുഞ്ഞിന്റെ ഹൃദ്രോഗം നേരത്തെ കണ്ടുപിടിക്കുകയും അതിനുള്ള ചികിത്സയും സർജറിക്കുമുള്ള ഫ്രീ ചികിത്സ ആയിട്ട് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ ഹൃദ്രോഗമുള്ള കുഞ്ഞുങ്ങളെ കണ്ടുപിടിച്ച് അവർക്ക് ഫ്രീ ആംബുലൻസ് സർവീസ്, ഈ വിദഗ്ധ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ആംബുലൻസ് സർവീസുകളും അവൈലബിൾ ആണ്. ഈ ഒരു പദ്ധതി മുഖേന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് ഇതുവരെ സഹായം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്.
1: മേഡം, അതുപോലെ തന്നെ ഈ ജന്മനാ ഉള്ള ഹൃദയ വൈകല്യങ്ങൾ കണ്ടെത്തുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയൊരു പങ്ക് വഹിക്കുവാൻ കഴിയില്ലേ? അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഒന്ന്, നമ്മൾ പറഞ്ഞത് തന്നെ നമ്മൾ ഗർഭിണിയായിരിക്കുന്ന അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒരുപാട് നമുക്ക് ഇപ്പോൾ അൾട്രാസൗണ്ട് ടെക്നീക്സ് ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ ഗർഭസ്ഥ അവസ്ഥയിലുള്ള അൾട്രാസൗണ്ട് സ്കാനുകൾ വഴി നമുക്ക് ഒരു പരിധിവരെ കുറെ നമുക്ക് ഈ ജനന വൈകല്യങ്ങളും ഹൃദ്രോഗങ്ങളും കണ്ടുപിടിക്കാൻ സാധിക്കാറുണ്ട്. കുഞ്ഞിനെ നമ്മൾ ജനിച്ചാൽ ഉടനെ വീട്ടിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം. എന്റെ കുഞ്ഞിന് പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് നടത്തിയിട്ടുണ്ടോ? ഇത് വളരെ ലളിതവും വേദനയില്ലാത്തതുമായി ജീവൻ രക്ഷിക്കുന്ന ഒരു പരിശോധനയാണ്. എല്ലാ ഹൃദ്രോഗങ്ങളും കണ്ടുപിടിക്കാനായില്ലെങ്കിൽ പോലും വളരെ അപകടകരമായ ചില പലതും നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതേപോലെ നേരത്തെ ചികിത്സ തേടാനും നേരത്തെ തന്നെ സർജറി ചെയ്യാനും ജീവൻ രക്ഷിക്കാനും സഹായമാകും. അതേപോലെ നമ്മൾ ഈ സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്ത് വിട്ടാൽ പോലും വീടുകളിൽ കുഞ്ഞു അച്ഛനും അമ്മമാരും വളരെ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. അതായത് കുഞ്ഞിൻ്റെ നേരത്തെ പറഞ്ഞ സിംപ്റ്റംസ് നമ്മൾ ശ്രദ്ധിക്കണം. കുഞ്ഞിൻ്റെ വായിലുള്ള നീല നിറം, കുഞ്ഞിന് പാല് കുടിക്കാനുള്ള വിമുക്തത കാണിക്കുക, കൂടുതൽ മയക്കം കാണിക്കുക, അല്ലെങ്കിൽ ശരീരഭാരം കൂടാതിരിക്കുക, ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അപ്പം തന്നെ വിദഗ്ധമായിട്ടുള്ള ചികിത്സ തേടേണ്ടതായിട്ടുണ്ട്.
1: കുഞ്ഞുങ്ങളിലെ ഹൃദയവൈകല്യങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർ രാധികയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ആരംഭിച്ചു. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിലെ പര്യടനം സ്വതന്ത്രവും തുറന്നതുമായ ഇന്തോ പസഫിക് മേഖലയെന്ന പ്രതിബദ്ധത ശക്തിപ്പെടുത്തുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. സന്ദർശനത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിലെത്തും. 2018 ആദ്യ ഇന്തോനേഷ്യ സന്ദർശനവേളയിൽ രണ്ട് രാജ്യങ്ങളുടെയും ഉഭയകക്ഷി ബന്ധവും പരസ്പര പങ്കാളിത്തവും ശക്തിപ്പെടുത്താൻ സഹായിച്ചെന്നും കഴിഞ്ഞ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റിനെ സന്ദർശനത്തിന് ശേഷം ബന്ധം കൂടുതൽ ശക്തിപ്പെട്ടതായും നരേന്ദ്രമോദി വ്യക്തമാക്കി. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച ഇന്റർ ഗവൺമെന്റൽ ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സിന്റെ 9th സെഷനിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. ഇന്നാരംഭിക്കുന്ന ഈ സമ്മേളനം ഐക്യരാഷ്ട്രസഭയുടെ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റാണ് സംഘടിപ്പിക്കുന്നത്. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലും നയത്തിലും ഉയർന്നുവരുന്ന പുതിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് അംഗരാജ്യങ്ങൾ, അന്താരാഷ്ട്ര സംഘടനകൾ, ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റികൾ, വിദഗ്ധർ എന്നിവർ ഈ സമ്മേളനത്തിൽ ഒത്തുചേരുമെന്ന് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഉടൻ സിറിയ സന്ദർശിക്കുമെന്ന് സിറിയൻ ഔദ്യോഗിക മാധ്യമങ്ങൾ അറിയിച്ചു. 2024 മുൻ പ്രസിഡന്റ് ബഷാർ അൽ അസദ് പുറത്താക്കപ്പെട്ടതിനുശേഷം സിറിയ സന്ദർശിക്കുന്ന ആദ്യ പാശ്ചാത്യ നേതാവാണ് ഇമ്മാനുവൽ മാക്രോൺ. നാളെയും മറ്റന്നാളും തുർക്കിയിലെ അങ്കാറയിലെ നാറ്റോ ഉച്ചകോടിയിൽ മാക്രോൺ പങ്കെടുക്കും. ഇതിനുശേഷമായിരിക്കും സിറിയൻ സന്ദർശനം. പോർച്ചുഗൽ, ഗ്രീസ്, സ്പെയിൻ എന്നീ രാജ്യങ്ങളിൽ കാട്ടുതീ പടരുന്നു. പോർച്ചുഗലിൽ 3 ദിവസത്തിലേറെയായി തുടരുന്ന വൻ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ സ്പെയിനും ഇറ്റലിയും കൂടുതൽ സുരക്ഷാസേനയെയും സാമഗ്രികളെയും അയച്ചു. ഗ്രീസിലെ 2nd വലിയ നഗരമായ തെസലോനിക്കയിലെ ഒരു റീസൈക്ലിംഗ് പ്ലാന്റിലേക്ക് കാട്ടുതീ പടർന്നതിനെ തുടർന്ന് വിഷപ്പുക ഉയർന്ന സാഹചര്യത്തിൽ ജനങ്ങളോട് വീടുകളിൽ തന്നെ തുടരാനും ജനലുകളും വാതിലുകളും അടച്ചിടാനും അധികൃതർ നിർദ്ദേശം നൽകി. ഗ്രീക്ക് തലസ്ഥാനമായ ഏതൻസിന് പടിഞ്ഞാറ് മാന്ദ്ര മേഖലയിലെ പൈൻ വനങ്ങളിലും കാട്ടുതീ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതണയ്ക്കാൻ 155 അഗ്നിശമന സേനാംഗങ്ങളെയും 16 വിമാനങ്ങളെയും 6 ഹെലികോപ്റ്ററുകളെയും നിയോഗിച്ചിട്ടുണ്ട്. മധ്യ പോർച്ചുഗലിലെ വൌസേല മേഖലയിലുണ്ടായ കാട്ടുതീയിൽ ഇതിനകം 12,000 ഹെക്ടർ പ്രദേശം കത്തിയമർന്നതായി യൂറോപ്യൻ യൂണിയന്റെ കോപ്പർനിക്കസ് സാറ്റലൈറ്റ് മാപ്പിംഗ് ഏജൻസി വ്യക്തമാക്കി. ഇവിടെ തീയണയ്ക്കാൻ 1,200 അഗ്നിശമന സേനാംഗങ്ങൾ രംഗത്തുണ്ട്. സ്പെയിനിലെ ജിറോണ മേഖലയിൽ വെള്ളിയാഴ്ച പടർന്ന കാട്ടുതീയിൽ 2,200 ഹെക്ടർ വനം നശിച്ചു. കാട്ടുതീ 40 കിലോമീറ്റർ ചുറ്റളവിൽ തീ പടർന്നതിനാൽ നിയന്ത്രണ വിധേയമാക്കാൻ പ്രയാസമാണെന്ന് കാറ്റലൻ ഫയർ സർവീസ് വ്യക്തമാക്കി. വെനിസ്വേലയിലെ ഇരട്ട ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 3,342 ഉയർന്നു. 16,740 പേർക്ക് പരിക്കേറ്റു. 17,000 ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു. രക്ഷപ്പെട്ടവരുടെ എണ്ണം 6,462 ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് പറഞ്ഞു. വീട് നഷ്ടപ്പെട്ടവരെയും ദുരിതബാധിതരെയും സഹായിക്കാൻ 80 താൽക്കാലിക ക്യാമ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ജൂൺ 24 ഭൂകമ്പങ്ങൾക്ക് ശേഷം വെനിസ്വേലയിൽ 995 തുടർചലനങ്ങളാണ് രേഖപ്പെടുത്തിയത്. സഹകരണ മന്ത്രാലയത്തിന്റെ 5th സ്ഥാപക ദിനാഘോഷ പരിപാടി ഇന്ന് ന്യൂഡൽഹിയിൽ. ആഭ്യന്തരമന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയുമായ അമിത്ഷാ ഭാരത് മണ്ഡപത്തിൽ സ്ഥാപക ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹകാർസി സമൃദ്ധി ദർശനത്തിന് അനുസൃതമായാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ നിരവധി പ്രധാന സംരംഭങ്ങൾക്ക് അദ്ദേഹം തറക്കല്ലിടും. 232 ധാന്യസംഭരണ ഗൌഡൌണുകളും അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ അനധികൃത കൽക്കരി ഖനനവും മോഷണവും സംബന്ധിച്ച സാഹചര്യം കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും ജി കിഷൻ റെഡ്ഡിയും ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗത്തിൽ അവലോകനം ചെയ്തു. ധൻബാദിലും സമീപ പ്രദേശങ്ങളിലും അനധികൃത കൽക്കരി ഖനനവും മോഷണവും വർദ്ധിച്ചു വരുന്നതിൽ അമിത്ഷാ ആശങ്ക അറിയിച്ചു. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം കൊച്ചിയിൽ ആരംഭിച്ചു. 12 രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നേതൃത്വം, ഭരണം,

സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് അംഗരാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തും. ബ്രിക്സ് രാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ രണ്ട് ദിവസത്തെ യോഗത്തിന് അസമിലെ ഗോഹട്ടിയിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾ തമ്മിലെ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യും. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്കാണ് യോഗത്തിന്റെ ചുമതല. രാസലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾ, രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കലും ഏകോപനവും ശേഷി വികസനവും സ്ഥാപനപരമായ സഹകരണവുമാണ് യോഗത്തിന്റെ ലക്ഷ്യങ്ങൾ. രാജ്യത്തെ വാഹന വ്യവസായം ജൂണിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചതെന്ന് ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷന്റെ റിപ്പോർട്ട്. വാർഷികാടിസ്ഥാനത്തിൽ 21.8% വളർച്ചയും മെയ് മാസത്തേക്കാൾ 1.03% വളർച്ചയുമാണ് രേഖപ്പെടുത്തിയത്. യാത്രാവാഹനങ്ങളുടെ ചില്ലറ വിൽപ്പനയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 28.63% ജൂണിൽ 2.5% വർധനയുമാണ് രേഖപ്പെടുത്തിയത്. രാജ്യത്തേക്ക് വളങ്ങളും അസംസ്കൃത വസ്തുക്കളുമായി 15 കപ്പലുകൾ സുരക്ഷിതമായി ഹോർമുസ് കടലിടുക്ക് കടന്നതായി രാസവള മന്ത്രാലയം അറിയിച്ചു. ഇതിൽ യൂറിയയുമായി 8 കപ്പലുകളും ഡയമോണിയം ഫോസ്ഫേറ്റുമായി 4 കപ്പലുകളും സൾഫറുമായി 3 കപ്പലുകളും ഉടൻ ഇന്ത്യയിലെത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള വിതരണ ശൃംഖലയെ സാരമായി ബാധിച്ചുവെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. ഇത് വളത്തിന്റെ വില കൂടുന്നതിനും കയറ്റുമതി സമയം വൈകിപ്പിക്കുന്നതിനും കാരണമായെന്നും നദ്ദ അറിയിച്ചു. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി N. ഷംസുദ്ദീൻ കോഴിക്കോട്ട് തലക്കുളത്തൂരിൽ CMM HSS അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. MK രാഘവൻ MP മുഖ്യാതിഥിയാകും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സ്നേഹിൽകുമാർ സിംഗ് പദ്ധതി വിശദീകരണം നൽകുന്ന യോഗത്തിൽ ഏലത്തൂർ MLA വിദ്യാബാലകൃഷ്ണൻ അധ്യക്ഷയാകും. PSC യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ആസൂത്രണ ബോർഡിലെ പരീക്ഷാക്രമക്കേട്, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ പരീക്ഷ തുടങ്ങിയവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആരോപണങ്ങൾ യോഗത്തിൽ ചർച്ചയായേക്കും. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകളുടെ പുരസ്കാരം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്ന് കോട്ടയത്ത് വിതരണം ചെയ്യും. തദ്ദേശ ഭരണ സ്ഥാപന പ്രതിനിധികൾക്ക് ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പരസ്യമായി പറയുന്നതിനോട് യോജിപ്പില്ലെന്ന് KPCC പ്രസിഡന്റ് കൂടിയായ മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തണമെന്നാണ് അഭിപ്രായമെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. US ആസ്ഥാനമായ കോറോ ഹെൽത്ത് കോഴിക്കോട് കൊച്ചി ഓഫീസുകളിലെ 800 ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ വകുപ്പ് അല്പസമയത്തിനകം കൊച്ചിയിൽ ചർച്ച നടത്തും. ചർച്ചയിൽ പങ്കെടുക്കാൻ കമ്പനി അധികൃതർക്ക് തൊഴിൽ വകുപ്പ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. എറണാകുളം തൊഴിൽ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി, ലേബർ കമ്മീഷണർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചർച്ച. എറണാകുളം ഗസ്റ്റ് ഹൌസിലെ ചർച്ചയിൽ ജനപ്രതിനിധികളും പിരിച്ചുവിടപ്പെട്ട ജീവനക്കാരും ഉൾപ്പെടെ പങ്കെടുക്കും. വെള്ളിയാഴ്ച മന്ത്രി ബിന്ദു കൃഷ്ണ എറണാകുളത്തെത്തി കമ്പനി അധികൃതർ മായി നേരിട്ട് ചർച്ച നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. വയോജനക്ഷേമ പദ്ധതികൾ കൂടുതൽ ഫലപ്രദമാക്കാൻ സംസ്ഥാന വയോജന കമ്മീഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ മേധാവികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. വയോജനക്ഷേമത്തിന് തദ്ദേശ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നത് സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്യും. സിക്കിം പർവ്വതാരോഹക ഷെയറിംഗ് ചോദൻ യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ റഷ്യയിലെ എൽബ്രസ് വിജയകരമായി കീഴടക്കി. ഇന്നലെ പ്രാദേശിക സമയം രാവിലെ 7:30 അവർ കൊടുമുടിയുടെ നെറുകയിലെത്തിയത്. ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കീഴടക്കുക എന്ന പ്രശസ്തമായ 7 സമ്മിറ്റ്സ് ചലഞ്ചിലെ ഷെറിങ്ങിന്റെ രണ്ടാമത്തെ വിജയകരമായ മുന്നേറ്റമാണിത്. 2025 ഓഗസ്റ്റിൽ അവർ ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ കൊടുമുടി കീഴടക്കിയിരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയെ തകർത്ത് ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ 2-3 ഇംഗ്ലണ്ടിന് ജയം. നേരത്തെ ബ്രസീലിനെ തകർത്ത് നോർവേ ക്വാർട്ടറിലെത്തിയിരുന്നു. നാളെ പുലർച്ചെ 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. പുലർച്ചെ 5:30 മറ്റൊരു മത്സരത്തിൽ അമേരിക്ക ബെൽജിയവുമായി ഏറ്റുമുട്ടും. ബ്രസീലിന്റെ മുതിർന്ന കളിക്കാരൻ നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. 6 ലോകകപ്പ് കിരീടമെന്ന ബ്രസീലിന്റെ പ്രതീക്ഷകൾ അവസാനിച്ചതിന് തൊട്ടുപിന്നാലെയാണ് 34-കാരനായ നെയ്മർ അന്താരാഷ്ട്ര കരിയറിന് തിരശീല വീഴ്ത്തുന്നത്.
സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു.

0: വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കോഴിക്കോട്. സമയം 10:25:15. 438.6 മീറ്ററിലെ പ്രഭാത പ്രക്ഷേപണ പരിപാടികൾ സമാപിക്കുന്നു. ഈ മീറ്ററിലെ അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.

0: ഷോപ്പിക വെയ്റ്റിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ഛായ പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അൻഷ കരീം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം ആരംഭിച്ചു. ബ്രിക്സ് വനിതാതല പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കം. PSC ക്രമക്കേട് ഗവൺമെന്റ് പരിശോധിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് 400,000 വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി പ്രവേശനം നേടിയതായി മന്ത്രി എൻ ശംസുദ്ദീൻ. സ്വകാര്യ ബസ് വ്യവസായ മേഖലയുടെ നഷ്ടം പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും നോർവേയും ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ

0: ദിവസത്തെ വിദേശ പര്യടനം ആരംഭിച്ചു. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിലെ പര്യടനം സ്വതന്ത്രവും തുറന്നതുമായ ഇന്തോ പെസഫിക് മേഖലയെന്ന പ്രതിബദ്ധത ശക്തിപ്പെടുത്തുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. സന്ദർശനത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിലെത്തും. 2018 ആദ്യ ഇന്തോനേഷ്യ സന്ദർശനവേളയിൽ രണ്ട് രാജ്യങ്ങളുടെയും ഉഭയകക്ഷി ബന്ധവും പരസ്പര പങ്കാളിത്തവും ശക്തിപ്പെടുത്താൻ സഹായിച്ചെന്നും കഴിഞ്ഞ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റിന്റെ സന്ദർശനത്തിന് ശേഷം ബന്ധം കൂടുതൽ ശക്തിപ്പെട്ടതായും നരേന്ദ്രമോദി വ്യക്തമാക്കി. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനിസിന്റെ ക്ഷണപ്രകാരം മെൽബണിലേക്ക് പോകുമെന്നും സന്ദർശനം ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര തന്ത്രപര പങ്കാളിത്തത്തെ ശക്തിപ്പെടുത്തുമെന്നും നരേന്ദ്രമോദി. പ്രതിരോധം, സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, വിദ്യാഭ്യാസം, മൊബിലിറ്റി എന്നീ മേഖലകളിലെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനും സന്ദർശനം സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. മെൽബണിൽ ഇന്ത്യൻ പ്രവാസികളുമായി നരേന്ദ്രമോദി സംവദിക്കും. മെൽബണിൽ നിന്ന് പ്രധാനമന്ത്രി ന്യൂസിലൻഡിലേക്കാണ് യാത്ര തിരിക്കുക. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി റിച്ചർഡ് ക്രിസ്റ്റഫർ ലെക്സന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ബ്രിക്സ് വനിതാതല പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ഹോട്ടൽ ഗ്രാൻഡ് ഹയാത്തിലാണ് 4 ദിവസത്തെ പരിപാടി. ഇന്നും നാളെയും വനിതാതല പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ്. വനിതാ ശിശുവികസന മന്ത്രാലയമാണ് യോഗം സംഘടിപ്പിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ടി നഹീമ.
1: രാവിലെ വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. തുടർന്ന് പ്രതിനിധികളുടെ പരിചയപ്പെടുത്തലും സംയുക്ത പ്രസ്താവനയുടെ കരട് സംബന്ധിച്ച ചർച്ചയും നടന്നു. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് യോഗങ്ങളിൽ പങ്കെടുക്കുക. നേതൃത്വം, ഭരണം, സാമ്പത്തിക ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ.
0: രാജ്യത്തെ വാഹന വ്യവസായം ജൂണിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചതെന്ന് ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷന്റെ റിപ്പോർട്ട്. വാർഷികാടിസ്ഥാനത്തിൽ 21.8% വളർച്ചയും മെയ് മാസത്തേക്കാൾ 1.03% വളർച്ചയുമാണ് രേഖപ്പെടുത്തിയത്. യാത്രാവാഹനങ്ങളുടെ ചില്ലറ വിൽപ്പനയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 28.63% ജൂണിൽ 2.5% വർധനയുമാണ് രേഖപ്പെടുത്തിയത്. PSC ക്രമക്കേട് ഗവൺമെന്റ് പരിശോധിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇക്കാര്യത്തിൽ മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും PSCയുടെ വിശ്വാസ്യത തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് 4 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി പ്രവേശനം നേടിയതായി മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി കോഴിക്കോട് തലക്കുളത്തൂർ CMM HSSൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾ സ്വന്തം കഴിവുകളെക്കുറിച്ച് സ്വയം വിലയിരുത്തണമെന്നും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ലോകനിലവാരത്തിൽ മത്സരത്തിന് സജ്ജരാകണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ പുതുയുഗ മാറ്റങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവരുമെന്നും ഷംസുദ്ദീൻ പറഞ്ഞു. ചടങ്ങിൽ MK രാഘവൻ MP മുഖ്യാതിഥിയായി. പ്ലസ് വൺ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ടീമാകാം പുതുയുഗ സ്വപ്നങ്ങൾക്കായി എന്ന പേരിൽ ക്ലാസുകളും സംഘടിപ്പിച്ചു. രാത്രി വൈദ്യുതി സംഭരിച്ചു വെക്കാനായി സംസ്ഥാനത്ത് ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം കൊണ്ടുവരുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. വൈദ്യുതി മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമെന്നും എല്ലിനോ പ്രതിഭാസം കാരണം രാജ്യത്താകമാനം വൈദ്യുതി ലഭ്യത കുറഞ്ഞെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്ക് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുരസ്കാരം കോട്ടയത്ത് വിതരണം ചെയ്തു. തദ്ദേശ ഭരണ സ്ഥാപന പ്രതിനിധികൾക്ക് ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്തു. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധി പറയുന്നത് ജൂലൈ 13 മാറ്റി. ചെന്താമര പ്രതിയായ 2-ാമത്തെ കൊലക്കേസാണിത്. US ആസ്ഥാനമായ കോറോ ഹെൽത്ത് കോഴിക്കോട് കൊച്ചി ഓഫീസുകളിലെ 800 ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ വകുപ്പും തൊഴിലുടമ പ്രതിനിധികളും ജീവനക്കാരും തമ്മിൽ കൊച്ചിയിൽ ചർച്ച തുടങ്ങി. പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പരസ്യമായി പറയുന്നതിനോട് യോജിപ്പില്ലെന്ന് KPCC പ്രസിഡന്റ് കൂടിയായ മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തണമെന്നാണ്

0: അഭിപ്രായമെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. എം വി ഗോവിന്ദൻ CPIM സംസ്ഥാന സെക്രട്ടറി ആയിരിക്കാൻ യോഗ്യനല്ലെന്ന് മുൻ CPIM നേതാവും MLA ജി സുധാകരൻ പറഞ്ഞു. വർഗവഞ്ചകൻ എന്ന പദത്തിന്റെ അർത്ഥം അറിയാത്ത ഗോവിന്ദനെ പാർട്ടി പുറത്താക്കണമെന്നും സുധാകരൻ ആലപ്പുഴയിൽ ആവശ്യപ്പെട്ടു. PSC യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. ആസൂത്രണ ബോർഡിലെ പരീക്ഷാക്രമക്കേട്, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ പരീക്ഷ തുടങ്ങിയവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആരോപണങ്ങൾ യോഗത്തിൽ ചർച്ചയായേക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. KSRTCയുടെ വനിതാ സൌജന്യ യാത്ര കാരണം സ്വകാര്യ ബസ് വ്യവസായ മേഖലയ്ക്കുണ്ടായ നഷ്ടം പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. സംസ്ഥാനത്തെ നിക്ഷേപകർ എന്ന രീതിയിലാണ് ബസ്സുടമകളെ ഗവൺമെന്റ് കാണുന്നതെന്നും വിദ്യാർത്ഥികളുടെ യാത്രാ സൌജന്യ നിരക്കിനെക്കുറിച്ച് ചർച്ചയാകാമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. മഴക്കാലത്ത് ശുദ്ധമായ ഭക്ഷണം ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പാലക്കാട് ജില്ലയിൽ പരിശോധന ഊർജിതമാക്കി. 109 സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കി. പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി ഒരു മാസത്തിനുള്ളിൽ ജില്ലയിൽ 850 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. വൃത്തിയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നും 500,000 രൂപയിലധികം പിഴ ഈടാക്കി. ഷിഗല്ല ബാക്ടീരിയ വ്യാപനം തടയുന്നതിന് ഭക്ഷ്യസംരംഭങ്ങൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് സ്ഥാപനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയെ തകർത്ത് ഇംഗ്ലണ്ടും ബ്രസീലിനെ തകർത്ത് നോർവേയും ക്വാർട്ടറിലെത്തി. നാളെ രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. പുലർച്ചെ 5:00 മറ്റൊരു മത്സരത്തിൽ അമേരിക്ക ബെൽജിയവുമായി ഏറ്റുമുട്ടും. ബ്രസീലിന്റെ മുതിർന്ന കളിക്കാരൻ നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. 6 ലോകകപ്പ് കിരീടമെന്ന ബ്രസീലിന്റെ പ്രതീക്ഷകൾ അവസാനിച്ചതിന് തൊട്ടുപിന്നാലെയാണ് 34-കാരനായ നെയ്മർ അന്താരാഷ്ട്ര കരിയറിന് തിരശീല വീഴ്ത്തുന്നത്. സിക്കിം പർവ്വതാരോഹക ഷെറിങ് ചോദൻ യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ റഷ്യയിലെ എൽബ്രസ് വിജയകരമായി കീഴടക്കി. ഇന്നലെ പ്രാദേശിക സമയം രാവിലെ 7:30 അവർ കൊടുമുടിയുടെ നെറുകയിലെത്തിയത്. ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കീഴടക്കുക എന്ന പ്രശസ്തമായ 7 സമ്മിറ്റ്സ് ചലഞ്ചിലെ ഷെറിങ്ങിന്റെ 2 വിജയകരമായ മുന്നേറ്റമാണിത്. 2025 ഓഗസ്റ്റിൽ അവർ ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ കൊടുമുടി കീഴടക്കിയിരുന്നു. 3 ദിവസത്തിനിടയിൽ ജമ്മു കശ്മീരിലെ അമർനാഥിൽ 56,000 ഭക്തർ ദർശനത്തിനെത്തി. യാത്രയുടെ 3 ദിവസമായ ഇന്നലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 24,000 തീർത്ഥാടകരാണ് ഗുഹാക്ഷേത്രത്തിൽ പ്രണാമമർപ്പിക്കാൻ എത്തിയത്. BJP കോഴിക്കോട് സിറ്റി ജില്ലാ പ്രവർത്തക സമ്മേളനം വൈകിട്ട് മാരാർജി ഭവനിൽ ചേരും. ദേശീയ നിർവാഹക സമിതി അംഗം TK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം ആരംഭിച്ചു. ബ്രിക്സ് വനിതാതല പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കം. PSC ക്രമക്കേട് ഗവൺമെന്റ് പരിശോധിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് 400,000 വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി പ്രവേശനം നേടിയതായി മന്ത്രി N. ശംസുദ്ദീൻ. സ്വകാര്യ ബസ് വ്യവസായ മേഖലയുടെ നഷ്ടം പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും നോർവേയും ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: నీయోరిష్టం.
1: వెనీసియ బాత్వేర్ అపూర్వ గానం നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: ബെനീസിയ ബാത്ത്വേഴ്സ്.
3: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
2: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
1: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി. ബംഗാളിലെ മൂന്ന് രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 24-ന്. ഭരണനിർവഹണത്തിൽ സ്ത്രീ പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് പുറത്ത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ നായകൻ നെയ്മർ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. ബുധനാഴ്ച വരെയുള്ള ഇന്തോനേഷ്യ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപര പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ നടക്കുമെന്ന് യാത്ര പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവന

0: പ്രധാനമന്ത്രി പറഞ്ഞു. തുടർന്ന് മെൽബണിൽ എത്തുന്ന പ്രധാനമന്ത്രി ഓസ്ട്രേലിയൻ ഭരണ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. പര്യടനത്തിന്റെ അവസാന പാദത്തിൽ ശ്രീ മോദി ന്യൂസിലൻഡിലെ ഓക്ലൻഡ് സന്ദർശിക്കും. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ മുഖ്യാതിഥിയായി. കാർഷിക ഗ്രാമീണ മേഖലയുടെ വികസനം ലക്ഷ്യമിട്ടുള്ള നിരവധി പരിപാടികളാണ് സഹകരണ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗം അസമിലെ ഗുവാഹത്തിയിൽ ഇന്നും നാളെയുമായി നടക്കും. മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾക്കിടയിൽ ആഴത്തിലുള്ള പ്രവർത്തന സഹകരണം വളർത്തിയെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസികളുടെ തലവന്മാരും ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ഇന്നും നാളെയും പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുക. വിശദാംശങ്ങളിലേക്ക്.
1: പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാവിലെ മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. തുടർന്ന് സംയുക്ത പ്രസ്താവനയുടെ കരട് സംബന്ധിച്ച ചർച്ചയും നടന്നു. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തിക, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം പുരോഗമിക്കുന്നു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. ഊർജ്ജം, വ്യാപാരം, സുരക്ഷാ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 24-ന്. വോട്ടെണ്ണലും അതേ ദിവസം നടക്കും. വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും. ഈ മാസം 14-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ബീഹാറിലെ ബംഗിപ്പൂർ, ഗുജറാത്തിലെ മഞ്ചൽപൂർ, മധ്യപ്രദേശിലെ ദാദിയ എന്നീ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. ഈ മാസം 13 വരെയാണ് നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കുക. ജൂലൈ 30-നാണ് വോട്ടെടുപ്പ്. നീറ്റ് യുജി പരീക്ഷയുടെ ഫീസ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള കാലാവധി നാളെ അവസാനിക്കും. ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ സ്ഥിരീകരിച്ചവർക്ക് ഫീസ് തിരിച്ചു നൽകി തുടങ്ങിയതായി NTA അറിയിച്ചു. ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ മെയ് 3-ന് നടന്ന പരീക്ഷ റദ്ദാക്കിയതോടെയാണ് ഫീസ് റീഫണ്ട് ചെയ്യാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായതായി വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാനതല +1 പ്രവേശനോത്സവം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള PSC ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും PSCയുടെ വിശ്വാസ്യത തകർക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഭാരതീയ ജനസംഘ സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. സാംസ്കാരിക മന്ത്രാലയം പശ്ചിമബംഗാൾ സർക്കാരുമായി ചേർന്ന് വിവിധ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ ശ്യാമപ്രസാദ് മുഖർജിക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചു. ഇറാനിൽ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പ്രതിനിധികളെ അയച്ച ഇന്ത്യൻ സർക്കാരിന് നന്ദി അറിയിച്ച് ഇറാൻ എംബസി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധത്തിന്റെ പ്രതിഫലനമാണിതെന്ന് ഇറാൻ പ്രതികരിച്ചു. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർതല വിദഗ്ധ സംഘത്തിന്റെ 9-ാം സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ഉപഭോക്തൃകാര്യ സെക്രട്ടറി നിതി ഖരെ അധ്യക്ഷയാകും.

0: പരിപാടി മറ്റന്നാൾ സമാപിക്കും. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർദ്ധരാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. നാളെ പുലർച്ചെ 5:30 നടക്കുന്ന മത്സരത്തിൽ യുഎസ്എ ബെൽജിയവുമായി ഏറ്റുമുട്ടും. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ മറികടന്ന നോർവേ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. 1-2 നോർവേയുടെ ജയം. അതിനിടെ ബ്രസീൽ നായകൻ നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കഴിഞ്ഞ 1.5 ബ്രസീലിന്റെ മഞ്ഞ ജേഴ്സിയിൽ കോടിക്കണക്കിന് ആരാധകരുടെ പ്രതീക്ഷകൾ സ്വന്തം ചുമലിലേറ്റിയ ഐതിഹാസിക യാത്രയ്ക്കാണ് ഇതോടെ വിരാമമായിരിക്കുന്നത്. 2010 മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ അമേരിക്കയ്ക്കെതിരെ കളിച്ചുകൊണ്ടാണ് നെയ്മർ ബ്രസീലിനായി അരങ്ങേറ്റം കുറിച്ചത്. 16 ശേഷം അമേരിക്കയിൽ അതേ മൈതാനത്ത് വെച്ച് തന്നെ തന്റെ മഞ്ഞക്കുപ്പായത്തിലെ കരിയർ താരം അവസാനിപ്പിക്കുകയാണ്. പെലെയുടെ റെക്കോർഡ് മറികടന്ന് ബ്രസീലിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന പുരുഷ താരമെന്ന ഖ്യാതി നെയ്മർക്ക് സ്വന്തമാണ്. ആകെ 129 മത്സരങ്ങൾ, 80 4 ലോകകപ്പുകളിലും സാന്നിധ്യമായി. ബ്രസീലിയൻ ദേശീയ ടീമിനൊപ്പമുള്ള നെയ്മറുടെ കഥ ഇവിടെ അവസാനിക്കുകയാണെങ്കിലും ഫുട്ബോൾ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പേരെന്നും സുവർണ ലിപികളിൽ തന്നെ എഴുതപ്പെട്ടിരിക്കും.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഗുജറാത്ത്, കൊങ്കൺ, ഗോവ, മധ്യ മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ പ്രദേശങ്ങളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിഴക്കൻ രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, കർണാടക, മാഹി, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 539 ഉയർന്ന് 78,303, നിഫ്റ്റി 159 നേട്ടത്തിൽ 24,430 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 കുറഞ്ഞ് 1,07,520 ഗ്രാമിന് 13,440 ഇന്നത്തെ വില. ഭൂകമ്പം നാശം വിതച്ച വെനസ്വേലയിൽ മരണസംഖ്യ 3,342 ഉയർന്നു. 16,740 പേർക്ക് പരിക്കേറ്റു. 17,000 പേരെയാണ് കാണാതായത്. 80 ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി. സഹകരണ മന്ത്രാലയത്തിന്റെ 5 സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയെ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിസംബോധന ചെയ്തു. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 24. ഭരണ നിർവഹണത്തിൽ സ്ത്രീ പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 5 ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് പുറത്ത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ നായകൻ നെയ്മർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനം ആരംഭിച്ചു. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളിലെ പര്യടനം സ്വതന്ത്രവും തുറന്നതുമായ ഇൻഡോ പസഫിക് മേഖലയെന്ന പ്രതിബദ്ധത ശക്തിപ്പെടുത്തുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. PSC ക്രമക്കേട് ഗവൺമെന്റ് പരിശോധിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഇക്കാര്യത്തിൽ മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും PSCയുടെ വിശ്വാസ്യത തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് 400,000 വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി പ്രവേശനം നേടിയതായി മന്ത്രി എൻ ഷംസുദ്ദീൻ. പ്ലസ് 1 പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി കോഴിക്കോട് തലക്കുളത്തൂർ CMMHSSൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായ 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകളുടെ പുരസ്കാരം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് വിതരണം ചെയ്തു. തദ്ദേശ ഭരണ സ്ഥാപന പ്രതിനിധികൾക്ക് ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് മൂന്നാറിലേക്ക് വിനോദയാത്ര ഒഴിവാക്കണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ. മണ്ണിടിച്ചിലിനെ തുടർന്ന് ദേശീയപാതയിൽ CSI പള്ളിക്ക് സമീപം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോറോം ഹെൽത്തിന്റെ കോഴിക്കോട്ടെ ഓഫീസിൽ കയറാനാകാതെ നിന്ന ജീവനക്കാരെ ഓഫീസിൽ പ്രവേശിപ്പിച്ചു.

കോഴിക്കോട്ടെ ഓഫീസിന് മുന്നിൽ രാവിലെ സെക്യൂരിറ്റിക്കാർ തടഞ്ഞതിനാൽ പ്രവേശിക്കാൻ കഴിയാതിരുന്ന 150 ജീവനക്കാരെയാണ് DYFI നേതാക്കൾ അടക്കമുള്ളവർ എത്തി ഓഫീസിലേക്ക് കടത്തിവിട്ടത്. OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ച 3rd ഇന്ത്യ ജപ്പാൻ ഹയർ എഡ്യൂക്കേഷൻ ഫോറം 2026 ടോക്കിയോവിൽ നടന്നു. നിർമ്മിത ബുദ്ധിയുടെയും മനുഷ്യബുദ്ധിയുടെയും യുഗത്തിൽ സർവകലാശാലകളുടെ ഭാവി രൂപപ്പെടുത്തൽ എന്നതായിരുന്നു ഈ വർഷത്തെ പ്രധാന വിഷയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ പുലർച്ചെ 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. പുലർച്ചെ 5:30 മറ്റൊരു മത്സരത്തിൽ അമേരിക്ക ബെൽജിയവുമായി ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. നമസ്കാരം. ഗാനോത്സവം തത്സമയ പരിപാടിയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പാട്ടുകൾക്കായി വാട്സാപ്പിലൊരു ഹായ് ഇടു, തിരിച്ചു വിളിക്കാം, നമുക്ക് സംസാരിക്കാം, പാട്ടുകൾ ആസ്വദിക്കാം. തത്സമയം വാട്സാപ്പ് നമ്പർ അറിയാലോ, 9400024440. 9400224440 ഈ നമ്പറിലേക്കാണ് ഹായ് ഇടേണ്ടത്, തിരിച്ചു വിളിക്കാം. കന്മദം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനത്തോടെ തുടങ്ങാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനാസംഗീതം രവീന്ദ്രൻ.

0: ഹലോ, നമസ്കാരം പ്രകാശൻ.
1: ഹലോ
0: ഹലോ പ്രകാശൻ, കേൾക്കുന്നുണ്ടോ?
2: ഹലോ.
0: ആ നമസ്കാരം പ്രകാശൻ, പറയൂ.
2: ആ ഇപ്പൊ മൊബൈലിൽ കേൾക്കുന്നില്ല ശബ്ദം കേട്ടോ.
0: ആ കുഴപ്പമില്ല, നമ്മള് ആ പറയൂ, എന്തൊക്കെയാ വിശേഷം?
2: നല്ല സുഖം, സന്തോഷം.
0: കുറച്ചുകാലമായി പ്രകാശൻ കാത്തിരിക്കുന്നു, കിട്ടിയിട്ടില്ല, അപ്പോഴാണ് കിട്ടിയത്.
2: കൊറേ വിളിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ.
0: ഓ പറയൂ.
2: അതായത് ഈ സാധാരണ റേഡിയോ പ്രോഗ്രാം കേൾക്കുന്ന ആൾക്കാരും എല്ലാ ആൾക്കാരും സാധാരണ കേൾക്കുന്ന ആൾക്കാരും പറയുന്നത്, പിന്നെ എന്തുകൊണ്ടാണ് സാറിന്റെ പേരെന്താണ്? സാറിന്റെ പേരെന്താണ് ചോദിക്കാൻ കാരണം?
0: അതിപ്പോ നമ്മളിപ്പോ എന്റെ പേര് റേഡിയോ കേൾക്കുന്നവരെ അറിയണം എന്ന് പറയുന്നതിൽ ഒരു ഒരു ഒരു ലോജിക്കും ഇല്ലല്ലോ പ്രകാശ.
2: ഈ ഒരു പ്രോഗ്രാം മാത്രല്ല സാറ് വരുന്നത്, എന്നിട്ടും ആൾക്കാർ ചോദിക്കാം എന്താ സാറിന്റെ പേര്.
0: അതൊന്നും കുഴപ്പമില്ല, ഒരു പേരില് നമ്മളിതിൽ നമുക്ക് ഇത്രേ ഉള്ളൂ, ഒരു പേരിൽ എന്തിരിക്കുന്നു. പ്രകാശം വിശേഷം പറ എന്തൊക്കെയുണ്ട്?
2: നല്ല സുഖം, സന്തോഷമായിട്ട് പോകുന്നു.
0: ടൈലറായിട്ട് വർക്ക് ചെയ്യാ അല്ലേ? നമ്മള് മുമ്പ് ഇരിക്കുമ്പോ കുറച്ച് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, കുറച്ച് മുമ്പ് അല്ലേ? എനിക്കറിയാം, കുറെ മുമ്പ്
2: ശിവാശൻ
0: അല്ല, എന്താ പറയുക, നമ്മളിപ്പോ അല്ല നമ്മളിപ്പോ ഇതുപോലെ പരിചയമുള്ള ആൾക്കാരെ അല്ലാതെയുള്ള ആൾക്കാരെ കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചാണല്ലോ അങ്ങനെ ചെയ്യുന്നത്. നല്ല കാര്യം. ഇപ്പൊ വർക്കൊക്കെ എങ്ങനെ? ഇപ്പൊ സ്കൂൾ സീസൺ കഴിഞ്ഞില്ലേ?
2: എന്താറിയോ,
0: നമ്മൾ ഇതൊക്കെ ഞങ്ങൾ പുറത്ത് കേൾക്കുന്ന ഒരാൾക്ക് ഒരു അസൗകര്യം തോന്നുമെങ്കിലും മനുഷ്യര് ഈ ഫോണിൻ പരിപാടി പോലുള്ള പരിപാടിയിൽ തത്സമയം ചേരുമ്പോ എന്ത് പറയണം എന്ന് ചിലർക്ക് ഒരു ആശങ്ക ഉണ്ടാവും, പലർക്കും പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ആ സമയത്ത് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പലതരം മാനസിക നിലയിൽ കൂടി കടന്നു പോകുന്ന ഒരാൾക്ക് അയാളെ മനസ്സിലുള്ള കാര്യമൊന്നും ഫോണിൽ കൂടെ പെട്ടെന്ന് ഒരാളോട് സംസാരിച്ചു കൊള്ളണമെന്നില്ല, അതുകൊണ്ടാണ്. അപ്പൊ അതിപ്പോ ഈ പറയില്ലേ, ഒരു തഴക്കവും പഴക്കവും ഒന്നും ഇപ്പൊ ഇതിലുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ അതൊന്നും ചെയ്യുന്നത്. അപ്പൊ മനുഷ്യരുടെ ആഗ്രഹങ്ങൾ മനസ്സൊക്കെ ഉണ്ട്, പക്ഷേ വാക്കില്ല, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളങ്ങനെ ആ വാക്കിനെ നമ്മൾ മനസ്സിലങ്ങ് കണ്ടാ മതി. അപ്പൊ നമുക്ക് വേണ്ടത് തുറമുഖത്തിലെ ഒരു പ്രേമലേഖനം വാണിജ്യാറാം. ഓ തീർച്ചയായിട്ടും കേൾപ്പിക്ക കേട്ടോ.
2: പ്രേമലേഖനം എഴുതി മയക്കും തോഴികളെ, തിരമാലകളെ, ഏതു കരയിൽ നിന്നാണോ ഇവിടെ വരുന്നതു നിങ്ങൾ?
0: വരട്ടെ അല്ലേ, എന്തായാലും വരട്ടെ, നമുക്ക് കേൾപ്പിക്കാം. ഓക്കെ
2: ഓക്കെ
0: ഓക്കെ.

0: ഗാനോത്സവം തത്സമയം ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ടുകളിൽ ആവശ്യപ്പെടാം, വാട്സപ്പിൽ ഒരു ഹൈ ഡു. നമ്പർ ഇതാണ്, 9400024440. ഇതിലേക്കാണ് ഹായ് ഇടേണ്ടത്. ഹലോ, നമസ്കാരം.
1: ആ നമസ്കാരം.
0: ആ ധാര, ഒന്ന് പരിചയപ്പെടുത്താമോ?
1: ആ ഇത് അദീഷ് ആണ്.
0: അദീഷ്, എവിടെയാ സ്ഥലം?
1: മുഖേരി.
0: എന്തൊക്കെ വിശേഷം?
1: എന്ത് നല്ല വിശേഷം. അവിടെ മഴ ഉണ്ടോ?
0: മഴ ഉണ്ടോ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ മാതിരി നേരത്തെ ഒരു മഴ ഉണ്ടായി, ഇപ്പൊ പിന്നെ മഴ ഉണ്ടോ എന്ന് നോക്കിയപ്പോ മഴയില്ല.
1: ഇവിടെ നല്ല മഴയാണ്, അതുപോലെ തന്നെ മഴ കുറവാ.
0: ഇപ്രാവശ്യം വേറെ ബുദ്ധിമുട്ടുകൾ, വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുകളൊന്നും പൊതുവെ എവിടെ ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ? എന്താ ജോലി? കുറ്റ്യാടി ടൗൺ തന്നെയാ? ആ മുഖേരി ടൗൺ ആ ഭാഗത്ത് തന്നെയാ. കുറച്ചുപേരുണ്ടോ? ആ ഭാഗങ്ങളിലൊക്കെ നമ്മളിങ്ങനെ കോഴിക്കോട് ജില്ലയിൽ ഇടയ്ക്കൊക്കെ പല ഭാഗങ്ങളിൽ കൂടെയൊക്കെ ഓരോ ഇടയ്ക്കൊക്കെ ഓരോ ആവശ്യങ്ങൾക്ക് പോകുമല്ലോ. അധികം മാത്രം പ്രാവശ്യം വന്നിട്ടില്ല, എന്നാലും അതിലൊക്കെ പോയിട്ടുണ്ട്. ഞാനിവിടെ കോഴിക്കോട് തന്നെ.
1: കോഴിക്കോട്.
0: എത്ര പേരുണ്ട് കടയില്?
1: നാലോ പേരുണ്ട്.
0: ആ കുറെ കാലമായിട്ടുള്ള ആൾക്കാരാണോ? മഴ വരുന്നോണ്ടാണോ അതോ സ്കൂളിലെ സീസൺ കഴിഞ്ഞോണ്ടോ? ഇനിയിപ്പോ നമ്മുടെ ചിങ്ങം വരുന്ന പണികൾ, അങ്ങനത്തെ ഓരോ ആഘോഷങ്ങളുടെ വർക്കാണ്. വരുന്നില്ല ആൾക്കാർ? റെഡിമെയ്ഡിലേക്ക് പോയോ? എന്താ കാര്യം? പൊതുവേ ആ നിലയ്ക്ക് നോക്കുമ്പോ മുമ്പുണ്ടായിരുന്ന വർക്കിന്റെ ഒരു സ്കെയിലിൽ വർക്ക് കിട്ടുന്നില്ല എന്നാ പറയുന്നത് അല്ലേ? മനസ്സിലായി. അപ്പൊ കുറച്ചും കൂടി നമുക്കൊരു തൊഴിൽ സ്ഥിരമായിട്ട് കിട്ടാവുന്ന ഒരു സാഹചര്യത്തിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നല്ല നല്ല കാര്യം. കാരണം നമ്മളുടെ ഒരു കൈത്തൊഴില് വേണമല്ലോ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപയോഗിക്കാൻ. എന്തായാലും മാറുന്ന കാലത്ത്

0: അതിനനുസരിച്ച് നമ്മളിങ്ങനെ ഒന്ന് അഡാപ്റ്റ് ചെയ്ത് പോവാം അല്ലേ. ആയിക്കോട്ടെ, സന്തോഷം. പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ആ സ്നേഹം. അപ്പോ നമുക്ക് എന്നാലേ പാട്ടിലേക്ക് കിടക്കാം. വർഷങ്ങൾ പോയതറിയാതെ ഇലകൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരട്ടെ. ഓ, എല്ലാ സുഹൃത്തുക്കളോടും പറയൂ
1: കേട്ടോ.
0: എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹാന്വേഷണം പറയൂ. ഓക്കെ.

0: ഹലോ സഫിയ, നമസ്കാരം.
1: നമസ്കാരം,
0: ആ
1: സന്തോഷം കിട്ടിയല്ലേ.
0: എവിടെയാ സ്ഥലം?
1: ഞാൻ പൈങ്ങോട്ടൂര്. അവിടെ മുമ്പുണ്ടായിരുന്ന ഹസ്ബൻഡ് പൈങ്ങോട്ടൂരിലെ
0: വൈഫാണ്.
1: അറിയൂല ഞാൻ വിളിക്കുന്നു, അങ്ങനെ ഇപ്പൊ കേട്ടപ്പോ വിളിച്ചു. എന്നാൾ കൊറേ മുമ്പ് പ്രിയഗീതം എന്നുള്ള പേരിലുണ്ടായപ്പോ അന്ന് കൊറേ ഞാൻ വിളിച്ചിരുന്നു, അന്നൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു.
0: എന്നാണിപ്പോ സഫിയക്ക് നമുക്ക് സംസാരിക്കാൻ ഒരു അവസരം.
1: അതെ,
0: മനസ്സിലായി. ഹസൻ നാടകത്തിലൊക്കെ അഭിനയിക്കാറുണ്ട്, ഇവിടെ അവതാരകനായിട്ടുണ്ടായിരുന്നു. അതെ അതെ അതെ. അപ്പൊ മോൻ മുതിർന്ന വലിയ കുട്ടിയായില്ലേ?
1: ഓ ആയി, അവനിപ്പോ ഡോക്ടറാണ്.
0: ആ എവിടെയാ?
1: ആയുർവേദ ഡോക്ടറാണ് അവന്. കൂരിയാട് സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റലിൽ
0: തുടങ്ങി. ഓ,
1: അതിന്റെ ബിൽഡിംഗ് ഓണറും കൂടി
0: ഇവിടെ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. സഫിയ വർക്ക് ചെയ്യുന്നില്ലേ?
1: ഞാന് റിട്ടയർ ചെയ്തു, പിന്നെ ഇപ്പൊ ഞാന് കൊണ്ടോട്ടി ബ്ലോക്കില് മെമ്പറാണ്.
0: യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു അല്ലേ മുമ്പ്?
1: യൂണിവേഴ്സിറ്റി
0: ഉണ്ടായിരുന്നു. ബ്ലോക്ക് മെമ്പറാ?
1: അതെ.
0: കുറച്ചും കൂടി ഉത്തരവാദിത്തങ്ങളായി അല്ലേ? പല ഭാഗങ്ങളിൽ യാത്ര, പല കാര്യങ്ങൾ അല്ലേ, കമ്പനികൾ.
1: അതെ, അല്ലാണ്ട് പഞ്ചായത്തിലെ ഓരോ പദ്ധതികൾ വെക്കും, അതിനെ പോയി നോക്കണം. ഒരു സ്ഥലത്ത് പോയി നോക്കി വന്നതാണ്.
0: അല്ല, നമ്മുടെ ഒരു സമയം, ഒഴിവ് സമയം നമ്മൾ കുറച്ചും കൂടി ഒരു ഒരു പൊതുജന സേവനത്തിനായി മാറ്റിവെക്കുന്നത് ഒരു നല്ല കാര്യം.
1: അതെ,
0: അങ്ങനെ കമ്മിറ്റഡ് ആയ കുറെ മനുഷ്യരുള്ള

0: കൊണ്ടാണല്ലോ കാര്യങ്ങളൊക്കെ ഇതുപോലെ നടക്കുന്നത് അല്ലേ.
1: പിന്നെ പാലിയേറ്റീവില് പോവാറുണ്ട് വളണ്ടിയർ ആയിട്ട്. പിന്നെ അവിടെ ഞാൻ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്.
0: ഫുൾ ആക്റ്റീവ് ആണ്. നല്ല കാര്യം, സന്തോഷമുള്ള കാര്യം കേൾക്കാൻ. ഉഷാറായിരിക്കുന്നു, സന്തോഷായിരിക്കുന്നു
1: കേട്ടോ.
0: അവരോടൊക്കെ
1: ഉച്ചക്ക് ഞാൻ കേൾക്കാറുണ്ട് പാട്ടുകൾ.
0: അപ്പോ
1: രാവിലെ മുതലേ ഇവിടെ ഉള്ളപ്പോഴൊക്കെ.
0: എന്തായാലും ഒരു ഹൈ ഇടാൻ തോന്നിച്ചത് സന്തോഷം, കാരണം നമുക്ക് സംസാരിക്കാനും പരിചയം പുതുക്കാനൊക്കെ ഒരു അവസരമല്ലോ.
1: അതെ അതെ.
0: നക്ഷത്രങ്ങളിലെ പാട്ടല്ലേ വേണ്ടേ? നീരാടുവാൻ ഒ എൻ വി രവി ബോംബെ, യേശുദാസ് പാടിയ പാട്ട് അല്ലേ. ഓക്കെ, അപ്പൊ ഞങ്ങളെ സ്നേഹാന്വേഷണം അവരോടൊക്കെ പറയൂട്ടോ.
1: പറയാം,
0: കേൾക്കാം.
1: ഓ ശരി.

0: ഹലോ, നമസ്കാരം.
1: ഹലോ ബാബി സാർ.
0: ഓ,
1: എല്ലാ എല്ലാരും ചൊല്ലാണ്.
0: ആ പാട്ടാണ് വേണ്ടേ?
1: ആ പാട്ട് വേണം.
0: ഇതാ വിനോദാണോ?
1: വിനോദാണ്, ഫറൂഖ് കോളേജിൽ നിന്നാണ്.
0: ആ റൈറ്റ് റൈറ്റ്.
1: റോഡ് മുതൽ.
0: ആ
1: ഇതാ അമ്മേന്റെ 94 പിറന്നാൾ ജൂൺ 14 കഴിഞ്ഞതാ. അപ്പൊ എനിക്ക് അമ്മയ്ക്ക് ഫേവറേറ്റ് സോങ് അത്.
0: ഓ അതെയോ? ശരി.
1: അമ്മ അമ്മ കിടപ്പിലാണ്. അപ്പൊ അമ്മേനെ അടുത്ത് ചോദിച്ചു, എനിക്കും നമ്പർ ഇട്ടില്ല. പറഞ്ഞു നീലക്കുയിലിന്റെ പാട്ട് വേണം.
0: ആ അത് കൊടുക്കാലോ. പിന്നെന്താ അമ്മയുടെ പേരെന്താ?
1: അമ്മന്റെ പേര് നാണിക്കുട്ടി.
0: അപ്പൊ ബിലേറ്റഡ് ആയാലും ബർത്ത്ഡേ വിഷസ് പറയണല്ലോ.
1: നാണിക്കുട്ടി 94 വയസ്സായി.
0: 94. അപ്പൊ വളരെ സന്തോഷം അമ്മയുടെ പിറന്നാൾ ആയിട്ട് ഒരു പാട്ട് കൊടുക്കാൻ മകൻ അങ്ങനെ ഒരു മെസ്സേജ് ഇടുകയും നമുക്ക് സംസാരിക്കാൻ ഒരു യോഗം ഉണ്ടാവുകയും ചെയ്തല്ലോ.
1: ചോദിക്കണ്ട, ഞാൻ നിങ്ങളെ പ്രോഗ്രാം രാവിലെ 6:30 ഹക്കീം കുത്തനെ വാർത്ത, അനിൽ ചന്ദ്രൻ
0: റൈറ്റ്
1: ഒക്കെ ഞാൻ ഫുൾ കേൾക്കലുണ്ട്. സൗണ്ട്.
0: വിനോദ് ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ടോ?
1: ആ ഞാൻ നാട്ടിൽ തന്നെയാണ്.
0: ആ ഓക്കെ. ഞാൻ പുറത്തല്ല അല്ലേ?
1: ഞാൻ പുറത്തല്ല. റേഡിയോ ഞാൻ ചേർന്നപ്പോ തന്നെ ഫുള്ള് അവന്റെ അച്ഛൻ വീടിന് ആളായിരുന്നു. അത് രാവിലെ 8 ന്യൂസ്,
0: റൈറ്റ് റൈറ്റ്,
1: പിന്നെ ഉച്ചക്ക് 2 ന്യൂസ്, 9 ന്യൂസ്. ഇപ്പൊ കേട്ട് കേട്ട് എനിക്ക് പ്രശ്നമില്ല. അപ്പൊ നിങ്ങളെ പാട്ടും ന്യൂസ് ഒക്കെ ഞാൻ
0: ഫോളോ ചെയ്യുന്നുണ്ട്. അതെ, ഇല്ലെങ്കിൽ നമ്മളൊരു ഡേ ഫുൾ ആവില്ല. അമ്മ സംസാരിക്കോ? അമ്മക്ക് കൊടുത്താ സംസാരിക്കോ?
1: അമ്മക്ക് കാത് കുറച്ച് കുറവാണ്.
0: ആണോ? അമ്മയടുത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും പറയണ്ടെങ്കിൽ പറയാൻ പറയൂ. എന്നാ പിന്നെ അമ്മയോട് അങ്ങോട്ട്
1: ചോദിച്ചില്ലെങ്കിൽ പറയണ്ട. അമ്മ അമ്മയ്ക്ക് എന്തെങ്കിലും പറയണ്ടോ? പാട്ട് പാട്ട്
0: ഒന്ന് അമ്മയ്ക്ക് ഒന്ന് കൊടുക്കൂ, ഞാൻ ജസ്റ്റ് ചോദിച്ചോട്ടെ.
1: പാട്ട് പാടും. പാട്ട് പാടും അമ്മ.
2: എല്ലാരും ചൊല്ലു.
0: പാടും അമ്മേ.
2: എല്ലാരും കരി കല്ലാവിരയിലേ ചാറുന്നോ തൊട്ടപ്പള്ളിയിലെ കരിവിന്റെ തുണ്ടാണ് കണ്ടരയ്യ. കര തുണ്ടാണ് കണ്ടരയ്യ.
1: ഹലോ സാർ.
0: അമ്മ എന്നാലും ഇത്രയും 94 വയസ്സിൽ ഇത്രയും കൃത്യമായ ഓർത്തൊക്കെ പാടിയല്ലോ, വളരെ സന്തോഷം. അമ്മയ്ക്ക് മൊബിലിറ്റിയിൽ ബുദ്ധിമുട്ടുണ്ടോ? എനിവേ, ഇതൊരു നല്ല ഒക്കേഷൻ ആയി ഞങ്ങളും കാണുന്നു. അമ്മയോടൊപ്പം കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയല്ലോ.
1: വെരി ഗുഡ്. ഓൾ ഇന്ത്യ റേഡിയോ എല്ലാവരോടും നമ്മൾ അന്വേഷണം.
0: ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി. ഓക്കെ വിനോദ്, താങ്ക് യു സോ മച്ച്.
1: ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്.
0: അമ്മയോട് പ്രത്യേകം പറയൂട്ടോ, ഞങ്ങളെ സ്നേഹാന്വേഷണം.
1: എന്തായാലും പറ പാട്ട് അമ്മേന്റെ അടുത്ത് തന്നെയാണ്. അമ്മയ്ക്ക് ഞാൻ
0: ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാരും ചൊല്ലണത് ആ ജാനമ്മ ഡേവിഡ് പാടിയ പാട്ടാണ്.
1: മിസ് കുമാരിന്റെ.
0: അതെ.
1: ഓക്കെ,
0: അമ്മ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിവേ, താങ്ക് യു.
1: ഓക്കെ ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, വെൽക്കം വെൽക്കം.
1: താങ്ക് യു.

0: ഹലോ, നമസ്കാരം ഷീജ.
1: ഹലോ,
0: ആ നമസ്കാരം.
1: നമസ്കാരം സർ.
0: എവിടെയാ സ്ഥലം?
1: ഇത് വടകര കോട്ടകൽ ഇരിങ്ങലാണ്.
0: ആ ഇരിങ്ങൽ കോട്ടക്കൽ. ഓക്കെ, നമ്മുടെ മരക്കാർ സ്മാരകമൊക്കെ ഉണ്ടല്ലോ അവിടെ അല്ലേ? ആ എന്തൊക്കെയാ വിശേഷങ്ങൾ? നമ്മൾ അധിക കാലമായിട്ട് ഷീജ അങ്ങനെ ഒരുപാട് കാത്തിരിക്കേണ്ടി ഒന്നും വന്നില്ല, അതിനു മുമ്പ് തന്നെ കിട്ടി.
1: പക്ഷെ ഞാൻ ആദ്യം കേൾക്കാറുണ്ട് സാർ, സമയം കിട്ടുമ്പോ. പക്ഷെ ഞാൻ വിളിക്കാറില്ലെന്നേ ഉള്ളൂ.
0: അത്രേ ഉള്ളൂ. പക്ഷെ അതിന്റെ പിന്നിലുള്ള കാത്തിരിപ്പ് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നില്ലെങ്കിലും എത്രയോ നീണ്ട കാത്തിരിപ്പ് അതിൽ ഉണ്ടായിരുന്നു ചുരുക്കം. ഓക്കെ, വീട്ടിൽ തന്നെയാണോ?
1: ഇന്ന് വീട്ടിലാണ്, ലീവാണ്.
0: അതെയോ, എവിടെയാ വർക്ക് ചെയ്യുന്നത്?
1: ഞാൻ ടെക്നിക്കൽ സ്കൂളാണ്, പയ്യോളി.
0: ഓഹോ ഹോ, അപ്പോ ഇന്ന് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? പോകുന്നു ടീച്ചിങ് ഒക്കെ?
1: നന്നായിട്ട് പോകുന്നു സാറേ.
0: ആ അതിനിടയിൽ പാട്ട് മെൻഷൻ ചെയ്തില്ലോ, ഏതാ പാട്ട് വേണ്ടിയിരുന്നത്?
1: പാട്ട് ഞാൻ വിചാരിച്ചതൊക്കെ പറഞ്ഞു. അപ്പൊ ഏതെങ്കിലും ഒരു പാട്ട് ഞാനിപ്പോ മനസ്സിൽ വിചാരിക്കുന്ന
0: സന്ധ്യ കണ്ണീരിൽ എന്തേ സന്ധ്യ എന്നുള്ള പാട്ടാ.
1: ഞാനിപ്പോ വേറെ ആണ് വിചാരിച്ചത്. അപ്പൊ വേറെ
0: ആ മറ്റേ ഇത് മദനോത്സവത്തിലെ പാട്ടാ ഉദ്ദേശിക്കുന്നത്?
1: മദനോത്സവം.
0: ആ ഓക്കെ, അപ്പോ ഇന്നിപ്പോ വേറെ എന്താ വിശേഷങ്ങൾ? ഉഷാറായിരിക്കുന്നു? വേറെ ആരെങ്കിലും ഉണ്ടോ ഇന്ന് വീട്ടിലെ? എന്തായാലും ഇന്നിപ്പോ ഒരു അവധി ആയതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു അവസരം കൂടി ആയി മാറി. ഓക്കെ, അപ്പൊ അമ്മയോടൊക്കെ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ. ഹസ്ബൻഡ് വരുമ്പോഴൊക്കെ വിളിക്കുമ്പോഴൊക്കെ പറയൂ കേട്ടോ. ഓ കട്ടായി, റേഞ്ച് ഒന്ന് ചെതറിപ്പോയി. എന്താ പറഞ്ഞേ?
1: അമ്മ റേഡിയോ ശ്രോതാവാണ്, എപ്പോഴും റേഡിയോ ഓൺ ചെയ്തോണ്ടാണ് എണീറ്റ് വരിക.
0: അതെ, അമ്മയുടെ പേരെന്താ?
1: അമ്മയുടെ പേര് ഡീലാന്ന്.
0: അമ്മ അവിടെ ഉണ്ടോ?
1: അമ്മയുണ്ട്.
0: ഒന്ന് കൊടുക്കാവോ?
1: കൊടുക്കാം സാറേ, റേഞ്ച് ഇഷ്യൂ ഉണ്ടോ അറിയില്ല.
0: ആ എന്നാലൊരു വാക്ക്, ഒരു ഹലോ ഹായ് എന്നെങ്കിലും പറയാലോ. സന്തോഷമേ. അതെ അല്ലേ? അപ്പൊ അമ്മയുടെ ഒരു താല്പര്യം. ആയിക്കോട്ടെ, എന്തായാലും അമ്മയുടെ ഒരു വാക്ക് മിണ്ടാൻ പറ്റില്ലോ. സന്തോഷം. ഓക്കെ ഷീജ, അപ്പോ ഞങ്ങളെ സ്നേഹാന്വേഷണം എല്ലാരോടും പറയൂ, വീട്ടുകാരോടൊക്കെ കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ഓ വെൽക്കം.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. തത്സമയ പരിപാടിയാണ്. പാട്ടുകൾ ആവശ്യപ്പെടാൻ വാട്സപ്പിലൊരു ഹായ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞിരുന്നു. ഒരുപാട് പേര് ഹായ് ഇട്ടതുകൊണ്ടാണ് നമ്പർ ഇടയ്ക്കിടയ്ക്ക് പറയാത്തത്. എന്നാലും ആർക്കെങ്കിലും ഒരു റാൻഡമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്പർ 9400224440 ഹായ് ഇടൂ. കഴിയുമെങ്കിൽ തിരിച്ച് വിളിക്കും. നമ്മൾ ആരെങ്കിലും ഒരാളെ ചൂസ് ചെയ്ത് വിളിക്കുകയാണല്ലോ, അപ്പോൾ ഒരാൾക്കൊരവസരം തീർച്ചയായും കിട്ടും. ഹലോ, നമസ്കാരം അമർ.
1: ഹലോ, നമസ്കാരം.
0: മാഹിൽ എവിടെയാ?
1: ചൊക്ലി
0: ചൊക്ലി. ആ ഹാ ഹാ,
1: കേട്ടിട്ടുണ്ട്.
0: ആ ഓക്കെ. അതെ, ടൈലർമാരുടെ ദിവസം. നമ്മളിപ്പോ അത് ടൈലർ ആണെന്നൊന്ന് നോക്കിട്ടോ? അങ്ങനെ നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ റാൻഡം ആയിട്ട് നമ്മളൊരാളെ അങ്ങ് വിളിക്കുന്നു. അതെ, അമർ മാഹി എന്ന് കണ്ടു വിളിച്ചു, അത്രേ ഉള്ളൂ.
1: ഇവിടെ ഇപ്പൊ ഈ ടൈലറിംഗ് ഷോപ്പ് എന്നൊക്കെ പറയുമ്പോ ജോലി ചെയ്യുന്ന സമയത്ത് ഇതുപോലെ റേഡിയോ ആകാശവാണിയൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്നതാ.
0: അതെ അതെ അതെ, നമുക്ക് ഒരുപാട് പേർക്ക് അത് ഒരു പ്രചോദനം കൂടിയാണല്ലോ അല്ലേ.
1: തീർച്ചയായിട്ടും.
0: നമ്മൾ കുറെ അവിടെ സ്വദേശം അവിടെ തന്നെയാണോ?
1: ഓക്കെ.
0: എന്ത് പറയുന്നു വേറെ വിശേഷങ്ങൾ?
1: റേഡിയോ വാങ്ങിച്ചു.
0: റേഡിയോ
1: വാങ്ങിച്ചു കൊടുത്തു.
0: റേഡിയോ വാങ്ങിച്ച്
1: കൊടുത്തു.
0: എന്നോട്
1: പറഞ്ഞു മോൻ റേഡിയോ വാങ്ങിച്ചു തരണോ. ഞാൻ എന്റെ ഫ്രണ്ട് മുഖാതിരെ ഞാൻ പാനസോണിക്കിന്റെ ഒരു റേഡിയോ
0: വാങ്ങിച്ചിട്ടുണ്ടോ? അതോ വേറെ വീട്ടിലാണോ?
1: ഞാനിപ്പോ ഷോപ്പിലാണുള്ളത്.
0: വീട്ടിൽ വെച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പൊ
1: ഓൾറെഡി വീട്ടിൽ നിന്ന് അവർ ഇങ്ങനെ രാവിലെ എപ്പോഴും

ഓ ശരി ശരി. അപ്പൊ അമ്മ കേൾക്കുന്നുണ്ടാവും. അതെ, നല്ല കാര്യം, തീർച്ചയായിട്ടും അതെ, നല്ലൊരു എൻഗേജിംഗ് ആണ്, ഇൻഫോർമിംഗ് ആണ്, എൻലൈറ്റനിങ് ആണ്. അമ്മയുടെ പേരെന്താ? എന്താണ്? മറിയം. ഇടയ്ക്ക് ഒരു റേഞ്ച് കട്ടാവുന്ന അതുകൊണ്ടാട്ടോ. എന്തായാലും ഇപ്പോൾ പ്രായമായ അമ്മമാർക്ക് വേണ്ടി ഇപ്പോൾ ഇത് മൂന്നാമത്തെ ആളാണ് ഈ അവരുടെ പാട്ടിന് വേണ്ടിയും അവരുടെ ഒരു താല്പര്യത്തിന് വേണ്ടിയും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സന്തോഷം അമ്മയെ നമ്മൾ ഇതുപോലെ. ഓ വെൽക്കം വെൽക്കം അമർ. ഓ താങ്ക് യു. ഓക്കെ, നമുക്ക് പത്മവ്യൂഹത്തിലെ പാലരുവി കരയിൽ. ഓക്കെ, ശ്രീകുമാരൻ തമ്പി, എം കെ അർജുനൻ ടീം, യേശുദാസ് പാടിയ പാട്ട്. ഓക്കെ റൈറ്റ്.

ആളാണ് ഈ അവരുടെ പാട്ടിന് വേണ്ടിയും അവരുടെ ഒരു താല്പര്യത്തിന് വേണ്ടിയും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സന്തോഷം അമ്മേ. നമ്മള് ഇതുപോലെ ഓ വെൽക്കം വെൽക്കം അമർ. ഓ താങ്ക് യു. ഓക്കെ, നമുക്ക് പത്മവ്യൂഹത്തിലെ പാലരുവി കരയിൽ. ഓക്കെ, ശ്രീകുമാരൻ തമ്പി, എം കെ അർജുനൻ ടീം, യേശുദാസ് പാടിയ പാട്ട്. ഓക്കെ റൈറ്റ്.

0: ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ആ, ഇതാരാണ്?
1: രമ പന്നിക്കോട്.
0: ആ, ഓ, പന്നിക്കോട്. എന്തൊക്കെ വിശേഷം?
1: നല്ല തന്നെ.
0: ആരാ, നേരത്തെ മോളാണോ ഫോൺ എടുത്തേ?
1: ആ, അതെ.
0: മോള് ഇന്ന് പഠിക്കാൻ പോകുന്ന കുട്ടിയാണോ അതോ മുതിർന്ന ആളാണോ?
1: അല്ല, മോള് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് കഴിഞ്ഞ.
0: ആ ഹാ ഹാ ആ നമ്മൾ ഫോണിൻ്റെ അടുത്താണെങ്കിൽ, റേഡിയോൻ്റെ അടുത്താണെങ്കിൽ ഒന്ന് മാറി നിൽക്കുമോ? അപ്പം ആ അപ്പം കേൾക്കുന്നുണ്ട്. മറ്റെന്താ അറിയോ, നമ്മൾ സംസാരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടായിട്ട് ഒരു അസൗകര്യം എത്തിയില്ല, അതുകൊണ്ടാ കേട്ടോ. അപ്പോൾ സ്ഥിരമായിട്ട് പരിപാടിയിൽ ആ ഏതാ കിട്ടിയിരുന്നു? ഓ ഹോ ഹോ ഹോ അപ്പം എന്തായാലും ഒരു 16-17 മാസമായി ഇപ്പോൾ വിളിച്ചിട്ട്. അതിനിടയിൽ കുറെ കാലം അതെ, എന്നാലും ഞങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നവരാണല്ലോ ഇടുന്നത്. അപ്പൊ അവരെ എന്തായാലും ഒന്ന് വിളിക്കണം എന്നൊരു ഞങ്ങൾക്കുണ്ട് ഒരു ആഗ്രഹം.

0: അപ്പോൾ അതിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഓരോരുത്തരെ മാറി മാറി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചിലർക്കൊക്കെ കിട്ടും, ചിലരെ വിളിച്ചാൽ ചിലർ ആ സമയത്ത് ഫോൺ റിങ് ചെയ്യുമ്പോൾ എടുക്കില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അടുത്ത പെട്ടെന്ന് വേറെ ഒരാളിലേക്ക് മാറിപ്പോവും. അങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങൾ. എന്താ വീട്ടിലെ ഭക്ഷണ കാര്യങ്ങളൊക്കെ റെഡിയായോ? മോളെന്തായാലും ലാബ് ടെക്നീഷ്യൻ. ഓ, കഴിച്ചിട്ടില്ല? മോളെല്ലാം റെഡിയാക്കി തരില്ലേ? പിന്നെ അമ്മ വെറുതെ ഇരുന്ന് അമ്മയെ വരൂ എന്ന് പറഞ്ഞാൽ കഴിക്കാൻ ചെന്നിരുന്നാൽ പോരെ, ബാക്കിയൊക്കെ മോളെ ഏറ്റില്ലേ? ഇല്ലേ, അങ്ങനെയല്ലേ? ഇവർക്കൊക്കെ താല്പര്യമുണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഫുഡ് ഉണ്ടാക്കാനും കാര്യത്തിലൊക്കെ, അതോ സ്വിഗ്ഗി ആണോ? ഇപ്പോൾ പല ആൾക്കാർക്കും, ഇപ്പോൾ പുതിയ ആൾക്കാരൊക്കെ, പുതിയതായാലും പഴയതായാലും സ്വിഗ്ഗി അതുപോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ആണല്ലോ പോകുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ, എല്ലാ വീടുകളിലും ഇപ്പോൾ അതെ. അത് യൂട്യൂബ് ഒരു വലിയ പ്രചോദനം അല്ലേ? പുതിയ പുതിയ പലഹാരങ്ങൾ, അത് പുതിയ പാചകങ്ങൾ, അത് നല്ല കാര്യം. എല്ലാവർക്കും അവനവന് ഇഷ്ടമുള്ള തിരഞ്ഞു പിടിച്ചുണ്ടാക്കാനുള്ള ഒരു അവസരമായല്ലോ അത്. വളരെ സന്തോഷം. ആ, സന്തോഷമായിരിക്കുന്നു. ആ പേര് ഞാൻ നേരത്തെ ശ്രദ്ധിച്ചില്ല, കേൾക്കാൻ പറ്റിയത്. എന്ത്? ഓ, രമ. അപ്പോൾ നേരത്തെ ആ ചെറിയൊരു റേഞ്ച് ഇഷ്യൂ പോലെ തോന്നി, അതുകൊണ്ട് എനിക്ക് വ്യക്തമായില്ല കേട്ടോ. അപ്പോൾ രമയ്ക്കും മകളുടെ പേരെന്താ?
1: വിന്ദുജ.
0: രണ്ടുപേര്, രണ്ടുപേരും കൂടി ഏത് പാട്ടാണ് കേൾക്കണ്ടേ? ആ, മഞ്ഞള. അല്ലെങ്കിൽ അടുത്ത പാട്ടാണെങ്കിലോ, ഞങ്ങൾ പല പ്രാവശ്യമായി കൊടുക്കുന്നു. വേറൊരു പാട്ട് മാറ്റിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാറ്റാ, ഇല്ലെങ്കിൽ അതന്നെ കേൾക്കാം. ഏതാ ഏതാ വേണ്ടേ? ഓ, അത് ഇപ്പോൾ എടുത്തു. അത് ഞാൻ ചെയ്യാം, മഞ്ഞല തന്നെ കൊടുക്കാം. കാരണം ഇപ്പോൾ ഇന്ന് മഞ്ഞല ഇന്ന് നിലയിൽ ഒന്നും പോയിട്ടില്ല. അപ്പോൾ അത് കൊടുക്കാം എന്നാലും കേട്ടോ. ഓക്കെ. അപ്പം മോളോട് പ്രത്യേക സ്നേഹാന്വേഷണം പറയൂ
1: കേട്ടോ.
0: അപ്പോൾ യൂട്യൂബ്, ആ യൂട്യൂബ് പാചകമൊക്കെ ഉഷാറായി നടക്കട്ടെ. അതെ. ഓക്കെ. ആ.

0: ഹലോ, നമസ്കാരം രാജേഷ്.
1: ഹലോ, നമസ്കാരം.
0: രാജേഷ് കുമാർ.
1: ആ, രാജേഷ് കുമാർ.
0: എവിടെയാ? വയനാട്ടിൽ എവിടെയാ?
1: വയനാട്ടിലെ പള്ളിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ്.
0: ആ ഹാ ഹാ, ഇതൊക്കെയാണ്
1: പെരുന്നാളൊക്കെ നടക്കുന്ന ലൂർദോദ
0: ദേവാലയം. എന്തൊക്കെയാണ് രാജേഷേ, പള്ളിക്കുന്ന് നിവാസികളുടെ വിശേഷങ്ങൾ?
1: ആ, എല്ലാവരും സുഖമായിട്ട് പോകുന്നു.
0: ആ,
1: മഴ
0: കുറവാ അല്ലേ? നമ്മളെ വയനാട് പോലുള്ള മല, ഇതുപോലെ മലമ്പ്രദേശങ്ങൾ, കാട്, നമ്മുടെ കാശ്മീർ ഏരിയകളിൽ, പ്രത്യേകിച്ച് ഇടുക്കി, വയനാട് അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ തീരെ കുറവാണല്ലോ.
1: മഴ എന്താ സംഭവം? മഴ കുറവാ.
0: അതെ, എല്ലായിടത്തും ഇതിന്റെ ഒരു ഒരു നമ്മളിപ്പോ പറയുന്ന ഭാഷയിൽ പറഞ്ഞാൽ എൽനിനോ യുടെ പരിണിത ഫലാന്ന് വേണം വിചാരിക്കാൻ.
1: എന്താണോ മരങ്ങൾ വെട്ടിയിട്ടാണെന്നൊന്നും അറിയില്ല.
0: രാജേഷ്, എന്താ ജോലി?
1: ഞങ്ങക്ക് ഒരു ഷോപ്പ് ഉണ്ട് തെച്ചിത്തോട്ട് ഡോർസൺ ഹാർഡ്വെയർ എന്ന് പറഞ്ഞ പള്ളിക്കുന്ന് മൈലാട് റോഡിന്.
0: ഹാർഡ്വെയർ ഷോപ്പാ?
1: ഹാർഡ്വെയർ, ഡോർസൺ ഹാർഡ്വെയർ.
0: അപ്പൊ അതിലാണ് വർക്ക്?
1: അതിലാണ് വർക്ക്.
0: വേറെ എന്തൊക്കെയുണ്ട്? റേഡിയോ ഇന്ന് വല്ലപ്പോഴും ഒക്കെ കേൾക്കാറാണോ അതോ സ്ഥിരമുണ്ടോ?
1: അല്ല, ഞങ്ങള് സ്ഥിരം വെക്കില്ല. ഞങ്ങൾ ഷോപ്പായിട്ട് സ്ഥിരം തുറന്നു വെക്കും റേഡിയോ.
0: അപ്പൊ വല്ല ആണിയോ നട്ടോ വാങ്ങിക്കാൻ വരുന്നവനൊക്കെ പാട്ട് കേട്ടോട്ടെ എന്ന് വിചാരിക്കും.
1: അവര് വരുമ്പോ ഞങ്ങള് ബേക്കിലാണ്, ഞങ്ങള് ബേക്കില് കുറച്ച് വർക്കും
0: ചെയ്യലുണ്ട്.
1: പിന്നെ ഫ്രണ്ടില് ഞങ്ങള് റൂമുണ്ട്, ആ റൂമിലാണ് ഹാർഡ്വെയർ.
0: എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു മൾട്ടി സെന്റർ ആണ്.
1: ഒന്നും കൂടൂല, കാരണം വർക്ക് ചെയ്യാം, കാർപെന്റർ വർക്ക് പറ്റ കുറയുക.
0: അതെ അതെ,
1: പണ്ട് ഈർത്തപ്പണിക്കാരെ പോലെയാണ്, ആളിപ്പോ കാണാൻ വരില്ല.
0: അല്ല, ഇതുപോലെ ഓരോ സാഹചര്യത്തില് ഓരോ ജോലികൾ ഇങ്ങനെ. ഇപ്പൊ നേരത്തെ നമ്മള് തയ്യൽ മേഖലയിൽ നിന്ന് വിളിച്ചവര് പറയുന്നുണ്ടല്ലോ, റെഡിമെയ്ഡിലേക്ക് അവരും തൊഴില് തേടുന്നു, അവർക്ക് കൂടി അവിടെ ഒരു അവസരം വേണം എന്നുള്ള രീതിയിൽ സംഘടന ഇടപെടുന്നു.
1: ഞങ്ങളിപ്പോ അങ്ങനെ തന്നെ, ഞങ്ങള് ഗുജറാത്ത് ഡോറ് കൊണ്ടുവരും, എന്നിട്ട് കൊടുക്കല. അപ്പൊ ഇവിടുത്തെ പണിക്കൂലി വരുന്നില്ല ഡോറിന്, അത്രയും കുറവാ.
0: അതെ, നമ്മള് കാലം ഓരോ പോകെ പോകെ ഓരോ പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തേണ്ടി വരും, പഴയ മേഖലകൾ ചിലപ്പോ അന്യം നിന്ന് പോകും.
1: ഞങ്ങള് ഫിറ്റർ ഒക്കെ ഉണ്ട്, ഫിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഡോറ്.
0: മനസ്സിലായി. അപ്പൊ
1: ഒന്നിനുണ്ടാവുണ്ട്, അപ്പൊ അവർക്കും എല്ലാവർക്കും പണിയാവൂല്ലോ.
0: അതെ, നല്ല കാര്യം. അപ്പൊ ഒരു ഒരു എന്താ പറയാ, ഒരു കൂട്ടായ്മ എന്ന നിലയിൽ മുന്നോട്ട് പോണ്ടേ അല്ലേ? നമ്മളെ തൊഴിൽ നമ്മളെ ഉപജീവനത്തിന് കൂടി ഉപയുക്തമാകണ്ടേ? ഓക്കെ രേഷെ, സന്തോഷം. അപ്പൊ വീട്ടിൽ കൂടെ ജോലി ചെയ്യുന്നവരോടൊക്കെ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ. അമരത്തിലെ അഴകെ കേൾക്കാം, യേശുദാസ്, ചിത്ര, കൈതപ്പുറം, രവീന്ദ്രൻ.
1: നല്ലൊരു പാട്ടാണ്.
0: അതെ, കേൾക്കാം കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ, ബൈ
1: ബൈ. ഓക്കെ.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം നാലാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ലൈസ അഗസ്റ്റിൻ, ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, രഘു ചന്ദ്രിക, പി എം ലാൽ, ലിജിൻ കുന്നിലേത്ത്. സംവിധാനം റൂബി ബാബു.

0: ഓ ലേഖ, നീയായിരുന്നോ?
1: അപ്പോ ചന്ദ്രു ആരെയാ പ്രതീക്ഷിച്ചോണ്ടിരുന്നത്?
0: ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ലേഖ. ബാംഗ്ലൂരിൽ ഒറ്റയ്ക്കൊരു ഫ്ലാറ്റിൽ താമസിക്കുന്ന വ്യക്തിയുടെ വാതിൽക്കൽ രാത്രി 9 മണിക്ക് എത്തുന്നത് ഫുഡ് ഡെലിവറി ബോയ് മാത്രമായിരിക്കും.
1: അപ്പോ ഈ ഗേളിനോട് അകത്തേക്ക് വരണ്ടെന്നാണോ നീ പറഞ്ഞു വരുന്നത്?
0: ഗേളോ? നീ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എന്നിട്ട് ഞാൻ ഗേളിനെ ഒന്നും ഇവിടെ കാണുന്നില്ലല്ലോ.
1: പോടാ, നിനക്ക് ഫുഡ് വേണമെങ്കിൽ പറയായിരുന്നില്ലേ, ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയിരുന്നു.
0: ഓ, ഞാൻ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തു. അല്ല, രാജീവിന്റെ ഡ്യൂട്ടി കഴിഞ്ഞില്ലേ? മോനെന്തിയെ ഭഗത്?
1: രാജീവിന് ഈവനിങ് ഷിഫ്റ്റാ. ഭഗത് ഓൺലൈൻ ട്യൂഷന് കയറി. കന്നഡ ലാംഗ്വേജ് പഠിപ്പിക്കാനൊന്നും എനിക്കറിയത്തില്ല.
0: വാ, എന്തായാലും നീ ഇരിക്കെ. നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ ലേഖ?

0: തണുത്തത് വല്ലതും ഫ്രിഡ്ജിൽ കാണും.
1: വേണ്ട, ഞാൻ വേറൊരു കാര്യം പറയാനാ വന്നത്.
0: എന്ത് കാര്യം?
1: നീ ശ്രദ്ധിച്ച് കേക്കണം, നിന്റെ വിവാഹാലോചന പറ്റി തന്നെയാ.
0: എന്റെ ലേഖ നീ അത് ഇതുവരെ വിട്ടില്ലേ
1: ചന്ദ്രു. ഞാൻ വിട്ടാലും ആ പെണ്ണ് വിടത്തില്ലെന്നാ എന്റെ മനസ്സ് പറയുന്നത്. പെണ്ണ് കാണാൻ വന്നവരെ പൊക്കാൻ പോലീസിനെ വിളിച്ചു വരുത്തിയെങ്കിൽ ആ കൊച്ച് ചില്ലറക്കാരിയായിരിക്കില്ല.
0: സമ്മതിച്ചു. അതിന്
1: ഫസ്റ്റ് സ്റ്റെപ്പ് പാളിയതിനാലൊന്നും അവള് പിന്തിരിയാൻ പോകുന്നില്ല. അവളുടെ അടുത്ത നീക്കം എന്താണെന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റുമോ?
0: എനിക്കറിയത്തില്ല, എന്തായാലും നീ തന്നെ പറ.
1: അതിന് ഞാൻ തന്നെ വേണം, കാരണം നിനക്ക് പരസ്യചിത്രം നിർമ്മിക്കാനുള്ള ഭാവന മാത്രമേ ഉള്ളൂ. എന്നെ പോലെ അത് മാർക്കറ്റ് ചെയ്യാനുള്ള കൂർമ്മ ബുദ്ധി ഉണ്ടെങ്കിലേ വരാൻ പോകുന്ന വയ്യാവേലിയെ നേരത്തെ തിരിച്ചറിയാൻ പറ്റുള്ളൂ.
0: MBA മാർക്കറ്റിംഗ് പഠിച്ചതിന്റെ അഹങ്കാരം അല്ലേ?
1: തെറ്റി. ഇവിടെ അപ്ലൈ ചെയ്തത് സിമ്പിൾ ലോജിക്ക് മാത്രം. പെൺമനസിന്റെ ബേസിക് സ്വഭാവം അറിഞ്ഞാ മതിയാകും, അതെനിക്കറിയാം.
0: ആ, എന്തായാലും നീ പറഞ്ഞോ. സ്വിഗ്ഗി പയ്യൻ ഫുഡ് കൊണ്ടുവരുന്നത് വരെ എന്തായാലും നിനക്ക് സമയമുണ്ട്.
1: 30 seconds മതി. കാര്യം ഇത്രയേ ഉള്ളൂ, അവൾ മേഘയുടെ പുറകെ, അതായത് കല്യാണം കഴിഞ്ഞതിന്റെ 3-ാം നാൾ ഓടിപ്പോയ നിന്റെ ഭാര്യയുടെ പുറകെ പോകാൻ ശ്രമിക്കും.
0: പൊക്കോട്ടെന്നേ,
1: അതാണ് അപകടം. ഓടിപ്പോയ ഭാര്യയെ തിരയാത്ത ചന്ദ്രുവും ഓടിപ്പോയ മകളെ തിരയാത്ത അച്ഛൻ സോമശേഖരൻ നായരും സംശയനിഴലിലാവുന്ന ഒരു നീക്കം ആ കുട്ടിക്ക് നടത്താനാകും. 7 വർഷം മുമ്പ് ഓടിപ്പോയി എന്ന് നിങ്ങൾ പറയുന്ന മേഘ യഥാർത്ഥത്തിൽ കാണാതായതല്ലെന്ന് അവൾ വാദിച്ചാൽ?
0: അതിനിപ്പോ എന്താ വാദിച്ചാൽ എന്താ കുഴപ്പം?
1: ഇത് നിന്റെ ഫുഡ് ഡെലിവറി ആയിരിക്കും. പക്ഷേ ഇതുപോലെ അടുത്ത തവണ കോളിംഗ് ബെൽ അടിക്കുന്നത് പോലീസ് ആവാം. സോ ബി കെയർഫുൾ ചന്ദ്രു.

0: അയ്യോ, എന്തൊരു തിരക്കാണ്! ബാംഗ്ലൂർ ഇപ്പൊ പഴയ ബാംഗ്ലൂർ ഒന്നും അല്ലെന്നാ തോന്നുന്നത്. എക്സിറ്റ് ഏത് വഴി പോയാലാണാവോ എത്തുക? മെട്രോ റെയിൽ കയറാതെ ടാക്സി വിളിച്ച് പോയാൽ മതിയായിരുന്നു. ആ, അതാ വരുന്ന ആളിനോട് ചോദിക്കാം. ഹലോ സർ, വെയർ ഈസ് ദ എക്സിറ്റ്? എക്സിറ്റ് സർ, സർ, ഉത്തരം പറയാൻ പോലും ഇങ്ങോർക്കൊന്നും സമയമില്ലേ? ഓ, എന്തൊരു ജാട!
1: ഹലോ ചിത്ര, ഇവിടെ ഇവിടെ.
0: ഓ ഹാവു, എൻ്റെ അന്ന നീ എത്തിയോ? പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിന്നെ വിളിക്കാമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. പക്ഷെ എക്സിറ്റ് കാണാതെ ഞാൻ കുറേ തപ്പി.
1: ആ, നീ ബാംഗ്ലൂരിലേക്ക് വന്നിട്ട് ഒത്തിരി നാളായില്ലേ, അതാ ഈ കൺഫ്യൂഷൻ. വാ, ഇതുവഴി ഇറങ്ങാം. ആ എക്സിറ്റ് ഓൾഡ് മദ്രാസ് റോഡിലേക്ക്. നമുക്ക് പോവേണ്ടത് ഓപ്പോസിറ്റ് വഴിയാ.
0: ഓ ശരി ശരി. ബാംഗ്ലൂരിനിപ്പോ നല്ല മാറ്റം വന്നിട്ടുണ്ട്, തിരക്കും ഒരുപാട് കൂടി.
1: വർക്ക് ഫ്രം ഹോം ഒക്കെ പല കമ്പനികളും നിർത്തി. മിനിമം എല്ലാ ജീവനക്കാർക്കും ആഴ്ചയിൽ 3 ദിവസം ഓഫീസ് മസ്റ്റ് ആക്കി. അതാ മെട്രോയിലൊക്കെ ഇത്ര തിരക്ക്. അതിരിക്കട്ടെ, പെട്ടെന്ന് നീ എന്താ ബാംഗ്ലൂരിലേക്ക് വീണ്ടും വന്നു ചാടിയത്?
0: പറയാം, ധൃതി വെക്കാതെ എന്റെ അന്നക്കുട്ടി.
1: വരുന്നു പറഞ്ഞ ഫോൺ ചെയ്തപ്പോഴും നീ ഒന്നും പറഞ്ഞില്ല. നീ ഇവിടെ വല്ല കമ്പനിയിലും ജോലിക്ക് കയറുവാണോ?
0: അല്ല, ഞാൻ ആദ്യം ചോദിക്കട്ടെ, നീ എന്നാ ഓസ്ട്രേലിയക്ക് പോകുന്നേ?
1: 3 മാസത്തിനുള്ളിൽ പോയാ മതി. 2 മാസം കഴിഞ്ഞ് ഭിന്നിച്ചും വരും, ഡിസൈൻ ശരിയാക്കിയിട്ട്. പുള്ളി പോകുമ്പോ ഒന്നിച്ചു പോകാനാ പ്ലാൻ.
0: വെരി ഗുഡ്. അപ്പോ അതുവരേക്കും നീ ഫ്രീ ആണല്ലേ?
1: ഫ്രീ ആണോ എന്ന് ചോദിച്ചാ, ഇപ്പൊ ജോലി ചെയ്യുന്ന കമ്പനിയില് ഞാൻ നോട്ടീസ് കൊടുത്തു. 1 മന്ത് കൂടി അവിടെ പോണം. വലിയ സീനില്ല. എന്താ

0: സംഭവിച്ചേ? എങ്കിലേ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് വരെ അന്നെ ഇവിടെ ബാംഗ്ലൂരിൽ തന്നെ വേറൊരു കമ്പനിയിൽ കയറണം. ഇന്റേണായിട്ട് മതി.
1: നിക്ക്, ചിത്ര, നീ എന്തോ നീ പറഞ്ഞു വരുന്നേ. പണ്ടത്തെ ബാംഗ്ലൂർ സ്വഭാവമൊന്നും നാട്ടിൽ പോയിട്ട് മാറ്റിയിട്ടില്ലല്ലേ?
0: കാര്യമുണ്ടടി, അതല്ലേ ഞാൻ നാട്ടിൽ നിന്ന് ട്രെയിൻ കയറി ഇങ്ങി പോന്നത്. അത്രയ്ക്ക് ടെൻഷൻ അടിക്കേണ്ട കേസൊന്നുമില്ല. ഒരു ചെറിയ പ്രൊഡക്ഷൻ കമ്പനി, ഓണർ ഒരു മലയാളി തന്നെയാണ്, പേര് ചന്ദ്രു. കമ്പനിയുടെ പേരും അഡ്രസ്സും ഒക്കെ ഞാൻ തരാം.
1: പ്രൊഡക്ഷൻ കമ്പനിയോ? അതിനെനിക്ക്.
0: നിനക്ക് പ്രൊഡക്ഷനെ പറ്റി ഒന്നും അറിയില്ലെന്നല്ലേ, അതല്ലേ ഇന്റേണായിട്ട് കയറാൻ പറഞ്ഞത്. നീ അവിടെ കയറിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം.
1: എന്ത് കാര്യം? എടി, എനിക്ക് പേടിയാവുന്നു.
0: ചങ്ങനാശ്ശേരിക്കാരിക്ക് പേടിയോ? എടി, ഇത് നിനക്കിഷ്ടപ്പെടുന്ന ഒരു വർക്ക് കൂടിയാ. രഹസ്യം ചോർത്തൽ, ഒരു ചെറിയ സ്പൈവർ.
1: നിന്റെ ഓൺലൈൻ പത്രത്തിന് വേണ്ടിയുള്ള വല്ല ഇൻവെസ്റ്റിഗേഷൻ വർക്കോ മറ്റോ ആണോ ചിത്ര?
0: എല്ലാം നിന്റെ ഫ്ലാറ്റിലെത്തിയിട്ട് വിശദമായിട്ട് സംസാരിക്കാം. അതിനു മുമ്പ് എനിക്ക് എന്തെങ്കിലും ചാട്ട് ഐറ്റംസ് കഴിക്കണം. നീ ഏതെങ്കിലും ബംഗാരപ്പേട്ട് ചാട്ടുകടയിലേക്ക് വണ്ടിയെടുക്കുക.

0: സോശേർന്നാരെ, എന്താ മുനിസിപ്പാലിറ്റി ഓഫീസിൽ?
1: ആ ഗോവിന്ദൻ, ഓ കമലേ ഉണ്ടല്ലോ. പുതിയ വീടിന്റെ ഓണർഷിപ്പ് എടുത്തു വെച്ചിട്ടില്ലായിരുന്നു, അതിനൊരു ആപ്ലിക്കേഷൻ കൊടുക്കാമെന്ന് വെച്ചു. നിങ്ങളെന്താ ഇവിടെ?
0: ഓ, വാർഡ് മെമ്പറെ കാണാൻ ഇറങ്ങിയതാ. കൗൺസിൽ യോഗം കഴിഞ്ഞ് ആളിപ്പോഴെങ്ങും ഇറങ്ങുമെന്ന് തോന്നുന്നില്ല. എന്നാ പിന്നെ ആകട്ടെ എന്ന് വെച്ചു.
1: ഓ, അത് ശരി, കണ്ടതിൽ സന്തോഷം. എന്നാ പിന്നെ ഞാൻ നീങ്ങട്ടെ.
0: ആയിക്കോട്ടെ. പിന്നെ അന്നത്തെ കാര്യം മനസ്സിൽ വെച്ചേക്കണ്ട കേട്ടോ. സമയം കിട്ടുകയാണെങ്കിൽ വീട് വഴി ഒന്ന് ഇറങ്ങിയാട്ടെ.
1: ഏയ്, ഞാനതൊക്കെ അപ്പോഴേ വിട്ടു. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യമല്ലേ, ഒരു തമാശയായിട്ട് ഞാനതിനെ എടുത്തിട്ടുള്ളൂ. എന്താ അവരെ പറയുക, ജെൻസിയോ? എല്ലാം ധൃതിപ്പെട്ട് ചെയ്തു കളയും. അങ്ങനെ ഒരു കളിയെന്ന് വെച്ചാൽ മതി.
2: അയ്യോ, നല്ലൊരു മനുഷ്യൻ അല്ലേ ഗോവിന്ദേട്ടാ? ഇത്രയും കാര്യം നടന്നിട്ടും അതിന്റെ ഒരു നീരസോ വൈരാഗ്യമോ ഒന്നും നമ്മളോട് കാണിക്കുന്നില്ല.
0: അതാണ് മാന്യത. ചാടിക്കേറി അബദ്ധം കാണിച്ചത് നമ്മുടെ മോളല്ലേ.
2: ഇനിയും വേണമെങ്കിൽ ആലോചന മുന്നോട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ എന്നാ എനിക്ക് തോന്നുന്നത്.
0: അങ്ങോട്ട് ചെന്നാ മതി, ആട്ടി വീടും അങ്ങേര്. ആ ചിന്ത വിട്ടേരെ. അല്ല, ഇത്രയും ഒപ്പിച്ചു വെച്ചിട്ട് നിന്റെ മോൾ എന്തിനാ ബാംഗ്ലൂർക്കെന്ന് പറഞ്ഞ് പോയേക്കുന്നേ?
2: എന്റെ മാത്രം മോളല്ലല്ലോ. പിന്നെ പോകണ്ടാന്ന് ഞാൻ പറഞ്ഞാ കേൾക്കുന്ന കുട്ടിയാണോ അവള്? എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് അവളെ വഷളാക്കിയത് ഞാനല്ല.
0: മതി, ഞാൻ ആ സ്കൂട്ടർ എടുത്തോണ്ട് വരട്ടെ. ഇനി എങ്ങോട്ടാ? പച്ചക്കറി കടയിലേക്കല്ലേ?
2: ആ

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം നാലാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: കമല ലൈസ അഗസ്റ്റിൻ, ചിത്ര ദേവിപ്രിയ വി, ഗോവിന്ദൻ രഘു ചന്ദ്രിക, സോമശേഖരൻ പി എം ലാൽ, ചന്ദ്രു ലിജിൻ കുന്നിലേത്ത്, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, അന്ന ഇന്ദു വി എസ്. സംവിധാന സഹ

ഐ എം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ 5-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ, ഗുലാം അലി പാടിയ ഗസലുകൾ കേൾക്കാം.

0: ആകാശവാണി കോഴിക്കോട്. സമയം 4 മണി കഴിഞ്ഞ് 44:50. 438.6 മീറ്ററിൽ 684 kHz ഇന്നത്തെ സായാഹ്ന പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
3: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം. നോർത്ത് അമേരിക്കൻ മണ്ണിൽ ആവേശം വിതറി മുന്നേറുന്ന ഫിഫ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങളിൽ ലോക ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ആവേശകരവും നാടകീയവുമായ അധ്യായങ്ങളാണ് അരങ്ങേറിയത്. ആരാധകരെ മുൾമുനയിൽ നിർത്തിയ ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലെ ബ്രസീൽ നോർവേ പോരാട്ടവും മെക്സിക്കോ സിറ്റിയിലെ അസ്റ്റക്ക സ്റ്റേഡിയത്തിൽ നടന്ന ഇംഗ്ലണ്ട് മെക്സിക്കോ മത്സരവും പ്രവചനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഫുട്ബോൾ പ്രേമികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ദൃശ്യവിരുന്നാണ് സമ്മാനിച്ചത്. 5 തവണ ലോക ചാമ്പ്യന്മാരായ കാനറികളെ 1-2 ഗോളുകൾ കാട്ടിമറിച്ച് വൈക്കിങ്ങുകളുടെ പിന്മുറക്കാരായ നോർവേ ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്തപ്പോൾ കളിയിലുടനീളം നാടകീയമായ ചുവപ്പു കാർഡും പെനാൽറ്റികളും കണ്ട മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോയെ 2-3 ഗോളുകൾക്ക് തകർത്ത് 10 പേരുമായി പൊരുതിയ ഇംഗ്ലണ്ടും തങ്ങളുടെ ക്വാർട്ടർ ഫൈനൽ യോഗ്യത ഉറപ്പിച്ചു. ആദ്യ മത്സരത്തിൽ ടാക്ടിക്കൽ മികവിലും ശാരീരിക ക്ഷമതയിലും ബ്രസീലിനേക്കാൾ ഏറെ മുന്നിലായിരുന്നു സ്റ്റാലെ സോൽബക്കന്റെ നോർവീജിയൻ പട. ലോകകപ്പ് ചരിത്രത്തിൽ ബ്രസീലിന് ഇതുവരെ തോൽപ്പിക്കാൻ കഴിയാത്ത ഏക ടീമെന്ന തങ്ങളുടെ വിസ്മയ റെക്കോർഡ് കാത്തുസൂക്ഷിക്കാൻ ഇറങ്ങിയ നോർവേ നായകൻ മാർട്ടിൻ ഒഡേഗാർഡിന്റെയും സൂപ്പർ സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡിന്റെയും അസാധാരണ പ്രകടനത്തിന്റെ കരുത്തിലാണ് അട്ടിമറി വിജയം സ്വന്തമാക്കിയത്. കളിയുടെ ഭൂരിഭാഗം സമയവും പന്ത് കൈവശം വെക്കുന്നതിൽ നോർവേ ആധിപത്യം പുലർത്തിയെങ്കിലും കാർലോ ആഞ്ചലോട്ടിയുടെ ബ്രസീലിയൻ നിര വിനീഷ്യസ് ജൂനിയറിന്റെയും റോഡ്രിഗോയുടെയും വേഗതയിലൂടെ പ്രത്യാക്രമണങ്ങൾക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നു. ആദ്യപകുതിയിൽ പരിക്കേറ്റ ലൂക്കാസ് പക്വേറ്റയുടെ അഭാവം ബ്രസീലിന്റെ മധ്യനിരയുടെ സർഗാത്മകതയെ ബാധിച്ചപ്പോൾ ഒഡേഗാർഡ് നയിച്ച നോർവീജിയൻ മധ്യനിര കളം നിറഞ്ഞു കളിച്ചു. കളിയുടെ 14th മിനിറ്റിൽ ബ്രസീലിയൻ താരം മാത്യൂസ് കുൻഹയെ നോർവീജിയൻ ഡിഫൻഡർ ക്രിസ്റ്റഫൻ അയർ ബോക്സിൽ വീഴ്ത്തിയതിന് ബ്രസീലിന് പെനാൽറ്റി ലഭിച്ചു. മിഡ്ഫീൽഡർ ബ്രൂണോ ഗ്യുമാരസ് എടുത്ത ഷോട്ട് നോർവേയുടെ കരുത്തനായ ഗോൾ കീപ്പർ ഒറിയാൻ നീ ലാൻഡ് അതിസാഹസികമായി തടുത്തു. ഈ പെനാൽറ്റി മിസ്സാണ് ബ്രസീലിന് ആദ്യ പകുതിയിൽ ലീഡ് നേടാനുള്ള സുവർണാവസരം നഷ്ടമാക്കിയത്. നോർവേയുടെ യുവ വിങ് ആന്റണിയോ നൂസ 1st പകുതിയിൽ കനത്ത ഭീഷണി ഉയർത്തിയെങ്കിലും പിന്നീട് പകരക്കാരനായി വന്ന ആൻഡ്രിയാസ് ഷെൽഡ്രപ്പാണ് കളിയുടെ ഗതി മാറ്റിയത്. 2nd പകുതിയുടെ തുടക്കത്തിൽ ബ്രസീലിന്റെ കൌമാര വിസ്മയം എഡ്രിക് കളത്തിലിറങ്ങി ഒരു സുവർണ അവസരം പാഴാക്കിയതിന് തൊട്ടുപിന്നാലെ നോർവേ തങ്ങളുടെ ആക്രമണങ്ങൾക്ക് മൂർച്ച കൂട്ടി. കളിയുടെ 79th മിനിറ്റിൽ കൃത്യമായ 7 പാസുകളിലൂടെ മെനഞ്ഞെടുത്ത നീക്കത്തിനൊടുവിൽ ഇടതുഭാഗത്ത് നിന്ന് ആൻഡ്രിയാസ് ഷെൽഡ്രപ്പ് നൽകിയ മനോഹരമായ ക്രോസ് ബോക്സിനുള്ളിൽ ഉയർന്ന ചാട്ടത്തിലൂടെ എർലിംഗ് ഹാലൻഡ് ഒരു ഉഗ്രൻ ഡൗൺവേർഡ് ഹെഡറിലൂടെ ബ്രസീലിയൻ ഗോൾ കീപ്പർ അലിസൺ ബെക്കറെ കീഴടക്കി വലയിലെത്തിച്ചു. ഗോൾ വഴങ്ങിയതോടെ സമനിലയ്ക്കായി ബ്രസീൽ സർവശക്തിയുമെടുത്ത് ആക്രമിച്ചെങ്കിലും നോർവീജിയൻ ഗോൾ കീപ്പർ ഒറിയാൻ നിലാൻഡ് റയാൻ ബ്രൂണോ ഗ്യുമാരസ് എന്നിവരുടെ ഗോളുറച്ച ഷോട്ടുകൾ അതിസാഹസികമായി തടഞ്ഞ് കോട്ട കാത്തു. മത്സരം അതിന്റെ നിശ്ചിത 90 മിനിറ്റിലേക്ക് അടുത്ത സമയത്ത് ഹാലൻഡ് വീണ്ടും തന്റെ ഗോൾ വേട്ടക്കാരന്റെ സഹജവാസന പുറത്തെടുത്തു. പ്രതിരോധ താരം ഡാനിലോയുടെ കാലുകൾക്കിടയിലൂടെ ഹാലൻഡ് തൊടുത്ത നിലം പറ്റിയുള്ള ക്ലോസ് റേഞ്ച് ഷോട്ട് അലിസനെ കാഴ്ചക്കാരനാക്കി വലതുമൂലയിലേക്ക് തുളച്ചുകയറിയതോടെ നോർവേ 2 ഗോളുകൾക്ക് മുന്നിലെത്തി. എന്നാൽ ഇഞ്ചുറി ടൈമിന്റെ 10th മിനിറ്റിൽ ബോക്സിനുള്ളിൽ കാസമിറോയെ ഓസ്റ്റിഗാർഡ് വീഴ്ത്തിയതിന് VAR പരിശോധനയിലൂടെ ബ്രസീലിന് അനുകൂലമായി പെനാൽറ്റി ലഭിക്കുകയും കിക്കെടുത്ത സൂപ്പർ താരം നെയ്മർ പന്ത് വലയിലെത്തിച്ച് ആശ്വാസ ഗോൾ നേടുകയും

യും ചെയ്തു. 1990 ശേഷം ആദ്യമായി ബ്രസീൽ ഒരു ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ പുറത്താകുന്ന നാണക്കേടോടെ കളം വിട്ടപ്പോൾ വൈക്കിങ്ങുകൾ തങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പിന്റെ അവസാന എട്ടിൽ ഇടം പിടിച്ചു. അതേസമയം മെക്സിക്കോ സിറ്റിയിലെ കനത്ത അന്തരീക്ഷ മർദ്ദവും ഉയരക്കൂടുതലും വെല്ലുവിളിയുയർത്തിയ രണ്ടാം മത്സരത്തിൽ തോമസ് ടുഷേലിന്റെ ഇംഗ്ലണ്ട് ടീം ചരിത്രത്തിലെ ഏറ്റവും ധീരമായ പോരാട്ട വീര്യമാണ് പുറത്തെടുത്തത്. അതുവരെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ഗോൾ പോലും വഴങ്ങാതെ അപരാജിത കുതിപ്പ് നടത്തിയ ആതിഥേയരായ മെക്സിക്കോയെ അവരുടെ തട്ടകത്തിൽ നേരിടുക എന്നത് ഇംഗ്ലണ്ടിന് കഠിനമായിരുന്നു. എങ്കിലും മധ്യനിരയിലെ കുതിരശക്തിയായ ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ അവിശ്വസനീയമായ ഇരട്ട ഗോൾ പ്രകടനമാണ് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഇംഗ്ലണ്ടിന് വലിയ മേധാവിത്വം നൽകിയത്. കളിയുടെ 36th മിനിറ്റിൽ നായകൻ ഹാരി കെയ്നിന്റെ അസിസ്റ്റിൽ നിന്ന് ബെല്ലിംഗ്ഹാം ഇംഗ്ലണ്ടിന്റെ ആദ്യ ഗോൾ നേടി. വെറും 98 സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ 38th മിനിറ്റിൽ പ്രതിരോധ നിരയെ കീറിമുറിച്ചുകൊണ്ട് ബെല്ലിംഗ്ഹാം വീണ്ടും ലക്ഷ്യം കണ്ടതോടെ ഇംഗ്ലണ്ട് പെട്ടെന്ന് തന്നെ 2-0 മുന്നിലെത്തി. എന്നാൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടുമുൻപ് 42nd മിനിറ്റിൽ മെക്സിക്കൻ താരം ജൂലിയൻ കിനോണസ് നേടിയ മനോഹരമായ ഗോളിലൂടെ ആതിഥേയർ മത്സരത്തിലേക്ക് ശക്തമായി തിരിച്ചുവന്നു. രണ്ടാം പകുതിയിൽ മത്സരം കൂടുതൽ വന്യവും നാടകീയവുമായി മാറി. കളിയുടെ 54th മിനിറ്റിൽ ഇംഗ്ലണ്ടിന്റെ യുവ ഡിഫൻഡർ ജാരൽ ക്വാൻസ മെക്സിക്കൻ താരം ജീസസ് ഗല്ലാഡോക്കെതിരെ നടത്തിയ അപകടകരമായ സ്റ്റെഡ്സബ് ചലഞ്ചിന് വാർ പരിശോധനയിലൂടെ നേരിട്ട് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തുപോയത് ഇംഗ്ലണ്ടിനെ കടുത്ത പ്രതിസന്ധിയിലാക്കി. 10 പേരുമായി ചുരുങ്ങിയ ഇംഗ്ലണ്ടിനെതിരെ മെക്സിക്കോ വൻ ആക്രമണം അഴിച്ചുവിട്ടെങ്കിലും 60th മിനിറ്റിൽ ആന്റണി ഗോർഡനെ ബോക്സിൽ വീഴ്ത്തിയതിന് ഇംഗ്ലണ്ടിന് അനുകൂലമായി പെനാൽറ്റി ലഭിച്ചു. കിക്കെടുത്ത നായകൻ ഹാരി കെയ്ൻ ഒട്ടും പിഴയ്ക്കാതെ പന്ത് വലയിലെത്തിച്ച് സ്കോർ 3-1 ആക്കി ഉയർത്തി. പോരാട്ടം അവസാനിപ്പിക്കാൻ മെക്സിക്കോ മടിക്കാത്തതിനാൽ 69th മിനിറ്റിൽ അവർക്കും വാർ പരിശോധനയിലൂടെ ഒരു പെനാൽറ്റി ലഭിക്കുകയും മെക്സിക്കൻ സൂപ്പർ സ്ട്രൈക്കർ റൌൾ ജിമനസ് അത് ഗോളാക്കി മാറ്റി സ്കോർ 3-2 കളി വീണ്ടും ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിക്കുകയും ചെയ്തു. അവസാന 30 മിനിറ്റും 11 മിനിറ്റ് നീണ്ട ഇഞ്ചുറി ടൈമും 10 പേരുമായി പ്രതിരോധിച്ച ഇംഗ്ലണ്ട് കോട്ടക്കാക്കാൻ ഡിഫൻഡർ ഡാൻ ബേണും ഗോൾ കീപ്പർ ജോർദാൻ പിക്ഫോർഡും നടത്തിയ അസാമാന്യ രക്ഷപ്പെടുത്തലുകൾ എടുത്തു പറയേണ്ടതാണ്. മെക്സിക്കോയുടെ നിരന്തരമായ ക്രോസുകളും റൌൾ ജിമനസിന്റെ അക്രോബാറ്റിക് ഓവർഹെഡ് കിക്കുകളും പിക്ഫോർഡിന്റെ തകർപ്പൻ സേവുകളിലും ഇംഗ്ലീഷ് പ്രതിരോധത്തിലും തട്ടിത്തകരുകയായിരുന്നു. ഒടുവിൽ ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ ആസ്റ്റക്കയിലെ മെക്സിക്കൻ ആരാധക കൂട്ടത്തെ നിശബ്ദരാക്കി ഇംഗ്ലണ്ട് 3-2 ഇതിഹാസ വിജയം ആഘോഷിച്ചു. ഈ രണ്ട് തകർപ്പൻ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾ അവസാനിച്ചതോടെ വരുന്ന ശനിയാഴ്ച മയാമിയിൽ നടക്കുന്ന ആവേശകരമായ ക്വാർട്ടർ ഫൈനലിൽ ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന ഇംഗ്ലണ്ട് നോർവേ പോരാട്ടത്തിന് കളമൊരുങ്ങിയിരിക്കുകയാണ്. ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങളിലെ ക്ലാസിക് പോരിന് ഡാളസിലെ ടെക്സസ് AT&T സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കും. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 സ്പെയിൻ പോർച്ചുഗൽ പോരാട്ടം. അത്യന്തം ആവേശം നിറഞ്ഞ ഐബീരിയൻ ഡെർബിയും തുടർന്ന് നാളെ പുലർച്ചെ 5:30 വാഷിംഗ്ടണിലെ സീറ്റിലെ ലുമേൻ ഫീൽഡിൽ ആതിഥേയരായ യുണൈറ്റഡ് സ്റ്റേറ്റ്സും ബെൽജിയവും തമ്മിൽ ഏറ്റുമുട്ടുന്ന പ്രവചനാതീതമായ മത്സരവും ടൂർണമെന്റിലെ തന്നെ ഏറ്റവും വലിയ ദൃശ്യവിരുന്നുകളായി മാറും. ആദ്യ മത്സരത്തിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരൊറ്റ ഗോൾ പോലും വഴങ്ങാതെ അപരാജിത കുതിപ്പ് തുടരുന്ന ലൂയിസ് ഡീല ഫുവെന്റെയുടെ സ്പെയിൻ ടീം തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫോമിലാണ് ഈ പ്രീ ക്വാർട്ടറിലേക്ക് എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ 34 മത്സരങ്ങളിൽ തോൽവിയറിയാതെ മുന്നേറുന്ന സ്പാനിഷ് പട തങ്ങളുടെ മധ്യനിരയിലെ കരുത്തരായ റോഡ്രി, പെദ്രി, ഡാനി ഓൽമോ എന്നിവരുടെ സർഗാത്മകതയിലാണ് പൂർണ്ണമായും വിശ്വസിക്കുന്നത്. ഇവർക്കൊപ്പം വിങ്ങുകളിൽ വിനാശകരമായ വേഗതയുമായി കളന്നിറയുന്ന യുവവിസ്മയം ലാമിൻ യമാലും ഗോളടിവീരൻ മൈക്കൽ ഒയാസബാലും ചേരുമ്പോൾ ഏത് വൻ പ്രതിരോധ കോട്ടയും തകർക്കാൻ പോന്ന ആക്രമണ നിരയാണ് സ്പെയിനിനുള്ളത്. പ്രതിരോധത്തിൽ പൌ കുബാർസിയും ഐമെറിക് ലപ്പോട്ടയും നൽകുന്ന അസാധാരണമായ ഉറപ്പും ഗോൾവലയ്ക്ക് മുന്നിൽ ഉനായ് സിമോണിന്റെ സാന്നിധ്യവും സ്പെയിനിനെ ഈ ടൂർണമെന്റിലെ ഏറ്റവും സമഗ്രമായ ടീമാക്കി മാറ്റുന്നു. എന്നാൽ റോബർട്ടോ മാർട്ടിനസിന്റെ കീഴിലിറങ്ങുന്ന പോർച്ചുഗലിനെ ഒട്ടും കുറച്ചു കാണാൻ സ്പെയിനിനാവില്ല. കാരണം വ്യക്തിഗത മികവുകൊണ്ട് ലോകത്തെ അമ്പരപ്പിക്കുന്ന ഒരു കൂട്ടം മികച്ച കളിക്കാരുടെ നിരയാണ് അവർക്കുള്ളത്. അന്താരാഷ്ട്ര ഫുട്ബോളിലെ തന്റെ അവസാന ലോകകപ്പ് മത്സരങ്ങളിൽ കളിക്കുന്ന ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്റെ വിരമിക്കൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇനിയുള്ള ഓരോ മത്സരവും ജീവൻ മരണ പോരാട്ടമായാണ് കാണുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ നോക്കൌട്ട് ഘട്ടത്തിലെ തന്റെ ആദ്യ ഗോൾ നേടി റെക്കോർഡിട്ട റൊണാൾഡോയ്ക്ക് മികച്ച പിന്തുണ നൽകാൻ ബ്രൂണോ ഫെർണാണ്ടസ്, വിറ്റീനിയ, റാഫേൽ ലിയാവോ എന്നിവരടങ്ങുന്ന അത്യാധുനിക മധ്യനിരയും ആക്രമണ നിരയും പോർച്ചുഗലിനുണ്ട്. പ്രതിരോധത്തിൽ റൂബൻ ഡയസും കാൻസലോയും നൽകുന്ന പരിചയ സമ്പത്തും ഗോൾ കീപ്പർ ഡീഗോ കോസ്റ്റയുടെ സാന്നിധ്യവും പോർച്ചുഗലിന് വലിയ ആത്മവിശ്വാസം നൽകുന്നു. പൊസഷൻ ഫുട്ബോളിന്റെ ആധിപത്യം പുലർത്തുന്ന ഇരു ടീമുകളും നേർക്കുനേർ വരുമ്പോൾ മധ്യനിരയിലെ പോരാട്ടമായിരിക്കും കളിയുടെ ഗതി നിശ്ചയിക്കുക. ചരിത്രപരമായി ഇരു ടീമുകളും തമ്മിലുള്ള മത്സരങ്ങൾ സമനിലകളിൽ അവസാനിക്കാറുണ്ടെങ്കിലും സ്പെയിൻ

0: നിലവിലെ ഫോമും പ്രതിരോധത്തിലെ കെട്ടുറപ്പും റൊണാൾഡോയുടെ കരിയറിലെ അവസാന ലോകകപ്പ് മോഹങ്ങൾക്ക് കടുത്ത ഭീഷണിയാണ് ഉയർത്തുന്നത്. രണ്ടാമത്തെ മത്സരത്തിൽ സീറ്റിലെ സ്വന്തം ഗാലറിയുടെ ആവേശം മുഴുവൻ ഉൾക്കൊണ്ടിറങ്ങുന്ന USA ടീം തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നിലേക്ക് കണ്ണുവച്ചാണ് മൗറീഷ്യോ പോച്ചെട്ടിനോയുടെ തന്ത്രങ്ങൾക്ക് കീഴിൽ ബൂട്ട് കെട്ടുന്നത്. ബോസ്നിയക്കെതിരെയുള്ള മികച്ച വിജയത്തിന് ശേഷം ടീമിലെ സൂപ്പർ സ്ട്രൈക്കർ ഫൊളാരിൻ ബലോഗന്റെ ചുവപ്പ് കാർഡ് സസ്പെൻഷൻ ഫിഫ അപ്രതീക്ഷിതമായി പിൻവലിച്ച വാർത്ത US ക്യാമ്പിൽ വലിയ ഊർജ്ജമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നായകൻ ക്രിസ്റ്റ്യൻ പുലിസിച്ചിനൊപ്പം ബലോഗൻ കൂടി മുന്നേറ്റ നിരയിൽ ഒന്നിക്കുമ്പോൾ USAയുടെ ആക്രമണങ്ങൾക്ക് മൂർച്ച ഇരട്ടിക്കും. വെസ്റ്റൺ മക്കെന്നി, ടൈലർ ആഡംസ്, മാലിക് ടിൽമാൻ എന്നിവരടങ്ങുന്ന മധ്യനിരയാണ് അമേരിക്കയുടെ കളി നിയന്ത്രിക്കുന്നത്. ഇവരുടെ തീവ്രമായ പ്രസിംഗ് ഗെയിം ബെൽജിയത്തിന്റെ താളം തെറ്റിക്കാൻ പോകുന്നതാണ്. വിംഗ് ബാക്കുകളായ സെർജീനിയോ ഡസ്റ്റും ആന്റണി റോബിൻസണും നൽകുന്ന വേഗതയും പ്രതിരോധത്തിൽ ടീം റീമിന്റെ അനുഭവ സമ്പത്തും ആതിഥേയർക്ക് കരുത്താകും. മറുഭാഗത്ത് ഗ്രൂപ്പ് ഘട്ടത്തിൽ അത്ര സ്ഥിരതയാർന്ന പ്രകടനമല്ല കാഴ്ചവെച്ചതെങ്കിലും സെനഗലിനെതിരെ 2 ഗോളിന് പുറകിൽ നിന്ന ശേഷം അവിശ്വസനീയമായ തിരിച്ചുവരവ് നടത്തി പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയ റൂഡി ഗാർഷ്യയുടെ ബെൽജിയം ഒട്ടും എളുപ്പമുള്ള എതിരാളികളല്ല. ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച പ്ലേമേക്കർമാരിൽ ഒരാളായ കെവിൻ ഡി ബ്രൂയിനെ നയിക്കുന്ന ബെൽജിയൻ നിരയിൽ ജെറമി ഡോക്കുവിന്റെ വിനാശകരമായ ട്രിബ്ലിംഗുകളും യൂറി ടീലമൻസിന്റെ മിന്നും ഫോമും ഏത് പ്രതിരോധത്തെയും തകർക്കാൻ കെൽപ്പുള്ളതാണ്. മുന്നേറ്റത്തിൽ ചാൾസ് ഡി കെറ്റിലറേയും ബെഞ്ചിൽ നിന്ന് സൂപ്പർ സബായി ഇറങ്ങാൻ സാധ്യതയുള്ള റൊമേലു ലുക്കാക്കുവും ഗോൾ വലയ്ക്ക് മുന്നിൽ അനുഭവ സമ്പത്തിന്റെ കൊടുമുടിയായ തിബോ കോർട്ടോയും അണിനിരക്കുമ്പോൾ ബെൽജിയം കടുത്ത പോരാട്ട വീര്യമാണ് പുറത്തെടുക്കുക. ട്രാൻസിഷൻ കളികളിൽ ബെൽജിയത്തിന്റെ പ്രതിരോധം പലപ്പോഴും പതറാറുള്ളത് അമേരിക്കൻ വിങ്ങർമാർക്ക് മുതലെടുക്കാൻ സാധിക്കുന്ന വലിയൊരു ബലഹീനതയാണ്. 2014 ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ ബെൽജിയത്തോട് ഏറ്റുവാങ്ങിയ തോൽവിക്ക് സ്വന്തം മണ്ണിൽ വെച്ച് പ്രതികാരം ചെയ്യുക എന്ന ലക്ഷ്യം കൂടി USA മുന്നിൽ കാണുന്നുണ്ട്. മത്സരത്തിന്റെ കനത്ത അന്തരീക്ഷവും ഹോം ഗ്രൗണ്ടിന്റെ വലിയ പിന്തുണയുമുള്ളതിനാൽ മത്സരം എക്സ്ട്രാ ടൈമിലേക്കോ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്കോ നീങ്ങാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു. എങ്കിലും ടീമിന്റെ കെട്ടുറപ്പിലും നിലവിലെ മികച്ച ഫോമിലും അമേരിക്കയ്ക്ക് നേരിയ മുൻതൂക്കമുണ്ട്. ഈ 2 മത്സരങ്ങളും ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ആവേശം നിറഞ്ഞ നോക്കൌട്ട് രാത്രികൾ സമ്മാനിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം
0: തയ്യാറാക്കിയത് മാധ്യമ പ്രവർത്തകൻ ഫഹീം ചമ്രവട്ടം.
2: ആകാശവാണി കോഴിക്കോട്. ഇനി ഒരു ഗാനമാകാം കോഹിനീർ എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ് പാടിയത്. ഹരിനാരായണന്റെ വരികൾക്ക് രാഹുൽ രാജന്റെ സംഗീതം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് നാട്ടിപ്പാട്ട്, കെ ടി ജാനുവും സംഘവും അവതരിപ്പിച്ചത്.
1: ഹലോ
2: രാജേഷ് അല്ലേ, ഇത് പോലീസ് സ്റ്റേഷൻ വിളിക്കുന്നത്.
1: വീണ്ടും
2: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
3: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
1: സാർ ഇത്രയും രൂപ.
3: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
1: 2 ലക്ഷം
4: എന്തു പറ്റി അച്ഛാ?
1: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
2: അയ്യോ,
1: കട്ട് ചെയ്തു.
4: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
1: തട്ടിപ്പോ?
4: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: ആകാശവാണി കോഴിക്കോട്. ഇനി ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഹൈ പപ്പ എന്ന ചിത്രത്തിനു വേണ്ടി നഖാഷ സീസും സംഘവും പാടിയ ഗാനമാണ് ആദ്യം.

0: കാലായി എന്ന ചിത്രം മമത മോഹൻദാസും ബെന്നി ദയാലും പാടിയ ഗാനം. ജി വി പ്രകാശ് കുമാറിന്റെ സംഗീതം.
1: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. ദീൻദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജനയെക്കുറിച്ച് മനസ്സിലാക്കാം.
2: ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ, ഇത് ഭാരത സർക്കാരിന്റെ ഗ്രാമവികസന മന്ത്രാലയം നടപ്പാക്കുന്ന പ്രധാന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്. ദാരിദ്ര്യം കുറയ്ക്കുന്നതിനായി സ്വയം തൊഴിൽ കണ്ടെത്തുക, വേതന തൊഴിലവസരങ്ങൾ പ്രാപ്തമാക്കുക, വൈവിധ്യമാർന്ന ജീവിതോപാധികൾ നേടുക എന്നിവ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2010 സ്വർണ ജയന്തി ഗ്രാമീണ സ്വരോജ്ഗാർ യോജന പുനഃസംഘടിപ്പിച്ചുകൊണ്ട് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ മിഷൻ മോഡ് പദ്ധതിയായി ആരംഭിച്ചു. 2016 ഈ പദ്ധതിയുടെ പേര് ദീൻദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്നാക്കി മാറ്റി. ഈ പദ്ധതിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ധനസഹായം നൽകുന്നു. ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്കായി പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്വയം സഹായ സംഘങ്ങൾ പോലുള്ള ശക്തമായ കൂട്ടായ്മകൾ തുടങ്ങുന്നതിനും അവർക്ക് വിവിധ ധനകാര്യ സേവനങ്ങളും ജീവിതോപാധികളും ഒരുക്കിക്കൊടുക്കുന്നതിനും ഈ മിഷൻ ശ്രമിക്കുന്നു. ഈ കൂട്ടായ്മകൾ അവരുടെ ജീവിതോപാധികൾ വൈവിധ്യമാർന്നതാക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. മിഷന്റെ മിക്ക ഇടപെടലുകളും സ്വയം സഹായ സംഘങ്ങളിൽ അംഗങ്ങളായ വനിതകൾ വഴിയാണ് നടപ്പിലാക്കുകയും വ്യാപിപ്പിക്കുകയും ചെയ്യുന്നത്. ഗാർഹിക പീഡനം, സ്ത്രീ വിദ്യാഭ്യാസം, മറ്റ് ലിംഗപരമായ പ്രശ്നങ്ങൾ, പോഷകാഹാരം, ശുചിത്വം, ആരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്തുക, മെച്ചപ്പെട്ട പെരുമാറ്റം, ആശയവിനിമയം എന്നിവയ്ക്ക് സ്വയം സഹായ സംഘങ്ങളിൽ അംഗങ്ങളായ സ്ത്രീകൾക്ക് പരിശീലനം നൽകുക എന്നിവയും മിഷൻ ലക്ഷ്യമിടുന്നു. ഔദ്യോഗികമായി വായ്പാ ലഭ്യത ഉറപ്പാക്കുക, ജീവിതോപാധികൾ വൈവിധ്യമാർന്നതാക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കുക, അവകാശങ്ങൾക്കും പൊതുസേവനങ്ങൾക്കുമുള്ള ലഭ്യത ഉറപ്പുവരുത്തുക എന്നിവയാണ് ദീൻദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന്റെ കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങളുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിയുടെ സവിശേഷതകൾ ഇനി പറയുന്നു. ഓരോ ഗ്രാമീണ ദരിദ്ര കുടുംബത്തിലെയും ഒരംഗത്തെ, പ്രധാനമായും സ്ത്രീകളെ, സ്വയം സഹായ സംഘത്തിൽ അംഗമാക്കുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ബാങ്ക് സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകും. ഈ പദ്ധതിയിൽ 4 ഘടകങ്ങളുണ്ട്: സാമൂഹ്യ സജ്ജീകരണങ്ങൾ, ശേഷി വികസനം, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, ജീവിതോപാധികൾ നൽകൽ, വിവിധ പദ്ധതികളുടെ സംയോജനം എന്നിവയാണ് അവ. ഗ്രാമീണ യുവാക്കളുടെ കഴിവുകൾ വികസിപ്പിക്കാനും അവരുടെ തൊഴിലവസരങ്ങൾ, പരിശീലനം, സ്വയം തൊഴിൽ എന്നിവയ്ക്കായി ഗ്രാമീണ സ്വയം തൊഴിൽ സ്ഥാപനങ്ങൾ തുടങ്ങുക, അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുക, മാർക്കറ്റ് പിന്തുണ ഉറപ്പാക്കുക എന്നിവ ഈ മിഷൻ ലക്ഷ്യമിടുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളുടെ വായ്പ ആവശ്യങ്ങൾ നേരിട്ട് നിറവേറ്റുന്നതിനും ആവർത്തിച്ചു വരുന്ന ധനകാര്യ ആവശ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനുമായി 10,000 മുതൽ 15,000 വരെയുള്ള റിവോൾവിംഗ് ഫണ്ട് നൽകുന്നു. കൃത്യമായ യോഗങ്ങൾ, കൃത്യമായ ധനസമാഹരണം, കൃത്യമായ വായ്പകൾ, സമയബന്ധിതമായ തിരിച്ചടവ്, പുതുക്കിയ അക്കൗണ്ടുകൾ എന്നിവ പാലിക്കുന്ന സ്വയം സഹായ സംഘങ്ങൾക്കാണ് റിവോൾവിംഗ് ഫണ്ട് നൽകുന്നത്. ക്ലസ്റ്റർ തലത്തിൽ അംഗങ്ങളുടെ വായ്പ ആവശ്യങ്ങൾ സ്വയം സഹായ സംഘങ്ങൾ വഴി നിറവേറ്റുന്നതിനും വിവിധ തലങ്ങളിലെ സംയുക്ത പ്രവർത്തനങ്ങളിലെ പ്രവർത്തന മൂലധന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമായി സ്വയം സഹായ സംഘങ്ങളുടെ ഫെഡറേഷനുകൾക്ക് മിഷൻ കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നൽകുന്നു. വിവിധ മന്ത്രാലയങ്ങൾ, ഏജൻസികൾ എന്നിവയുമായി സംയോജിച്ച് മിഷൻ പ്രവർത്തിക്കുന്നു.
1: ദീൻദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജനയെക്കുറിച്ചാണ് നിങ്ങൾ കേട്ടത്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: imam. They were killed in an airstrike on the 28th of February at the outset of the war launched by Israel and the United States. The massive turnout was encouraged by Iran's theocratic leadership to as a show of national unity and strength. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. മലപ്പുറം ജില്ലാ വൃത്താന്തം.
2: ആദവനാട് മാട്ടുമ്മൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ അക്കാദമിക് ബ്ലോക്ക് വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ 2025-26 അധ്യയന വർഷത്തിലെ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനുമോദിച്ചു. പൊതുവിദ്യാലയങ്ങളിലെ പഠന സാഹചര്യങ്ങൾ ഗണ്യമായി മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും AI സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന പഠന രീതികൾക്കായി മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ അനിവാര്യമാണെന്നും ഗവൺമെന്റ് അക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഏകദേശം 3.90 കോടി രൂപ ചെലവിൽ ആധുനിക ക്ലാസ് മുറികളും അനുബന്ധ സൗകര്യങ്ങളും ഉൾപ്പെടെ നിർമ്മിച്ച 3-നില കെട്ടിടമാണ് വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ചത്. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ പൊന്നാനി ഈശ്വരമംഗലത്ത് പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രത്തിൽ സൗജന്യ PSC പരിശീലനം ആരംഭിച്ചു. ബാച്ചിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞ 6 മാസ കാലയളവിൽ വിവിധ സർക്കാർ വകുപ്പുകളിൽ ജോലി നേടിയ വിദ്യാർത്ഥികൾക്കായുള്ള അനുമോദന സമ്മേളനവും KP നൌഷാദ് അലി MLA ഉദ്ഘാടനം ചെയ്തു. കാരടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പരിശീലന കേന്ദ്രം മുൻ ഉദ്യോഗാർത്ഥിയുമായ മുബ്സിറ സിറാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏറനാട് ലീഗൽ സർവീസ് കമ്മിറ്റി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾക്കായി ആന്റി റാഗിംഗ് ലഹരി വിരുദ്ധ നിയമ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി റിസോഴ്സ് പേഴ്സൺ അഡ്വക്കേറ്റ് ഷാക്സ് MT ക്ലാസ് നയിച്ചു. വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും മൂല്യബോധം വളർത്തുന്നതിനും പഠനം കാര്യക്ഷമമാക്കുന്നതിനും ജില്ലാ പഞ്ചായത്ത് വിജയവേരിയുടെ ഭാഗമായി നടപ്പിലാക്കിയ പെപ്പ് ടോക്ക് വീഡിയോകൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് ജില്ലാ പഞ്ചായത്ത് പ്രഖ്യാപിച്ച പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. വിദ്യാർത്ഥികളുടെ മനസ്സിൽ ആത്മവിശ്വാസത്തിന്റെ വിത്തുകൾ പാകാനും പഠനത്തോട് അഭിനിവേശം ജ്വലിപ്പിക്കാനുമാണ് ജില്ലാ പഞ്ചായത്ത് പദ്ധതി രൂപകൽപ്പന ചെയ്തത്. പെപ് ടോക്ക് പുരസ്കാരം ജില്ലാ പഞ്ചായത്ത് അംഗം KT അഷ്റഫ് വിതരണം ചെയ്തു. ഗവൺമെന്റ് സ്കൂൾ തലത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മക്കരപ്പറമ്പും എയ്ഡഡ് മേഖലയിൽ കൊണ്ടോട്ടി EMEA ഹയർ സെക്കൻഡറി സ്കൂളും 1st നേടി. GHSS അരീക്കോട്, ഓറിയന്റൽ HS തിരുവങ്ങാടി എന്നിവ 2nd, GHSS പേരശ്നൂരും GHSS കാവനൂരും 3rd കരസ്ഥമാക്കി. ഈ വർഷം SSLC പരീക്ഷയിൽ 100% വിജയം കൈവരിച്ച ഹൈസ്കൂളുകളെയും ചടങ്ങിൽ അനുമോദിച്ചു. കളക്ടറേറ്റ് ആസൂത്രണ സമിതി ഹാളിൽ നടന്ന സംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ PK അസുലു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെൻസസ് 2027 ഭാഗമായി 1st ഹൗസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൗസിംഗ് സെൻസസ് ജില്ലയിൽ ആരംഭിച്ചു. ജൂലൈ 31 വരെയാണ് എന്യൂമറേറ്റർമാർ വിവരശേഖരണത്തിനായി വീടുകളിലേക്ക് എത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ ചെയ്യുമ്പോൾ ലഭിച്ച 11 SCID ഭവന സന്ദർശനത്തുമ്പോൾ എന്യൂമറേറ്റർമാർക്ക് കൈമാറണം. 6707 എന്യൂമറേറ്റർമാരാണ് വീടുകളിൽ സെൻസസിനായി എത്തുന്നത്. 6926 ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകളാണ് ജില്ലയിലുള്ളത്. 11019 സൂപ്പർവൈസർമാർ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കും. സെൻസസ് 1st ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ വഴി ജില്ലയിൽ സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്തിയത് 1,533 പേരാണ്. സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത സ്കൂൾ ഫോറസ്ട്രി ക്ലബ്ബുകളിലെ ഗ്രീൻ കൺസർവേറ്റർമാർ, അസിസ്റ്റന്റ് ഗ്രീൻ കൺസർവേറ്റർമാർ എന്നിവർക്കായി ഏകദിന ശില്പശാലയും കേരള വനം വന്യജീവ വകുപ്പിന്റെ ഔദ്യോഗിക ഫോറസ്ട്രി ക്ലബ്ബ് ലോഗോയുടെ വിതരണവും കോട്ടപ്പടി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MP സ്മീജി ഉദ്ഘാടനം ചെയ്തു. സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് KA മുഹമ്മദ് സൈനുൽ അബുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 2025 വർഷത്തെ വനമിത്ര അവാർഡ് ജേതാവ് ജോളി ജോസഫ് ചടങ്ങിൽ അനുമോദിച്ചു. വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചു. ഫിഫ ലോകകപ്പിന്റെ ആവേശത്തിനൊപ്പം ചേർന്നുകൊണ്ട് നാപ്സ് തിരൂരും റീ എക്കോ തിരുനാവായും സംയുക്തമായി തിരുനാവായ AMLP സ്കൂളിന്റെ സഹകരണത്തോടുകൂടി ലോകോത്തര ഫുട്ബോൾ താരങ്ങളായ മെസ്സി, റൊണാൾഡോ, നെയ്മർ എന്നിവരടക്കമുള്ള താരങ്ങൾ ധരിച്ച JCയുടെയും ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പങ്കെടുക്കുന്ന 48 രാജ്യങ്ങളുടെ നാണയങ്ങളുടെയും പ്രദർശനം സംഘടിപ്പിച്ചു. അതോടൊപ്പം ഇന്ത്യയിലെ രാജഭരണകാലത്തെ നാണയങ്ങൾ, കറൻസികൾ, വിവിധ രാജ്യങ്ങളിലെ പ്ലാസ്റ്റിക് കറൻസികൾ, അന്റാർട്ടിക്കുമായി ബന്ധപ്പെട്ട അപൂർവ ശേഖരങ്ങൾ എന്നിവയും പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു. ഖത്തർ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് ഫിഫ പുറത്തിറക്കിയ വിവിധ ഉൽപ്പന്നങ്ങൾ, പഴയകാല ആധാരങ്ങൾ, പുരാരേഖകൾ, പഴയകാല പാത്രങ്ങൾ, താളിയോലകൾ, വേൾഡ് കപ്പിന്റെ പ്രത്യേക മാതൃകകൾ, എഴുത്താണികൾ, പഴയകാല ആയുധങ്ങൾ എന്നിവയുടെയും പ്രദർശനം ഇതിന്റെ ഭാഗമായി നടന്നു. ശാസ്ത്ര പഠന ക്ലാസിന്റെയും പ്രദർശനത്തിന്റെയും

0: ഉദ്ഘാടനം. മുതിർന്ന ശാസ്ത്രജ്ഞൻ എം ആർ രമേശ് കുമാർ നിർവഹിച്ചു.
1: മലപ്പുറം ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി മലപ്പുറം പ്രതിനിധി എം സുരേഷ് ബാബു.
2: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
3: ആകാശവാണി കോഴിക്കോട് അറിയിപ്പുകൾ. ആദ്യം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും. ജന്തുജന്യ രോഗങ്ങൾ തിരിച്ചറിയാം തടയാം, ഡോക്ടർ സഞ്ജയ് ദേവരാജനുമായി അഭിമുഖം. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ. 7:35 എവർഗ്രീൻ ഡ്വേറ്റ്സ്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:00 8:40 10:30 ചലച്ചിത്രഗാനങ്ങൾ. 9:15 വിദ്യാഭ്യാസ രംഗം, ജീവലോകത്തെ അത്ഭുതങ്ങൾ, എസ് ഗീതാ നായർ സംസാരിക്കുന്നു. 9:30 എസ് കെ മഹതിയുടെ സംഗീത കച്ചേരി. കൊടുന്തിരപ്പള്ളി സുബ്രഹ്മൻ വയലിൻ, കൊടുന്തിരപ്പള്ളി പരമേശ്വരൻ മൃദംഗം, കലാമണ്ഡലം കെ ഷൈജു മുഖർ ശംഖ. 11:00 ലളിത് ഗാനങ്ങൾ. ഇനി ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ നിന്ന് നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. 6:00 വചനാമൃതം, ഡോക്ടർ മൻസൂർ ഒതായി തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി, വൈലോപ്പിള്ളിയുടെ ഒരുവൾ, ആലാപനം കൊട്ടാരക്കര ശിവകുമാർ. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ മുബാറക് ജ്വല്ലറി, ചുറ്റുവട്ടം ട്രെയിൻ സമയം. 7:00 ഓപ്പൺ ഫോറം, ഒരു തെരുവിൻ്റെ കഥ. തുടർന്ന് ആരോഗ്യം അമൂല്യം, വി ബബിതകുമാരി പങ്കെടുക്കുന്നു. തുടർന്ന് മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെൻറ്റ് ന്യൂസ്, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. രാവിലെ 7:40 നോവൽ ടൈം, പട്ടുനൂൽപ്പുഴു, എസ് ഹരീഷ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം. 7:50 രാഗപരാഗം. 7:55 ഇളയ നില. 8:30 ആർട്ട് കഫേ. നാളെ രാവിലെ 9:00 കയ്യൊപ്പ്, ശ്രീമതി ലില്ലി പ്രഭാകരൻ പങ്കെടുക്കുന്നു. 9:30 സുവർണ മലരുകൾ. ഉച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ഡുവറ്റ്സ്. 1:00 ഗാനോത്സവം. ഉച്ചയ്ക്ക് 2:15 തുടർനാടകം. 2:30 ഗസൽ. നാളെ വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം. 5:00 പാഠകം, കെ പി നാരായണൻ നമ്പ്യാർ, കഥ പഞ്ചാലി സ്വയംവരം. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. വൈകിട്ട് 5:45 ഐക്യഭാരതി, വൈക്കം മുഹമ്മദ് ബഷീർ, ജൻ മനസ് കെ കഥാകർ, ഡോക്ടർ ഷഹ്ല കെ പി യുടെ പ്രഭാഷണം. വൈകിട്ട് 6:00 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. നാളെ വൈകിട്ട് 6:10 ജില്ലാ വൃത്താന്തം, പത്തനംതിട്ട ജില്ല. 6:15 അറിയിപ്പുകൾ. 6:40 8:40 9:30 ചലച്ചിത്രഗാനങ്ങൾ. വൈകിട്ട് 6:50 വയലും വീടും, തോട്ടവിളകളുടെയും മറ്റ് കാർഷിക വിളകളുടെയും മഴക്കാല പരിചരണം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ അഖിൽ രാജ് സംസാരിക്കുന്നു. നാളെ വൈകിട്ട് 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ. 7:35 യുവവാണി. 8:00 സർഗ കേരളം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥകളി പദങ്ങൾ, പി എം നവീൻ രുദ്രനും സംഘവും അവതരിപ്പിക്കുന്നത്. നാളെ രാത്രി 11:00 ലളിതഗാനങ്ങൾ. ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി നടക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് കേട്ടുകൊണ്ടിരുന്നത്. ഇനി അല്പസമയത്തിനുള്ളിൽ 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: भूयात्। फीफा विश्वकप क्रीडायां पुर्तगालदेश स्पेन देश राउंड ऑफ 16 इत्यस्यां क्रीडायां सम्मुखीकरिष्यति। अद्य मेक्सिको नगरस्य एजटेका क्रीडांगणे मेक्सिको देशस्य विरुद्धं नाटकीयतया 3-2 इत्यंकैः विजयं प्राप्य इंग्लैंड देश फीफा विश्वकप क्रीडायाः प्रागुपान्त्य चक्रीय द्वन्द्वे प्रविष्टवान् इति वार्ताः।
1: ആകാശവാണി ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: Less premium, more bonus, most suitable for your loved ones. RPL Life, nothing better than this.
3: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
4: ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
5: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യ്.
4: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
5: കണ്ടില്ലേ
4: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
6: നോ സിഗ്നൽ.
4: ഇനി എന്ത് ചെയ്യും?
6: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
5: ഏയ് മണ്ടത്തരം നിർത്ത്.
4: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
6: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
4: RBI പറയുന്നു
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ. ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ മന്ത്രിതല യോഗത്തിന് മറ്റന്നാൾ തുടക്കമാകും. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിലെ 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തിയാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇനി പോർച്ചുഗൽ സ്പെയിൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ച നടത്തുന്ന ശ്രീ മോദി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. ബുധനാഴ്ച ഓസ്ട്രേലിയയിലെത്തുന്ന അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. തുടർന്ന് വെള്ളിയാഴ്ച പ്രധാനമന്ത്രി ന്യൂസിലൻഡിലേക്ക് തിരിക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവും നടക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയുൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. രാജ്യത്ത് വരുന്ന ഉത്സവ സീസണിൽ 300 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഓണക്കാലത്ത് റെയിൽവേ 100 പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു.
7: To my friends in Kerala, I would like to share with you that we will be running more than 100 special trains during the Onam festival. Railway hamesha low income or middle class families ki sawari hai, isliye bahut dhyan diya gaya hai ki affordable services zyada se zyada badhe.
1: ഓണക്കാലത്ത് 100 സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ച കേന്ദ്ര സർക്കാർ തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആയിരക്കണക്കിന് മലയാളികൾക്ക് വലിയ ആശ്വാസമാണ് തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞു. ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 എന്ന പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൊല്ലം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംഗമത്തിൽ മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, ഷിബു ബേബി ജോൺ തുടങ്ങിയവർ പങ്കെടുക്കും. സ്കൂളുകളിൽ പഠനേതര പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് ലഹരി പോലുള്ള സാമൂഹിക വിപത്തുകളിൽ നിന്നും കുട്ടികളെ അകറ്റാൻ സഹായിക്കുമെന്ന് മന്ത്രി KA തുളസി. പാലക്കാട് ജില്ലാതല +1 പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം കോങ്ങാട് KPRP ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി.

0: നമുക്ക് നന്നായിട്ട് പഠിക്കണം, ആ പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഏതൊരു സ്കൂളിന്റെയും പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം. സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം അതാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വം അത് തന്നെയാണ്. അപ്പൊ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാലേ നമുക്ക് ഇതിന്റെ ഒരു ഈ ഒരു പ്രവർത്തനം അതിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.
1: ആരോഗ്യവകുപ്പിന്റെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഗുണഫലം താഴെത്തട്ടിലെത്തിക്കാൻ ആരോഗ്യ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കഴിഞ്ഞ വർഷത്തെ മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും ടിബി ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാംക്രമിക രോഗങ്ങൾ പിടിപെടാതിരിക്കാനുള്ള ജാഗ്രത കർശനമായി പാലിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിൽ നിർമ്മാണം നടക്കുന്ന 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ശേഷിക്കുന്ന 62 വീടുകൾ ഡിസംബറോടെ പൂർത്തിയാകും. ടൌൺഷിപ്പിലെ ആരോഗ്യ കേന്ദ്രം, പൊതു മാർക്കറ്റ്, ശുചിമുറികൾ എന്നിവയുടെ നിർമ്മാണം ആരംഭിച്ചതായും അദ്ദേഹം വയനാട്ടിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആസൂത്രണ ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷാ രേഖകൾ അടിയന്തരമായി പുറത്തുവിടാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ്. നിയമന നടപടികളിലെ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇടപെടൽ. ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകളും അഭിമുഖത്തിൽ ലഭിച്ച മാർക്കും ഉൾപ്പെടെ പുറത്തുവിടണമെന്ന് ഉത്തരവിൽ പറയുന്നു. ആസൂത്രണ ബോർഡിലെ ഉയർന്ന തസ്തികയായ ചീഫ് നിയമനത്തിന് 2022 വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർദ്ധരാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. പുലർച്ചെ 5:30 USA ബെൽജിയവുമായും നാളെ രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീന ഈജിപ്തുമായും ഏറ്റുമുട്ടും. അതിനിടെ ബ്രസീലിനെ മറികടന്ന് നോർവേയും മെക്സിക്കോയെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടും ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള സമാശ്വാസ തുകയുടെ 2 ഗഡു ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി അബ്ദുൽ ഗഫൂർ. മത്സ്യത്തൊഴിലാളികൾക്കായി റെസ്ക്യൂ ബോട്ടുകളും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കോഴിക്കോട് ജുവനൈൽ ഹോമിൽ ജീവനക്കാരുടെ കുറവ് നികത്താൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ വെള്ളിയാഴ്ച വരെ കേരളം, മാഹി എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പത്തനംതിട്ട ജില്ലയിൽ നാളെ പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ദിനം ആചരിക്കും. അതിനിടെ ജില്ലയിൽ ഒരു കുട്ടിക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
3: ജില്ലയിൽ ആദ്യ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച ആറന്മുള എഴുക്കാട് ഉന്നതിയിലെ കുട്ടിയുടെ സമീപവാസിയായ കുട്ടിക്കാണ് രോഗബാധ. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ജില്ലയിൽ മറ്റൊരു കുട്ടിക്കുകൂടി രോഗബാധ സംശയിച്ച നിരീക്ഷണത്തിലുണ്ട്. രോഗബാധയ്ക്ക് കാരണമായത് പഴകിയ ഭക്ഷണമാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. നാളെ ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ജില്ലയിൽ പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ദിനമായി ആചരിക്കും.
1: തിരുവനന്തപുരം ജില്ലയിൽ H1N1 കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. കടുത്ത പനി, തലവേദന, ചുമ, തൊണ്ടവേദന, കഠിനമായ ശരീരവേദന എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. എല്ലാ സർക്കാർ ആശുപത്രികളിലും H1N1 പ്രതിരോധ മരുന്ന് സൌജന്യമായി ലഭ്യമാണെന്നും DMO അറിയിച്ചു. വൈദ്യുതി മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി കടം വാങ്ങുമെന്നും മന്ത്രി സണ്ണി ജോസഫ്. രാത്രി വൈദ്യുതി സംഭരിച്ചു വയ്ക്കാനുള്ള ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം കൊണ്ടുവരുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയ കൊച്ചിയിലെ കോറോ ഹെൽത്ത് കമ്പനി നാളെ രാവിലെ മുതൽ തുറന്നു പ്രവർത്തിക്കാൻ ധാരണയായി. തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം ഉമാ തോമസ് MLA ലേബർ കമ്മീഷണറുടെയും നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ കളക്ട്രേറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. 6 സ്വകാര്യ ആശുപത്രികളിൽ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരമാരംഭിച്ചത്. ആശുപത്രികളിൽ തൊഴിൽ നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ മാനേജ്മെന്റുകൾക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സംയുക്ത സമര സഹായ സമിതി ആവശ്യപ്പെട്ടു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള

0: വരവേൽപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ മന്ത്രിതല യോഗത്തിന് മറ്റന്നാൾ തുടക്കമാകും. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിലെ 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തിയാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇനി പോർച്ചുഗൽ സ്പെയിൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. സെൻസസ് 2027 രാജ്യത്തെ സമഗ്ര വികസനത്തിലേക്ക് നയിക്കുന്ന വഴികാട്ടി. തയ്യാറാക്കിയത് ശ്രീജിത്ത് ശ്രീധരൻ, മാധ്യമപ്രവർത്തകൻ. അവതരണം നവനീത. ലോകത്തെ ഏറ്റവും വലിയ സെൻസസ് പ്രക്രിയയായി വിലയിരുത്തപ്പെടുന്ന സെൻസസ് 2027 പ്രവർത്തനങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുകയാണ്. 2026-27 കാലയളവിൽ നടത്തുന്ന പുതിയ സെൻസസ് ഒട്ടേറെ സവിശേഷതകൾ നിറഞ്ഞതാണ്. രാജ്യം കണ്ട ഏറ്റവും ബൃഹത്തായ സെൻസസ് എന്നതിലുപരി ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സെൻസസ് എന്ന പ്രത്യേകതയും സെൻസസ് 2027. പൌരന്മാർക്ക് ഓൺലൈൻ വഴി വിവരങ്ങൾ സ്വയം സമർപ്പിക്കാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ സൌകര്യവും ഇക്കുറി പുതുതായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടു ഘട്ടങ്ങളിലായി നടക്കുന്ന സെൻസസ് നടപടികളുടെ ആദ്യഘട്ടത്തിൽ വീടുകളുടെ കണക്കെടുപ്പും ഭവന സെൻസസും നടക്കും. രണ്ടാം ഘട്ടത്തിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. 150 വർഷത്തിലേറെ പാരമ്പര്യമുള്ള ഇന്ത്യൻ സെൻസസ് ആദ്യമായി 1872 അവസാനമായി 2011 നടന്നത്. ഈ പരമ്പരയിലെ 16 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ 8 സെൻസസുമാണ് ഇപ്പോൾ നടക്കുന്നത്. 2027 ജനസംഖ്യാ സെൻസസ് നടത്തുന്നത് സംബന്ധിച്ച് 2025 ജൂൺ 16 ഭാരത സർക്കാർ ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുത്തും. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിനായുള്ള വിജ്ഞാപനം 2026 ജനുവരി 7 പുറത്തുവന്നു. ഇതേ തുടർന്ന് 2026 ഏപ്രിലിൽ രാജ്യത്ത് ആദ്യഘട്ട സെൻസസ് പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമായി. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ ഗവൺമെന്റുകളുടെ സൌകര്യാർത്ഥം 2026 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 30 കാലയളവിലാണ് വീടുതോറുമുള്ള ആദ്യഘട്ട സെൻസസ് പ്രവർത്തനം നടക്കുക. ഈ 30 കാലയളവിന് തൊട്ടുമുൻപുള്ള 15 സെൽഫ് എന്യൂമറേഷനുള്ള സൌകര്യം അനുവദിച്ചിട്ടുള്ളത്. കേരളത്തിൽ ആദ്യഘട്ടമായി വീടുകളുടെ എണ്ണമെടുക്കലും ഭവന സെൻസസും 1 മുതൽ 30 നടക്കും. ഈ ഘട്ടത്തിൽ എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വീടിന്റെ അവസ്ഥ, വീട്ടുകാർക്ക് ലഭ്യമായ സൌകര്യങ്ങൾ, കൈവശമുള്ള ആസ്തികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കും. ഓരോ കുടുംബത്തോടും 33 ചോദ്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ ചോദിക്കുക. വീടിന്റെ നിർമ്മാണ രീതി, ശുദ്ധജലം, വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങൾ, വീട്ടിലുള്ള വാഹനങ്ങൾ, ഇന്റർനെറ്റ് ലഭ്യത എന്നിവ ചോദ്യങ്ങളിൽ ഉൾപ്പെടും. ഒന്നാം ഘട്ടത്തിന് മുന്നോടിയായി വ്യക്തികൾക്ക് കുടുംബത്തിലെ വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി സ്വയം സമർപ്പിക്കാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയ 16 ആരംഭിച്ച് 30 അവസാനിച്ചു. 1 മുതൽ 31 സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നതിന് മുന്നോടിയായാണ് ഈ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നത്. വിജയകരമായി വിവരങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു 11 സവിശേഷ സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുമ്പോൾ ഈ ID കൈമാറി വിവരങ്ങൾ ഡിജിറ്റലൈസ് സ്ഥിരീകരിക്കാം. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാത്തവരുടെ വിവരങ്ങളും ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി ശേഖരിക്കും. സെൻസസിന്റെ രണ്ടാം ഘട്ടം 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലും ജമ്മുകശ്മീർ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ മഞ്ഞുമൂടിയ പ്രദേശങ്ങളുടെയും രണ്ടാംഘട്ട സെൻസസ് 2026 സെപ്റ്റംബറിൽ നടത്തും. കണക്കെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലാണ് ജാതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ ജനസംഖ്യാപരമായ വിവരങ്ങൾ, സാമൂഹിക സാമ്പത്തിക കാര്യങ്ങൾ, കുടിയേറ്റം, കുടുംബം മുതലായവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഓരോ വ്യക്തിയിൽ നിന്നും ശേഖരിക്കും. രണ്ടാം ഘട്ടത്തിലെ ജനസംഖ്യാ കണക്കെടുപ്പിന്റെ കൃത്യമായ തീയതികളും ഈ ഘട്ടത്തിലെ ചോദ്യങ്ങളും സർക്കാർ യഥാസമയം അറിയിക്കും. സ്വാതന്ത്ര്യത്തിന് ശേഷം 1948 സെൻസസ് നിയമം രാജ്യത്ത് നിലവിൽ വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1951 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഭാരത രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറുടെ കാര്യാലയമാണ് സെൻസസ് നടത്തിവരുന്നത്. ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസിനാണ് സംസ്ഥാന സർക്കാരുകളുമായുള്ള ഏകോപന ചുമതല. പൊതുഭരണ വകുപ്പാണ് സംസ്ഥാനത്തെ നോഡൽ ഏജൻസി. പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാരെന്ന നിലയിൽ ഓരോ ജില്ലയിലെയും സെൻസസ് പ്രവർത്തനങ്ങളുടെ ചുമതല ജില്ലാ കളക്ടർമാർ നിർവഹിക്കും. സെൻസസ് സുഗമമായി നടത്തുന്നതിന് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും നിർണായക പങ്കാണ് വഹിക്കുന്നത്. വിവരശേഖര

ണം ഒത്തുനോക്കൽ നിരീക്ഷണം മേൽനോട്ടം പുരോഗതിരുത്തൽ എന്നിവയുൾപ്പെടെയുള്ള വിവിധ ഫീൽഡ് തല പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് അതാത് സംസ്ഥാന സർക്കാരുകളും കേന്ദ്രഭരണ പ്രദേശങ്ങളും നിയോഗിക്കുന്ന സെൻസസ് ഉദ്യോഗസ്ഥരാണ്. സെൻസസിലൂടെ ശേഖരിക്കുന്ന വ്യക്തിഗത വിവരങ്ങൾ തികച്ചും രഹസ്യമായി സൂക്ഷിക്കും. വിവിധ ഭരണതലങ്ങളിലുള്ള ക്രോഡീകരിച്ച വിവരങ്ങൾ മാത്രമായിരിക്കും പ്രസിദ്ധീകരിക്കുക. 1948 സെൻസസ് നിയമം, 1990 സെൻസസ് നിയമങ്ങൾ എന്നിവയിൽ കാലാകാലങ്ങളായി വരുത്തുന്ന ഭേദഗതി വ്യവസ്ഥകൾ പ്രകാരമാണ് ഇന്ത്യയുടെ സെൻസസ് നടത്തുന്നത്. 2027 സെൻസസിനായി കേന്ദ്ര ഗവൺമെന്റ് 11,718.24 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. 4 ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് ഇത്തവണ ഡിജിറ്റലായി സെൻസസ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉപയോഗിച്ച് ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകൾ ഡിജിറ്റലായി നിർമ്മിക്കാൻ സഹായിക്കുന്നതാണ് HLBC വെബ് ആപ്ലിക്കേഷൻ. എന്യൂമറേറ്റർമാർക്ക് ഹൌസ് ലിസ്റ്റിംഗ് വിവരങ്ങൾ ശേഖരിക്കാനും അപ്ലോഡ് ചെയ്യാനുമുള്ള സുരക്ഷിതമായ ഓഫ്ലൈൻ ആപ്പായി HLO മൊബൈൽ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നു. സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ ഓൺലൈനായി സ്വയം വിവരങ്ങൾ സമർപ്പിക്കുന്നത് സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ വഴിയാണ്. സെൻസസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ആസൂ

ലിസ്റ്റിംഗ് ബ്ലോക്കുകൾ ഡിജിറ്റലായി നിർമ്മിക്കാൻ സഹായിക്കുന്നതാണ് HLBC വെബ് ആപ്ലിക്കേഷൻ. എന്യൂമറേറ്റർമാർക്ക് ഹൗസ് ലിസ്റ്റിംഗ് വിവരങ്ങൾ ശേഖരിക്കാനും അപ്ലോഡ് ചെയ്യാനുമുള്ള സുരക്ഷിതമായ ഓഫ്ലൈൻ ആപ്പായി HLO മൊബൈൽ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നു. സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ ഓൺലൈനായി സ്വയം വിവരങ്ങൾ സമർപ്പിക്കുന്നത് സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ വഴിയാണ്. സെൻസസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്യാനും നിയന്ത്രിക്കാനും നടപ്പിലാക്കാനും നിരീക്ഷിക്കാനും സെൻസസ് മാനേജ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം എന്ന പോർട്ടൽ സഹായിക്കുന്നു. ഒരു നിശ്ചിത സമയത്ത് ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഔദ്യോഗികമായി ശേഖരിക്കുന്ന പ്രക്രിയ എന്ന നിലയിൽ 140 കോടിയിലധികം വരുന്ന ജനസംഖ്യയെ ഉൾക്കൊള്ളുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണപരമായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഇന്ത്യയുടെ സെൻസസ് പ്രക്രിയ. കേവലം കണക്കെടുപ്പ് എന്നതിലുപരി രാജ്യത്തെ ജനസംഖ്യയുടെയും ജീവിത സാഹചര്യങ്ങളുടെയും വിശദമായ ഒരു ചിത്രമാണ് സെൻസസ് നൽകുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുടെയും കൃത്യമായ കണക്കെടുക്കാനും ഈ വിഭാഗങ്ങൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനും സെൻസസ് വിവരങ്ങൾ വഴിയൊരുക്കും. സെൻസസ് വഴി ലഭിക്കുന്ന പ്രായത്തിന്റെ കണക്കുകൾ വഴി കുട്ടികൾ, യുവാക്കൾ, മുതിർന്നവർ, വയോജനങ്ങൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്കായി വിദ്യാഭ്യാസ, തൊഴിൽ, ആരോഗ്യ, പെൻഷൻ, സുരക്ഷാ പദ്ധതികൾ സൃഷ്ടിക്കാനും നിലവിലുള്ള പദ്ധതികളിൽ കാലാനുസൃത മാറ്റങ്ങൾ വരുത്താനും കഴിയും. 2021 സെൻസസിനായി 2019 സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നുവെങ്കിലും കോവിഡ് മഹാമാരി കാരണം സെൻസസ് പ്രവർത്തനങ്ങൾ മാറ്റിവെക്കുകയായിരുന്നു. 2011 സെൻസസ് നടത്തി 15 വർഷത്തിനു ശേഷമാണ് ഇത്തവണത്തെ സെൻസസ് നടക്കുന്നത്. ഈ കാലയളവിൽ ജനസംഖ്യാ വ്യതിയാനങ്ങൾ, കുടിയേറ്റം, നഗരവൽക്കരണം, വിദ്യാഭ്യാസ നിലവാരം, തൊഴിൽ മേഖലയിലെ പ്രവണതകൾ എന്നിവയിലെല്ലാം വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ ക്ഷേമ പദ്ധതികളുടെ ആസൂത്രണം, അടിസ്ഥാന സൌകര്യ വികസനത്തിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കൽ, സംവരണം, ജനസംഖ്യാനുപാതികമായ മണ്ഡല പുനർനിർണയം തുടങ്ങിയ നയപരമായ തീരുമാനങ്ങളെടുക്കാൻ സർക്കാരിനെ സഹായിക്കുക പുതിയ സെൻസസ് ഡേറ്റയാകും. അതുകൊണ്ടുതന്നെ സെൻസസ് 2027 കൃത്യമായ വിവരങ്ങൾ നൽകി രാജ്യത്തെ സമഗ്ര വികസനത്തിലേക്ക് നയിക്കുന്നതിൽ പങ്കാളിയാവുക എന്നത് നമ്മുടെ കടമയാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. സെൻസസ് 2027 രാജ്യത്തെ സമഗ്ര വികസനത്തിലേക്ക് നയിക്കുന്ന വഴികാട്ടി. തയ്യാറാക്കിയത് ശ്രീജിത്ത് ശ്രീധരൻ.

0: ಸಂಗೀತ ಸರಣಿ ಕರ್ನಾಟಕ ಸಂಗೀತ ಪಾಠ. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
4: ജോൺ വക്കൻ എഴുതിയ നോവൽ 39 പടവുകൾ, രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ.

0: ിലേക്ക് സ്വാഗതം. സഹായം എന്നത് ആവശ്യത്തിലധികമുള്ള സമ്പത്തിന്റെ വിതരണം മാത്രമല്ല, നമുക്കുള്ളതിന്റെയൊക്കെ പങ്കുവയ്ക്കലാണ്. പണമോ പാരിതോഷികങ്ങളോ മാത്രമല്ല സമ്മാനം, പുഞ്ചിരിയും സ്നേഹവും അഭിനന്ദനവും ആശ്വാസവാക്കും ഒക്കെ സമ്മാനങ്ങളാണ്. അതുമാത്രമാവും ചിലപ്പോൾ ചിലർ പ്രതീക്ഷിക്കുന്നതും. ഈ നല്ല ചിന്ത പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വയലിൻ വീടും പരിപാടിയിലേക്ക് പോകാം. ജന്തുജന്യ രോഗങ്ങൾ, കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരഭിമുഖമാണ് ഇന്ന് വയലിൻ വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളർത്തുമൃഗങ്ങൾക്കുണ്ടാവുന്ന പല അസുഖങ്ങളും മനുഷ്യരിലേക്ക് വേഗം പകരാൻ സാധ്യതയുണ്ട്. പല ജന്തുജന്യ രോഗങ്ങളും സൂക്ഷിച്ചില്ലെങ്കിൽ ജീവഹാനിക്ക് വരെ കാരണമാകും. സൂക്ഷ്മ ശ്രദ്ധ വേണ്ടുന്ന ഒരു മേഖലയാണിത്. മൃഗങ്ങളുമായി അടുത്തിടപഴകുന്നവർ ഈ രോഗങ്ങളുടെ കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് രോഗം വരാം. ക്ഷീര കർഷകർ ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങൾ ഇന്നത്തെ അഭിമുഖത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം കേൾക്കാം. ഒരു പശുത്തൊഴുത്തിന് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് എത്ര ദൂരപരിധിയാണ് ആവശ്യമുള്ളത്? ചോദ്യം കേട്ടല്ലോ. ഉത്തരം ഇപ്പോൾ പറയില്ല, ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി ജന്തുജന്യ രോഗങ്ങളുടെ കാര്യത്തിൽ കർഷകർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പാലോട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനിമൽ ഡിസീസിലെ ഡിസീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഡോക്ടർ സഞ്ജയ് ഡി പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേൾക്കാം. ഷിബു ജോർജാണ് ഡോക്ടർ സഞ്ജയുമായി സംസാരിക്കുന്നത്.
1: ജന്തുജന്യ രോഗം എന്ന് പറഞ്ഞാൽ ഇന്ന് കർഷകർക്ക് മിക്കവാറും എല്ലാവർക്കും അറിയാം ഇതിനെപ്പറ്റി. എന്നാലും ഒന്ന് വിശദീകരിക്കാവോ, ജന്തുജന്യ രോഗം എന്ന് പറഞ്ഞാൽ എന്തുവാണ്?
2: ജന്തുജന്യ രോഗം എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ നിന്നും മൃഗങ്ങളിലേക്കും മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കും പകരുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം, അങ്ങനെയുള്ള അസുഖങ്ങൾക്കാണ് ജന്തുജന്യ രോഗം എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കാലിക പ്രസക്തിയുള്ളൊരു വിഷയമാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഗോള താപനിലയുടെ വർദ്ധനവ്, കാലാവസ്ഥാ വ്യതിയാനം, ഇപ്പം അമിതമായിട്ടുള്ള മഴയും വേനലും, ഗ്ലോബൽ വാർമിംഗ്, അത് കാരണം ഇപ്പോൾ ഒരുപാട് പ്രാണികൾ വർദ്ധിച്ചു വരുന്നുണ്ട്. കൊതുക്, ചെള്ള്, ഇപ്പം ഇതുവഴിയൊക്കെ ഇതൊക്കെ പല അസുഖങ്ങൾ വാഹകരാണ്. അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്ന അന്താരാഷ്ട്ര യാത്രകൾ, അതുവഴിയും രോഗാണുക്കളുടെ സംക്രമണം നടക്കുന്നുണ്ട്. പിന്നെ വനനശീകരണം, ഇപ്പം ഇത്തരം കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ ഒരുപാട് ജന്തുജന്യ രോഗങ്ങൾ കാണുന്നുണ്ട്.
1: പ്രധാനപ്പെട്ട ജന്തുജന്യ രോഗങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ അത് ഏതൊക്കെയാണ്?
2: ഇപ്പോൾ കേരളത്തിലെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രോഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കന്നുകാലികളിൽ ബ്രൂസല്ലോസിസ്, ക്ഷയം എന്ന് പറയുന്നത് അഥവാ ട്യൂബക്കുലോസിസ്, പിന്നെ ആന്ത്രാക്സ് ഉണ്ട്, പിന്നെ ലെപ്റ്റോസ്പൈറസിസ് അഥവാ എലിപ്പനി, പിന്നെ ചെറിയ ഈ വട്ടച്ചൂറി എന്നൊക്കെ പറഞ്ഞ ഫംഗൽ അസുഖങ്ങളും, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്.
1: അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബ്രൂസല്ലോസിസിനെ കുറിച്ച് സംസാരിച്ചാൽ ഈ ബ്രൂസല്ലോസിസ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്?
2: ബ്രൂസല്ല എന്ന് പറയുന്നത് പല വകഭേദങ്ങളും, ബ്രൂസല്ല അബോർട്ടസ് ഉണ്ട്, ബ്രൂസല്ല മെലിറ്റൻസസ്, ബ്രൂസല്ല സൂയിസസ്, അങ്ങനെ വരുന്ന പല വകഭേദങ്ങളുള്ള ബ്രൂസല്ല എന്നൊരു ബാക്ടീരിയ കൊണ്ടുണ്ടാവുന്ന അസുഖമാണ്. അത് പശുക്കളെ ബാധിക്കുന്നുണ്ട്, ആടുകളെ ബാധിക്കുന്നുണ്ട്, പന്നുകളെ ബാധിക്കുന്നുണ്ട്.
1: ബാക്ടീരിയൽ രോഗമാണിത്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
2: മനുഷ്യരിൽ കൂടുതലെന്ന് പറഞ്ഞാൽ വിട്ടുമാറാത്ത പനി ആണ് ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണം. പിന്നെ വിട്ടുമാറാത്ത പനിയും വിറയലും, അതുപോലെ ഇപ്പോൾ സന്ധിവേദന ഉണ്ടാവാം, ശരീരവേദന. പിന്നെ പുരുഷന്മാരിൽ വൃഷ്ണവീക്കം വരും, സ്ത്രീകളിലാണെങ്കിൽ ഗർഭമലസൽ. ഇതൊക്കെയാണ് മനുഷ്യരിൽ കാണുന്ന പ്രധാന ലക്ഷണങ്ങൾ. ഇത് തന്നെയാണ് ഏകദേശം മൃഗങ്ങളിലും കാണുന്നത്. വിത്തുകാള, അതുപോലെ ആൺപന്നി, ഇതിലൊക്കെ തന്നെ വൃഷ്ണവീക്കം വന്ന് പശുക്കളിൽ ഗർഭവത്സം അല്ലാതെ തന്നെ ചിലപ്പോൾ കുട്ടി ചത്ത് പുറത്ത് വരിക, സ്റ്റിൽ ബർത്ത് എന്ന് പറയും, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതുപോലെ ഈ മറിവുള്ള പ്ലാസൻ്റ പോവാതിരിക്കുക, ഇത്തരം മതിതാ പ്രശ്നങ്ങളാണ് ഇതുകൊണ്ടുണ്ടാകുന്നത്. ഇതിനു പുറമെ പശുക്കളിൽ ജോയിൻ്റ് സ്വെല്ലിങ്, അതായത് സന്ധിവീക്കവും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. കുതിരയിലാണെങ്കിൽ കഴുത്തിൻ്റെ അവിടെ പൊട്ടി കഴുത്തിൻ്റെ പുറം ഭാഗത്ത് ഇതുപോലെ മുറിവുകളും ഉണ്ടാവാറുണ്ട്.
1: അപ്പോൾ ഈ ബ്രൂസല്ലോസിസ് ബാധിച്ച പശുക്കളിൽ നിന്ന് മനുഷ്യരിലോട്ട് ഈ രോഗം എങ്ങനെ പകരുന്നത്?
2: പ്രധാനമായിട്ടും പാലിൽ കൂടെ പകരാവുന്നൊരു അസുഖമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഫാമുകളിലും മറ്റും, ഞാൻ പറഞ്ഞല്ലോ ഗർഭമലസൊന്നും മറിവുള്ള പോവാതിരിക്കുക, കൈയുറയൊന്നും ഇല്ലാതെ കൈകാര്യം ചെയ്യുമ്പോൾ ഇത് തൊക്കിൽ കൂടെ ശരീരത്തിൽ പ്രവേശിക്കാനായിട്ടുള്ള,
1: മുറിവല്ല ഉണ്ടെങ്കിൽ
2: മുറിവില്ലെങ്കിൽ പോലും തൊക്കിൽ കൂടെ കയറാൻ സാധ്യതയുള്ളൊരു

0: ബാക്ടീരിയയാണ് ബ്രൂസല്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഫാമില് ഒരു പശുവിന് വന്നു എന്നിരിക്കട്ടെ, ഇതിന്റെ വിസർജ്യങ്ങളിൽ കൂടെ ഈ ബാക്ടീരിയ പൊയ്ക്കൊണ്ടിരിക്കും, അതുവഴി മറ്റ്
1: പശുക്കളിലും
0: അത് ബാധിക്കും.
1: അപ്പോൾ മനുഷ്യരിൽ വരുന്നത് പ്രധാനമായും
0: മനുഷ്യരിൽ വരുന്നത് പാല്. അത് മാത്രമല്ല, ഇപ്പോൾ ഗർഭം അലസിയിരിക്കുമ്പോൾ ഈ ഗർഭപാത്രത്തിൽ നിന്നിങ്ങനെ സ്രവങ്ങൾ വന്നുകൊണ്ടിരിക്കും, അത് വാലിട്ടാട്ടുമ്പോഴത്തേക്ക് അത് നേരെ കണ്ണിലേക്ക് തെറിക്കും, അങ്ങനെയും ഒക്കെ
1: പകരാനുള്ള സാധ്യത. മാംസത്തിൽ നിന്ന് ഇത് പകരുമോ?
0: മാംസത്തിൽ നിന്നുള്ള പകരാൻ ചാൻസ് കൂടുതലാണ്. എന്നാലും ഈ ബ്രൂസല്ല വന്ന് പല ആൾക്കാരും പോയി ഇതിനെ അറവുശാലയിൽ കൊണ്ടുപോയി അറക്കാറുണ്ട്. അപ്പോൾ അത് നേരെ വൃത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ മാംസത്തിൽ നിന്ന് വരാം. പക്ഷേ മാംസം ശരിയായ രീതിയിൽ വേവിച്ച് കഴിക്കുകയാണെങ്കിൽ മാംസം ഭക്ഷിക്കാവുന്നതാണ്.
1: അപ്പൊ ഇതിന്റെ ഒരു പ്രിവെൻഷൻ അല്ലെങ്കിൽ പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ് ഈ ബ്രൂസല്ല രോഗത്തിന്റെ?
0: കേരളത്തിലെ ബ്രൂസല്ല രോഗം നോക്കുകയാണെങ്കിൽ പലതും ഈ തമിഴ്നാട് ഭാഗത്തു നിന്നൊക്കെ ചന്തയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ടുവരുന്ന മൃഗങ്ങൾക്ക് ബ്രൂസല്ല കാണുന്നുണ്ട്. കഴിവതും നമുക്ക് അറിയാവുന്ന നല്ല പശുക്കളെ വിൽക്കുന്ന ആൾക്കാരുടെ നിന്ന് വാങ്ങിക്കുന്നത് ഒരു പരിധിവരെയൊക്കെ നമുക്ക് തടയാൻ സാധിക്കും. പിന്നെ വേറെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പശുവിനെ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നേരെ മറ്റു പശുക്കളുമായിട്ട് കെട്ടിപ്പാർപ്പിക്കാതെ 3 ആഴ്ച എന്തെങ്കിലും അതിനെ നിരീക്ഷിച്ചിട്ട് ക്വാറന്റൈൻ എന്ന് പറയും, നിരീക്ഷിച്ചിട്ട് മാത്രമേ മറ്റു പശുക്കളോട് പാർപ്പിക്കാവുള്ളൂ. പിന്നെ ഗർഭം അലസി പോവുകയോ കുട്ടി ചത്ത് പുറത്തു വരികയാണ് അങ്ങനെ എന്തെങ്കിലുമുള്ള ലക്ഷണം കാണുകയാണെങ്കിൽ അപ്പം തന്നെ ആ പശുവിനെ അല്ലെങ്കിൽ ആടിന് അല്ലെങ്കിൽ പന്നിയെ ഇതൊക്കെ വരാമെന്നാണ് അത് മാറ്റി നിർത്തുക എന്നുള്ളതാണ്. മാറ്റി നിർത്തിയ ശേഷം ഒരു ലബോറട്ടറി പരിശോധന നടത്തി രോഗമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ശാസ്ത്രീയമായി ഉള്ള അറവുശാലകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇതിന് ദേഹവധം ചെയ്യുന്നതാണ് നല്ലത്. ശാസ്ത്രീയമായ അറവുശാല ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ഇതിൻ്റെ അകിടും ഇതിൻ്റെ ഗർഭപാത്രവും ഒക്കെ മാറ്റിക്കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അത് ഇറച്ചിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ രോഗത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പുണ്ട്. 4 മുതൽ 8 മാസം പ്രായമുള്ള പശുക്കുട്ടികളിൽ ഇതിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് അത് ഒറ്റ തവണ എടുത്താൽ മതി,
1: ലൈഫ് ലോങ് നമുക്ക്
0: അതിന്റെ
1: പ്രതിരോധം കിട്ടും. അടുത്ത ഒരു രോഗം സാർ സൂചിപ്പിച്ചത് ട്യൂബർക്ലോസിസ് അല്ലെങ്കിൽ ക്ഷയരോഗമാണ്. അപ്പം ഇതിന്റെ ഒരു ലക്ഷണങ്ങൾ മൃഗങ്ങളിലും മനുഷ്യരിലും എല്ലാം ഇതും സെയിം തന്നെയാണോ?
0: ഏകദേശം ക്ഷയം അഥവാ ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത് അതൊരു ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണ്. ഇതിനും പല വകഭേദങ്ങളുണ്ട്. ഇപ്പോൾ കന്നുകാലികളിൽ അല്ലെങ്കിൽ പശുക്കളിൽ കൂടുതലും മൈക്രോബാക്ടീരിയം ബോവിസ് ആണ്. മനുഷ്യനിലാണെങ്കിൽ മൈക്രോബാക്ടീരിയം ട്യൂബർക്ലോസിസ് ആണ്. പിന്നെ പക്ഷികളിൽ മൈക്രോബാക്ടീരിയം ഏവിയം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കന്നുകാലികൾക്ക് പുറമെ ആനകളിലും ഇപ്പോൾ കേരളത്തിൽ ട്യൂബർക്ലോസിസ് റിപ്പോർട്ടുകളുണ്ട്. മാനുകളിലൊക്കെ ഒരുപാട് കേസുകൾ ട്യൂബർക്ലോസിസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ എന്നാണെങ്കിൽ ഇത് മനുഷ്യൻ്റെയും മൃഗങ്ങളിലുള്ള ലക്ഷണങ്ങൾ ഏകദേശമൊക്കെ ഒരുപോലെ തന്നെയാണ്. പക്ഷെ മനുഷ്യരിൽ പനിയുണ്ടാവും, മൃഗങ്ങളിൽ പനിയുണ്ടാവില്ല എന്നൊരു വ്യത്യാസം. അപ്പോൾ ഒന്ന് പനി, പിന്നെ വിട്ടുമാറാത്ത കഫത്തോടു കൂടിയുള്ള ചുമ, പിന്നെ ശരീരത്തൂക്കം കുറഞ്ഞു വരിക, വല്ലാതെ ക്ഷീണിച്ച് നമ്മൾ എത്ര ഭക്ഷണം കൊടുത്താലും തീറ്റ കൊടുത്താലും അത് ആരോഗ്യം വെക്കാതെ എല്ലും തോലുമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം. പ്രധാനമായിട്ടും ഇത് ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഈ ക്ഷയം വരുമ്പോഴത്തേക്ക് നമ്മൾ ശ്വാസകോശത്തിൽ ഒരു മുഴ പോലെ വരും. മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബാക്ടീരിയ ഇതെല്ലാം വന്ന് മൂടി ഒരു അത് സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് മുഴ പോലെ വരുന്നു. അപ്പോൾ ഈ ശ്വാസകോശം വികസിക്കാൻ പറ്റാതെ ചുമ, വിട്ടുമാറാത്ത ചുമ അത് കാരണം വരുന്നുണ്ട്. ഇതിന് പുറമെ ഇത് പൾമണറി ടി ബി എന്ന് പറയും, ശ്വാസകോശത്തെ വരുന്ന പൾമണറി ടി ബി എന്ന് പറയും. അല്ലാതെ ശ്വാസകോശത്തിന് വെളിയിലും കുടലിൽ വരാം. കുടലിൽ വന്നാൽ വയറിളക്കം, അതിൽ രക്തം കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിനാണ് എക്സ്ട്രാ പൾമണറി ടി ബി എന്ന് പറയും. പിന്നെ നട്ടലിൽ വേണമെങ്കിൽ വരാം. നട്ടലിൽ വന്നു കഴിഞ്ഞാൽ നട്ടലിലുള്ള വേദനയും അങ്ങനെയുള്ള ഇത്. പിന്നെ വളരെ തീവ്രമായിട്ടുള്ളൊരു അസുഖമാണ് തലച്ചോറിനെ ബാധിച്ചിട്ട് മസ്തിഷ്ക ജ്വരം എല്ലാം സംഭവിക്കാവുന്നതാണ്.
1: അപ്പോൾ ഈ രോഗം എങ്ങനെയാണ് പശുക്കളിൽ നിന്ന് മനുഷ്യരിലോട്ട് വരുന്നത്?
0: പ്രധാനമായിട്ടും പാലിൽ കൂടെ തന്നെയാണ്.
1: ഇതും പാലിൽ കൂടെ
0: തന്നെ വരുന്നൊരു അസുഖമാണ്. സാധാരണ ഇത് അറക്കുമ്പോഴത്തേക്ക് ഈ മുഴ വ്യക്തമായിട്ട് കാണുന്നതുകൊണ്ട് ആരും ആ ഇറച്ചി ഉപയോഗിക്കാറില്ല, അതിനെ വെട്ടിമാറ്റും. എന്നാലും അശാസ്ത്രീയമായിട്ട് ഇത് നമ്മുടെ ഭക്ഷണത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ ഇറച്ചി വരികയാണെന്നുണ്ടെങ്കിൽ ഇത് മനുഷ്യനെയും ബാധിക്കാം. അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം ഒരു നല്ല ശാസ്ത്രീയമായിട്ടുള്ള അറവുശാലകളിലാണ് ശരിക്കും വേണ്ടത്. അതിലാണ് ഇത്തരം അസുഖങ്ങളെ നമുക്ക് യഥാസമയം മനസ്സിലാക്കുകയും അത്
1: പടരാതിരിക്കാനുള്ള നടപടി എടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ട്യൂബർക്ലോസിസ് അല്ലെങ്കിൽ ക്ഷയരോഗം മൃഗങ്ങൾക്ക് വരുമ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ എന്തുവാണ്?
0: ഇത് ചികിത്സിച്ച് മാറ്റാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ്. അതിന് മനുഷ്യർക്ക് തന്നെ ഏകദേശം മാസങ്ങളോളം വരെ ഇതിന്റെ മരുന്ന് കൊടുക്കേണ്ടി വരും. മൃഗങ്ങളിൽ ഇത് പ്രായോഗികമല്ല, കാരണം ഇത് മാറാനായിട്ട് മാസങ്ങൾ എടുക്കുകയും ഒന്ന് ചികിത്സാ ചെലവ്, പിന്നെ ഇത് വായുവിൽ കൂടെ പകരുന്നതും കൂടെയാണ്. ഇതേപോലെ തന്നെയാണ് ബ്രൂസല്ലയും. ബ്രൂസല്ലയും ചികിത്സിച്ച് മാറ്റാൻ ബുദ്ധിമുട്ടുള്ള, ഈ ക്ഷയവും ചികിത്സിച്ച് മാറ്റാൻ ബുദ്ധിമുട്ടുള്ളത്. അപ്പൊ ഇത് ഒരുപാട് നാള് ഇതിന്റെ ചികിത്സ തുടരേണ്ടി വരും എന്നുള്ളത് കൊണ്ട് പ്രായോഗികമല്ല,
1: എക്കണോമിക്കും
0: അല്ല.

0: മറ്റൊരു പ്രധാനപ്പെട്ട ജന്തുജന്യ രോഗം എന്ന് പറയുന്നത് ആന്ത്രാക്സ് ആണ്. എന്തൊരു ബയോ വെപ്പണായിട്ട് വരെ യൂസ് ചെയ്യാറുണ്ട് ആന്ത്രാക്സിന്, അല്ലേ? അപ്പൊ ഇതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
1: ആന്ത്രാക്സും ബാസിലസ് ആന്ത്രാക്സിസ് എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ കൊണ്ട് ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. ഇത് കേരളത്തിൽ അങ്ങിങ്ങായിട്ട് മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു അസുഖം, എന്നാലും ഉണ്ട് താനും. അപ്പൊ ഇത് മുഖ്യമായിട്ടും വേനൽ സമയത്ത് സസ്യബുക്കുകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അത് പശു, ആട്, പന്നി, ആനകളിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ആതിരപ്പള്ളി ഏരിയയിലുള്ള കാട്ടുപന്നികളിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ ബാധിക്കാവുന്ന ഒരു അസുഖമാണ്.
0: ഇത് മാരകമായ രോഗമാണ്.
1: ഇത് മാരകമായ രോഗമാണ്. മാരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ രോഗം പശുക്കളിൽ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഇത് ചത്തു കിടക്കുന്നതാണ്. പെട്ടെന്ന് അങ്ങ് വീണ് ചാവുന്ന ഒരു അസുഖമാണ്. ചാവുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ പല ദ്വാരങ്ങളിൽ നിന്നും, അത് മൂക്കിൽ നിന്നും, വായിൽ നിന്നും, മലദ്വാരത്തു നിന്നും, ചെവിയിൽ നിന്നും ഒക്കെ എല്ലാ ദ്വാരത്തിൽ കൂടെയും, ഒരുമിച്ച് വരണമെന്നില്ല, ഏതെങ്കിലും ദ്വാരത്തിൽ കൂടെ അല്ലെങ്കിൽ പല ദ്വാരങ്ങളിലൂടെ കട്ട പിടിക്കാത്ത രക്തം,
0: രക്തസ്രാവം,
1: രക്തസ്രാവം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതുപോലെ വയറ് വീർത്തിരിക്കുന്ന, പെട്ടെന്ന് മരണം സംഭവിക്കുന്ന ഇതാണ്. നമുക്ക് ചികിത്സയ്ക്ക് ഒരു അവസരം തന്നെ കിട്ടില്ല. ഇങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞാൽ, ഇത് പെട്ടെന്ന് വീണ് മരിക്കുന്നു, ദ്വാരങ്ങളിൽ കൂടെ രക്തം വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് പറയാറില്ല. അതിൻ്റെ ചെവിയുടെ അറ്റം അല്ലെങ്കിൽ രക്തം എടുത്തിട്ട് സ്മിയറാക്കി ലബോറട്ടറിയിൽ പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഈ സ്രവങ്ങൾ അന്തരീക്ഷമായിട്ട് സമ്പർക്കം വരുമ്പോൾ ഇതിൻ്റെ ഒരു ചുറ്റും ഒരു കവചം ഉണ്ടാവുന്നു. അപ്പം ഈ കവചത്തിനുള്ളിലായിരിക്കും ഈ ബാക്ടീരിയ നിൽക്കുന്നത്. ഇത് എല്ലാ കാലാവസ്ഥയും തരണം ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു ഇതാണ്. വർഷങ്ങളോളം മണ്ണിൽ കിടക്കും. അപ്പൊ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് പുല്ലിന്റെ കുറവ് വരുമ്പോഴത്തേക്ക് പശുക്കളെല്ലാം മണ്ണിനോട് ചേർന്ന് മേയാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ മണ്ണിൽ കിടക്കുന്ന കവചത്തോടു കൂടിയുള്ള ബാക്ടീരിയ മൃഗത്തിന്റെ ഉള്ളിൽ പോവുകയും ഉള്ളിൽ ചെല്ലുമ്പോഴത്തേക്ക് ബാക്ടീരിയ പുറത്തു വന്ന് മനുഷ്യന് അസുഖം വരാൻ ചാൻസ്. ഇപ്പൊ മനുഷ്യരെ പറഞ്ഞിടത്തോളം മനുഷ്യർക്കും പല രീതിയിലുള്ള ആന്ത്രാക്സ് വരും. ഒന്ന്,
0: ജന്തുവിൽ നിന്ന് മനുഷ്യരിലോട്ട് എങ്ങനെയാ വരുന്നത്? ഇത്
1: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ റിപ്പോർട്ടുള്ളത് ഒഡീസയിലാണ്. ഈ ചത്ത മൃഗത്തിന്റെ ഇറച്ചി കഴിക്കുന്നുണ്ട് വരുന്നതാണ്, അങ്ങനെയാണ് വരുന്നത്. പിന്നെ തോല് കൈകാര്യം ചെയ്യുന്നവര്, ഇപ്പൊ പശു ചത്തി കഴിഞ്ഞാൽ അതിന്റെ തോലിന് 13,000-4,000 രൂപ കിട്ടും. അപ്പൊ അത് തോല് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ അറവുശാലയിലുള്ള ആൾക്കാർക്ക്, പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞാൽ നേരെ അറവുശാലയെ കൊണ്ട് അറക്കുന്ന ആൾക്കാർക്കും ഇത് വരാം. ഇവിടെയും ശാസ്ത്രീയമായ അറവുശാലയുടെ ഒരു പ്രാധാന്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
0: മാംസം നല്ലപോലെ വെച്ചാൽ പിന്നെ അതിൽ വരത്തില്ല,
1: പാചകം ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല. പിന്നെ മനുഷ്യർക്ക് ഇപ്പൊ ഈ ചെമ്മരിയാടിന്റെ കമ്പിളി പുതുപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അതിന്റെ രോമങ്ങൾ വെട്ടുന്നവർക്ക് ശ്വാസകോശത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പിന്നെ തോലൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് കയ്യിലും ഒക്കെ ഉണ്ടാവാം.
0: മനുഷ്യരിലും ഇത് മാരകമാണോ?
1: അത്രത്തോളം മരകമല്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇറച്ചി കഴിക്കുന്ന ആൾക്ക് ഒരു 20% ആണ് മരണനിരക്കുള്ളത്. അത്ര തീവ്രമായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ മാത്രമേ മരണം സംഭവിക്കൂ, ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. പക്ഷെ ശ്വാസകോശത്തെ ബാധിക്കുകയാണെങ്കിൽ, അത് ഈ ചെമ്മരിയാടിന്റെ രോമമെടുക്കുന്ന കമ്പിളി പുതപ്പൊക്കെ ഉണ്ടാക്കാൻ, അത് കുറച്ച് മാരകമായിട്ടുള്ള ഇതാണ്. എന്നാലും ചികിത്സിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ.
0: ഡോക്ടർ സഞ്ജയ്, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ലെപ്റ്റോസ് വൈറസസിനെ പറ്റി ഒന്ന് ചർച്ച ചെയ്യാം. എലിപ്പനി, ഇതൊരു കോമൺ ഡിസീസ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. ഇതൊരു ജന്തുജന്യ രോഗമാണ്.
1: ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി, അതും ഒരു ബാക്ടീരിയൽ കൊണ്ടുണ്ടാവുന്ന ഒരു അസുഖമാണ്. ഈ ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ 260 ബാക്ടീരിയ ഉണ്ടെങ്കിലും കുറച്ച് ബാക്ടീരിയ മാത്രമാണ് രോഗം ഉണ്ടാക്കുന്നത്. ഇത് മനുഷ്യരെയും വളർത്തുമൃഗങ്ങളെയും, പ്രത്യേകിച്ച് നായ്ക്കളെയും, വന്യമൃഗങ്ങളെയൊക്കെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയൽ അസുഖമാണ്. ഇത് എലികളാണ് ഇതിൻ്റെ നിശബ്ദ വാഹകരാണ്. എലികൾക്ക് അസുഖമൊന്നും വരില്ല, എന്നാൽ അതിൻ്റെ വൃക്കയിൽ ഇത് പെറ്റുപെരുകി മൂത്രത്തിൽ കൂടെ ഇത് വെളിയിൽ പോകുന്നു. അവിടെയാണ് ഈ പ്രശ്നം. ഈ മൂത്രം ചെന്ന് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ഭക്ഷണത്തിലോ, അല്ലെങ്കിൽ മൃഗങ്ങളുടെ തീറ്റപാത്രത്തിലോ, അല്ലെങ്കിൽ ഇതിൻ്റെ കുടിവെള്ളത്തിലോ രോഗാണുള്ള എലിയുടെ മൂത്രം വഴി ഉള്ളിൽ പോവുകയാണെങ്കിൽ അസുഖം ഉണ്ടാവാം. അതുപോലെ തന്നെ ഈ വെള്ളക്കെട്ടുകളിലൊക്കെ എലിയുടെ ഒക്കെ മൂത്രമൊക്കെ കാണും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ വെള്ളക്കെട്ടിൽ നമ്മൾ മൃഗത്തിനെ ആയാലും മനുഷ്യരായാലും അധികം നേരം നിൽക്കുന്ന സാഹചര്യം വരുമ്പോൾ മൃദുവായ ചർമ്മത്തിൽ കൂടിയും ഈ രോഗം ഉള്ളിലേക്ക് പ്രവേശിക്കാം.
0: റാബീസ് പ്രധാനപ്പെട്ട ഒരു ജന്തുജന്യ രോഗം നമുക്ക് പറയാൻ സാധിക്കും. നായ്ക്കളിൽ ഇത് കണ്ടുവരുന്നുണ്ട്. നമ്മുടെ മറ്റ് ഫാം ആനിമൽസ് അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന പശുക്കളിലും ഈ റാബീസിന്റെ പ്രശ്നമുണ്ടോ?
1: റാബീസ് പേവിഷബാധ മനുഷ്യർക്ക് ഉണ്ടാവുന്ന അറിയാമല്ലോ, നായ്ക്കളുടെ കടിയും പൂച്ചയുടെ മാന്തൽ. അതേപോലെ തന്നെ ഇപ്പോൾ പൂച്ചയുടെ മാന്തൽ ഫാം മൃഗങ്ങൾക്ക്, പശുക്കൾക്ക് ഒന്നും വരാൻ ചാൻസ്, നായ്ക്കളുടെ കടി ഏക്കാൻ ചാൻസ്. നായ്ക്കളുടെ കടി ഏറ്റാൽ പശുക്കൾക്കായിരിക്കും, ആടുകളിലും പന്നി എല്ലാത്തിനും
0: വരാൻ സാധ്യതയുണ്ട്. കർഷകർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: ഈ മനുഷ്യനെയും മൃഗങ്ങളെയും അതുപോലെ പ്രകൃതിയെയും, പ്രകൃതിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജൈവസുരക്ഷ. ഈ ജൈവസുരക്ഷ ശരിയായ രീതിയിൽ നമ്മൾ പ്രാവർത്തികമാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പല അസുഖങ്ങളും

0: നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ജൈവസുരക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്ന രോഗാണു മൃഗങ്ങൾ വളർത്തുന്ന പരിസരത്തേക്ക് വരാതിരിക്കുക, മൃഗങ്ങൾക്ക് ഒന്ന് അത് വെളിയിൽ പോകാതിരിക്കുക, പിന്നെ അതിനകത്ത് ഇത് സ്പ്രെഡ് ചെയ്യാതിരിക്കുക. ഇതാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ പുതുതായിട്ടൊരു മൃഗത്തിനെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ക്വാറന്റൈൻ, ഒരു 3 ആഴ്ച എന്തെങ്കിലും ക്വാറന്റൈൻ. പിന്നെ അസുഖമുള്ള അനിമൽസിനെ മാറ്റി പാർപ്പിക്കുക. പിന്നെ ജലസുരക്ഷ, കുടിവെള്ളം നല്ല രീതിയിലുള്ള ക്ലോറിൻ ടാബ്ലറ്റുകളോ ബ്ലീച്ചിങ് പൗഡറോ ഇട്ടിട്ടുള്ള നല്ല കുടിവെള്ളം കൊടുക്കുക എന്നുള്ള. പിന്നെ തീറ്റ സുരക്ഷ, തീറ്റയിൽ എലിമൂത്രമൊന്നും കലങ്ങാത്ത രീതിയിൽ ഉള്ള തീറ്റ സുരക്ഷ. പിന്നെ കൊതുക് പെറ്റുപെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക, കൊതുക് നശീകരണം, കൊതുകിനെ അകറ്റി നിർത്താനായിട്ടുള്ള ഫുൾ സ്ലീവ്സ് ഷർട്ടും അതുപോലെ റിപ്പലൻസ് മറ്റേ അകറ്റി നിർത്താനുള്ള ഓയിൻമെൻറ്റുകളൊക്കെ പുരട്ടുക എന്നുള്ളതാണ്. പാല് പാസ്റ്ററൈസ് ചെയ്ത് തിളപ്പിച്ച് കുടിക്കുക, മുട്ടയും ഇതും വേവിച്ച് കഴിക്കുക എന്നുള്ള. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ശുചിത്വം, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയുറകൾ ഉപയോഗിക്കുക.
1: സാധാരണമായിട്ട് നമ്മൾ ഇത് ചെയ്യാറില്ല
0: പ്രത്യേകിച്ച് ഗർഭവലസിലും അങ്ങനെയുള്ള അവസരങ്ങളിൽ. ഇപ്പോൾ ചത്ത് പുറത്ത് വരിക, അപ്പോഴൊക്കെ തന്നെ കൈയുറകൾ ഉപയോഗിക്കും. പിന്നെ കാല ഉറകൾ തന്നെ ഉപയോഗിക്കണം. നമ്മൾ വെളിയിൽ പശുവിനെയും കൊണ്ട് മേയാൻ പോകുമ്പോൾ അതങ്ങനെയുള്ള വരുമ്പോൾ കാലുറകൾ ഇട്ടുകൊണ്ട് തന്നെ പോകണം, അല്ലെങ്കിൽ വേറെയും ചെള്ളുപനി പോലെയൊക്കെ ഉള്ള അസുഖങ്ങളും ഉണ്ട്. പിന്നെ അസുഖമുള്ള ഒരു മൃഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അവസാനം മാത്രമേ പരിചരിക്കാവുള്ളൂ. കൈയും ഒക്കെ നല്ല വൃത്തിയായ സോപ്പ് ഇട്ട് കഴുകേണ്ട. അതുകൊണ്ട്
1: ഡോക്ടർ സഞ്ജയ്, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ചും കർഷകർ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ചും നല്ലതായിട്ട് തന്നെ നമ്മുടെ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുത്ത് വളരെ നന്ദി.
2: ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ചുള്ള വിലപ്പെട്ട അറിവുകൾ പങ്കുവച്ചത് ശ്രദ്ധിച്ചു കാണുമല്ലോ. മൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്ന കർഷകർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ അഭിമുഖം പ്രയോജനപ്പെട്ടിരിക്കും എന്ന് കരുതുന്നു. ജന്തുജന്യ രോഗങ്ങളുടെ കാര്യത്തിൽ കർഷകർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞു തന്നത് പാലോട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനിമൽ ഡിസീസിലെ ഡിസീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഡോക്ടർ സഞ്ജയ് ഡി ആണ്. ഷിബു ജോർജ് ആണ് ഡോക്ടർ സഞ്ജയുമായി സംസാരിച്ചത്. ഡോക്ടർ സഞ്ജയിന്റെ ഫോൺ നമ്പർ 9946558727. ഇനി ഒരു ഗാനം കേൾക്കാം.

0: ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി.
1: കർഷകരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാന ക്ഷേമ പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ചുരുക്കത്തിൽ PM കിസാൻ കൃഷി രാജ്യത്തിന്റെ അടിത്തറയാണെന്ന തിരിച്ചറിവിലാണ് ഈ പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. ഈ പദ്ധതി പ്രകാരം യോഗ്യതയുള്ള ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് വർഷം 6,000 രൂപ ധനസഹായം നൽകുന്നു. ഈ തുക 2,000 രൂപ വീതം 3 ഗഡുക്കളായി നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് കൈമാറുന്നത്. വിത്ത്, വളം, കീടനാശിനികൾ തുടങ്ങിയ കൃഷിയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി ഈ സഹായം കർഷകർക്ക് ഏറെ പ്രയോജനകരമാണ്. PM കിസാൻ പദ്ധതിയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം എന്ന സംവിധാനമാണ്. ഇടനിലക്കാരില്ലാതെ പൂർണമായും സുതാര്യമായി സഹായധനം കർഷകരുടെ അക്കൗണ്ടിലെത്തുന്നു. ഇതുവഴി കർഷകന്റെ ആത്മവിശ്വാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും വർദ്ധിക്കുന്നു. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുവാൻ കർഷകർ അവരുടെ ഭൂമി സംബന്ധമായ രേഖകളും ആധാർ നമ്പറും ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും ശരിയായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടാതെ EKYC പൂർത്തിയാക്കുന്നതും അനിവാര്യമാണ്. ഇതിലൂടെ അർഹരായ കർഷകർക്ക് സമയബന്ധിതമായി ആനുകൂല്യം ലഭ്യമാകുന്നു. PM കിസാൻ ഒരു വലിയ തുക നൽകുന്ന പദ്ധതിയല്ലെങ്കിലും കർഷകർക്ക് സ്ഥിരമായി ഒരു സാമ്പത്തിക പിന്തുണയായി ഇത് പ്രവർത്തിക്കുന്നു. വിളവെടുപ്പിന് മുൻപ് ആവശ്യമായ ചെലവുകൾ നേരിടാൻ ഈ സഹായം സഹായകമാകുന്നു. അതോടൊപ്പം കൃഷിയിൽ തുടർന്ന് നിൽക്കുവാനുള്ള പ്രചോദനവും ഇത് നൽകുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകന്റെ അധ്വാനത്തോടുള്ള രാഷ്ട്രത്തിന്റെ ആദരത്തിന്റെ പ്രതീകമാണ്. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ഉറപ്പാക്കാൻ മുന്നോട്ട് വരണം. കർഷകൻ ശക്തനായാൽ രാജ്യം ശക്തമാകും എന്ന സന്ദേശം ഈ പദ്ധതിയിലൂടെ നമുക്ക് ഉറപ്പിക്കാം.
2: കേരള കാർഷിക സർവകലാശാല നൽകുന്ന വിളപരിപാലന നിർദ്ദേശങ്ങൾ ഇപ്പോൾ കേൾക്കാം. ഞാറുനട്ട പാടങ്ങളിൽ 20 ദിവസം കഴിയുമ്പോൾ 1 മേൽവളം ചേർക്കാം. മിഥുനം ആദ്യം നട്ട നെല്ലിന് 2 വളം ചേർക്കലും ഈ മാസത്തിൽ നടത്തേണ്ടി വരും. 2 വളപ്രയോഗത്തിൽ ഇനങ്ങളുടെ മൂപ്പനുസരിച്ച് ശുപാർശ ചെയ്തിട്ടുള്ള തോതിൽ യൂറിയയും പൊട്ടാഷും ചേർക്കണം. കൊയ്യുന്നതിന് 60 ദിവസം മുൻപെങ്കിലും 2 വളം ചേർക്കൽ നടത്തിയിരിക്കണം. നെല്ലിന്റെ പോളരോഗത്തിനുള്ള സംരക്ഷണ നടപടികൾ സ്വീകരിക്കണം. രോഗഹേതുവായ കുമിളിന് മണ്ണിൽ വർഷങ്ങളോളം ജീവിക്കാൻ സാധിക്കും. നെൽച്ചെടിയുടെ ഏറ്റവും പുറമേയുള്ള ഓലകൾ മഞ്ഞ നിറമാകുന്നതാണ് പെട്ടെന്ന് കാണുന്ന രോഗലക്ഷണം. കടഭാഗം നോക്കിയാൽ ജലനിരപ്പിന് തൊട്ടുമുകളിലായി ഇലപ്പോളകളിൽ കറുത്ത പാടുകൾ കാണാം. ചിലപ്പോൾ തിളച്ച വെള്ളം വീണ് പൊള്ളിയതുപോലെ ചാരനിറം കലർന്ന ഇളം പച്ച പാടുകളായും കാണപ്പെടാറുണ്ട്.

0: ഈ പാടുകൾ ക്രമേണ തണ്ട് മുഴുവൻ വ്യാപിച്ച് ഇലകളിലേക്കും പടരാം. അങ്ങനെ വന്നാൽ പോളകളും ഇലകളും അഴുകി വിള മൊത്തമായും നശിക്കാൻ ഇടയുണ്ട്. കതിര് വന്ന പ്രായത്തിലാണ് രോഗബാധയെങ്കിൽ കതിര് വരാതിരിക്കുകയോ അല്ലെങ്കിൽ വന്നതിൽ മണികൾ പതിരാവുകയോ ചെയ്യും. കുമിഴ് മൂലമുണ്ടാകുന്ന ഈ രോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലായി സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയൽ മിശ്രിതം 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാവുന്നതാണ്. നെൽപ്പാടങ്ങളിൽ നിരന്തരം പരിശോധന നടത്തണം. തുടക്കത്തിൽ തന്നെ ലക്ഷണം കണ്ടു തുടങ്ങുമ്പോൾ നിയന്ത്രിക്കാനായി കാർബൺ ഡയോക്സൈഡ് 1 ഏക്കറിന് 200 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുകയും വേണം. തുടർച്ചയായ മഴയും മൂടിക്കെട്ടിയ അന്തരീക്ഷ സ്ഥിതിയും തുടരുന്നതിനാൽ നെല്ലിൽ ഓലചുരുട്ടി പുഴുവിന്റെ ആക്രമണം കാണാൻ ഇടയുണ്ട്. അതിനാൽ 1 ഏക്കർ പാടശേഖരത്തിൽ 2 cc ട്രൈക്കോഗ്രമ കാർഡ് വീതം ചെറു കഷ്ണങ്ങളായി മുറിച്ച് വയലിന്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കുത്തിവെക്കുക. ഓലചുരുട്ടി പുഴുവിന്റെ ആക്രമണം കാണുകയാണെങ്കിൽ 2 മില്ലി ഫ്ലൂ ബെൻഡാമൈഡ് 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 3 മില്ലി കൊളാൻഡ്രോ നിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. തെങ്ങിൻ തടങ്ങളിൽ പച്ചില വളച്ചെടിയായ പയർ, ഡേഞ്ച തുടങ്ങിയവയുടെ വിത്തുകൾ വിതയ്ക്കാം. 1.5 മീറ്റർ മുതൽ 2 മീറ്റർ ചുറ്റളവുള്ള ഒരു തെങ്ങിൻ തടത്തിൽ 50 ഗ്രാം വിത്തുപാകാം. 2.5-3 മാസങ്ങൾക്ക് ശേഷം ഇവ തടത്തിൽ മണ്ണിനൊപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. തുടർച്ചയായ മഴയും വെള്ളക്കെട്ട് മൂലവും തെങ്ങിൽ കൂമ്പുചീയൽ രോഗം വരാൻ സാധ്യതയുണ്ട്. തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങൾ ഇട്ട മാംഗോസെപ് സാഷെ 3 പാക്കറ്റ് വീതം ഓരോ തെങ്ങിന്റെ കൂമ്പിന് ചുറ്റും വയ്ക്കുക. മഴ പെയ്യുമ്പോൾ മരുന്ന് കുറേശ്ശെയായി കൂമ്പിലേക്ക് ഒലിച്ചിറങ്ങുന്നത് വഴി ഈ രോഗം ഒരു പരിധിവരെ നിയന്ത്രിക്കാം. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ഇനി ഈ പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് അറിയാനുള്ള സമയമാണ്. ചോദ്യം ഇതായിരുന്നു, ഒരു പശുത്തൊഴുത്തിന് തൊട്ടടുത്ത വീട്ടിൽ നിന്നും എത്ര ദൂരപരിധിയാണ് ആവശ്യമുള്ളത്? ഉത്തരം, 6 മുതൽ 20 പശുക്കൾ വരെയുള്ള സംരംഭങ്ങൾക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡ് 10 മീറ്റർ ദൂരപരിധിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
2: വയലും വീടും സമാപിക്കുന്നു.
3: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.

കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയ റിപ്പോർട്ട്. വെളിച്ചെണ്ണ ക്വിന്റലിന് കോഴിക്കോട് 24,000 രൂപ, വടകര 24,300 രൂപ, മാനന്തവാടി 26,800 രൂപ. കൊപ്ര ക്വിന്റലിന് കോഴിക്കോട് എടുത്തപടി 13,600 രൂപ, വടകര 15,500 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കോഴിക്കോട് റോട്ടറി 3,700, നാളികേരം 1,000 പാലക്കാട് 23,000, പൊന്നാനി 16,000, കോഴിക്കോട് 15,980, മഞ്ചേരി ക്വിന്റലിന് 4,300, മാനന്തവാടി ക്വിന്റലിന് 5,600 രൂപ. റബ്ബർ കോഴിക്കോട് ക്വിന്റലിന് 27,200, മാനന്തവാടി 23,500 രൂപ. ഗ്രീൻ ഏലം കോഴിക്കോട് 3,000, മാനന്തവാടി 3,600 രൂപ. അടയ്ക്ക 1,000 പാലക്കാട് 3,500, പൊന്നാനി 4,000, കോഴിക്കോട് ക്വിന്റലിന് 7,500, മഞ്ചേരി ക്വിന്റലിന് 7,500 രൂപ. കുരുമുളക് മഞ്ചേരി നാടൻ 68,000, കോഴിക്കോട് നാടൻ 67,500, കോഴിക്കോട് ചേട്ടൻ 68,000, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500 രൂപ, മാനന്തവാടി വയനാടൻ 69,000 രൂപ. ചുക്ക് കിൻഡലിന് പാലക്കാട് 28,500.

കോഴിക്കോട് 26,000, മാനന്തവാടി 22,500 രൂപ. ഇഞ്ചി ക്വിൻ്റലിന് കോഴിക്കോട് പുതിയത് 18,200 രൂപ, മാനന്തവാടി പുതിയത് 14,000 രൂപ. പച്ചക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2,500, മാനന്തവാടി 2,000. ഉണക്കക്കപ്പ കോഴിക്കോട് 2,800 രൂപ. ശർക്കര ക്വിൻ്റലിന് പാലക്കാട് 4,200, കോഴിക്കോട് 5,200 രൂപ, മാനന്തവാടി പാണ്ടി 4,900 രൂപ. നിലക്കടല ക്വിൻ്റലിന് പാലക്കാട് 17,000, ചിറ്റൂർ 16,500 രൂപ, കോഴിക്കോട് 12,000 രൂപ. കോഴിമുട്ട ലഗോൺ 100 730 രൂപ കോഴിക്കോട്, മാനന്തവാടി ലഗോൺ 740 രൂപ. കൈതച്ചക്ക കിൻഡലിന് കോഴിക്കോട് 6,500, മാനന്തവാടി 6,400 രൂപ. പഞ്ചസാര കിൻഡലിന് പാലക്കാട് 4,540, കോഴിക്കോട് 4,400, മാനന്തവാടി 4,550 രൂപ. മഞ്ഞൾ കോഴിക്കോട് 16,000, മാനന്തവാടി 16,000. നേന്ത്രക്കായ കിൻഡലിന് പാലക്കാട് 3,800 രൂപ, മഞ്ചേരി 2,200 രൂപ, കോഴിക്കോട് 4,000, മാനന്തവാടി 2,800 രൂപ. അരി കോഴിക്കോട് ക്വിൻ്റലിന് മീഡിയം ജീരകശാല 18,300, പാലക്കാട് മട്ട 4,600, ബോധന 3,750. അരി മാനന്തവാടി ഗന്ധകശാല 18,700 രൂപ, മട്ട 4,600 രൂപ, കുറുവ 4,500 രൂപ. അരി പാലക്കാട് ക്വിൻ്റലിന് മട്ട 4,500, പൊന്നി 3,800, പാലക്കാടൻ ജയ 4,200 രൂപ, AP1 4,100, ബോധന 3,800 രൂപ. അരി ചിറ്റൂർ മട്ട 4,700, AST 4,000, പൊന്മണി 4,000, വെള്ളപ്പൊന്നി 5,200 രൂപ. നെല്ല് ക്വിൻ്റലിന് മാനന്തവാടി മട്ട 2,550 രൂപ. നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ, റീജിയണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസർ മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയതാണ്.

ഇനി കാലാവസ്ഥ അറിയിപ്പുകൾ കേൾക്കാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കിയത്. തെക്കൻ പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ ദുർബലമാണ്. കേരളത്തിൽ ഇന്ന് മിക്കയിടങ്ങളിലും മഴ പെയ്തു. നാളെ മുതൽ ഞായറാഴ്ച വരെ കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലും മഴയോ ഇടിമിന്നലോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നാളെയും മറ്റന്നാളും കേരളത്തിൽ കനത്ത മഴയ്ക്ക് മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്നു. ലക്ഷദ്വീപിൽ നാളെയും മറ്റന്നാളും ശക്തമായ ഉപരിതല കാറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ആളുകൾ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെയും ലക്ഷദ്വീപ്, കർണാടക തീരത്തെയും മത്സ്യത്തൊഴിലാളികൾക്ക് ഇന്നും നാളെയും മറ്റന്നാളും 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റോടുകൂടിയ ശക്തമായ കാലാവസ്ഥയ്ക്ക് സാധ്യതയ്ക്ക് മുന്നറിയിപ്പ് ഉള്ളതിനാൽ മറ്റന്നാൾ വരെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് നിർദ്ദേശിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് കാലാവസ്ഥാ മുന്നറിയിപ്പാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കിയത്. ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനുള്ളിൽ 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ

0: ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജക്കാർത്തയിൽ ഊഷ്മള വരവേൽപ്പ്. ഓണക്കാലത്ത് കേരളത്തിലേക്ക് ഇക്കുറി 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000-ത്തോളം വനിതകൾ അണിനിരക്കും. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. മുംബൈയിലും കൊങ്കൺ മേഖലയിലും ജനജീവിതം ദുരിതത്തിൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനെ നേരിടും. യുഎസ്എ ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലെത്തി. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ അദ്ദേഹത്തെ സ്വീകരിച്ചു. പരമ്പരാഗത കലാരൂപങ്ങളുടെ പ്രകടനത്തോടെയാണ് ഇന്തോനേഷ്യൻ സമൂഹവും ഇന്ത്യൻ പ്രവാസികളും ചേർന്ന് പ്രധാനമന്ത്രിക്ക് ആവേശോജ്വലമായ സ്വീകരണം നൽകിയത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തും. ജക്കാർത്തയിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്തോനേഷ്യയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. പൌരാണിക നഗരമായ യോഗ്യകർത്തയിലെ പ്രശസ്തമായ പ്രംബാനൻ ക്ഷേത്ര സമുച്ചയവും പ്രധാനമന്ത്രി സന്ദർശിക്കും. സന്ദർശനത്തിന്റെ 2-ാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിലും ബിസിനസ് ഫോറത്തിലും അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുക്കും. തുടർന്ന് ജൂലൈ 10 മുതൽ 11 വരെ ന്യൂസിലൻഡ് സന്ദർശിക്കുന്ന ശ്രീ മോദി ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ഓണത്തോടനുബന്ധിച്ച് കേരളത്തിലേക്ക് ഇക്കുറി 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയോടനുബന്ധിച്ച് 300-ലധികം പ്രത്യേക ട്രെയിൻ സർവീസുകൾ ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിൽ സർവീസ് നടത്തുന്ന 800-ലധികം ട്രെയിനുകൾക്ക് പുറമെയാണ് അധിക സർവീസ് ഏർപ്പെടുത്തുന്നത്.
1: We will be operating 300+ special trains during the Ratha Yatra of Mahaprabhu Jagannath Ji, and during Onam festival we'll be running about more than 100 special trains. This is a big effort from railways, effort from the central government, effort from Prime Minister Shri Narendra Modi Ji to make sure that our citizens get affordable and safe services. We'll continue to work in that direction.
0: ഓണക്കാലത്തേക്ക് സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചതിൽ കേന്ദ്ര സർക്കാരിന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ നന്ദി രേഖപ്പെടുത്തി. പരിഷ്കാരങ്ങൾ, ഡിജിറ്റൈസേഷൻ എന്നിവയിലൂടെ രാജ്യത്തെ സഹകരണ പ്രസ്ഥാനം വികാസത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാ. സഹകരണ മന്ത്രാലയം സ്ഥാപിതമായതിന്റെ 5-ാമത് വാർഷികാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്ന 5 സഹകരണ സംഘങ്ങളെ കണ്ടെത്തുന്നതിന് റാങ്കിംഗ് ചട്ടക്കൂട് തയ്യാറാക്കിയതായും അദ്ദേഹം പറഞ്ഞു. ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം കുറയ്ക്കാനും അദ്ദേഹം കർഷകരോട് അഭ്യർത്ഥിച്ചു.
2: सहकारिता मंत्रालय के इनिशिएटिव से कुल 9 राष्ट्रीय स्तर पर काम करने वाली सहकारी समिति बनाकर देश से लेकर ग्राम तक ये 9 क्षेत्रों में सहकारिता मंत्रालय को एक माला में पिरोने का काम हमने किया है.
0: നാഷണൽ ഹൈവേ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ലിമിറ്റഡിന്റെ അവലോകന യോഗം കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്നു. മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്കുകൾ, റോപ്പ്വേകൾ തുടങ്ങിയവയുടെ പദ്ധതി തല പുരോഗതി മന്ത്രി വിലയിരുത്തി. സംയോജിത ഗതാഗത ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ ഇത്തരം സംരംഭങ്ങൾ പ്രധാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ 6 രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളിൽ നിന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരപത്രം സ്വീകരിച്ചു. മൊസാംബിക്, നിക്കരാഗ്വെ, സുരിനാം, ഗാബോൺ, മംഗോളിയ, ബഹാമാസ് എന്നീ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളിൽ നിന്നാണ് രാഷ്ട്രപതി അംഗീകാരപത്രം സ്വീകരിച്ചത്. ലീഗൽ മെട്രോളജി നിയമം 2011 ഭേദഗതി വരുത്തി കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയം. ശാസ്ത്രീയമായ രീതികളിലൂടെ അളവ് തൂക്ക ഉപകരണങ്ങളുടെ പരിശോധന വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടി. പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് വെയ്റ്റ് പരിധി 50% നിന്നും 20% കുറച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്ര

0: വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഇന്നും നാളെയും വനിതാ പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: അർത്ഥവത്തായ ചർച്ചകൾക്കും പരസ്പര പഠനത്തിനും ക്രിയാത്മകമായ സഹകരണത്തിനും ഈ യോഗം വഴിയൊരുക്കുമെന്ന് പ്രതിനിധികളെ സ്വാഗതം ചെയ്തുകൊണ്ട് വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വ്യക്തമാക്കി. സ്ത്രീ ശാക്തീകരണത്തിനായുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ പ്രതിബദ്ധതയെ അത് കൂടുതൽ ശക്തിപ്പെടുത്തും. തയ്യാറെടുപ്പുകളുടെ ഭാഗമായി നടന്ന കൂടിയാലോചനകളിൽ അംഗരാജ്യങ്ങൾ പ്രകടിപ്പിച്ച ക്രിയാത്മകമായ സമീപനം അടുത്ത രണ്ട് ദിവസത്തെ ചർച്ചകളെയും നയിക്കുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. ജൂലൈ 8 ആരംഭിക്കുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. തുടർന്ന് സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ചകൾ നടത്തും. സമ്മേളനത്തിന്റെ സമാപന ദിവസമായ ജൂലൈ 9 സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും.
0: ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ തുടരുന്ന കനത്ത മഴയിൽ മുംബൈയിലും കൊങ്കൺ മേഖലയിലും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും രൂക്ഷം. ഇവിടേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. റോഡ്, റെയിൽ ഗതാഗതവും വിമാന സർവീസുകളും മോശം കാലാവസ്ഥ മൂലം തടസ്സപ്പെട്ടു. മുംബൈ പൂനെ എക്സ്പ്രസ് വേയിലും മുംബൈ ഗോവ ദേശീയപാതയിലും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. പൂനെയിലും തീരദേശ ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിരുന്നു. രത്നഗിരി, സിന്ധുദുർഗ് ജില്ലകളിലും പ്രളയ സമാനമായ സാഹചര്യമാണ്. ഗുജറാത്തിന്റെ തെക്കൻ മേഖലകളിലും സൌരാഷ്ട്രയിലും കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. 3 ദേശീയപാതകളടക്കം 80 റോഡുകൾ താൽക്കാലികമായി അടച്ചു. 100 ഗ്രാമങ്ങളിൽ വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. വിവിധ അണക്കെട്ടുകളിൽ ജലനിരപ്പും വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. ദുരന്ത സാധ്യതയുള്ള ജില്ലകളിൽ NDRF SDRF സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ വെള്ളിയാഴ്ച വരെ കേരളം, മാഹി എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ലാമിൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ആരാധകർ ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. നാളെ പുലർച്ചെ 5:30 യുഎസ്എ ബെൽജിയം മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന പ്രീ ക്വാർട്ടറിൽ 5 ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ 1-2 നോർവേ പരാജയപ്പെടുത്തി. ലോകകപ്പിൽ നിന്ന് പുറത്തായതിന് പിന്നാലെ ബ്രസീൽ നായകൻ നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇറാൻ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി നടന്ന വിലാപയാത്രയ്ക്കായി ടെഹ്റാനിൽ ഇന്ന് അണിനിരുന്നത് വൻ ജനാവലി. February 28 ഇസ്രായേൽ അമേരിക്ക വ്യോമാക്രമണത്തിലാണ് ഖമനേയിയും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടത്. 12 നീളുന്ന വിലാപയാത്രയോടനുബന്ധിച്ച് റോഡുകളും വ്യോമപാതയും അടച്ചിരിക്കുകയാണ്. ഖമനേയിയുടെ ജന്മസ്ഥലമായ മഷ്ഹാദിൽ വ്യാഴാഴ്ചയാണ് ഖബറടക്കം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പാക് അധീന കശ്മീരിലെ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തിയതായി സാമൂഹ്യമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജക്കാർത്തയിൽ ഊഷ്മള വരവേൽപ്. ഓണക്കാലത്ത് കേരളത്തിലേക്ക് ഇക്കുറി 100 സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. മുംബൈയിലും കൊങ്കൺ മേഖലയിലും ജനജീവിതം ദുരിതത്തിൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനെ നേരിടും. യുഎസ്എ ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

എവർഗ്രീൻ ഡുവറ്റ്സിൽ ആദ്യം ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം. എസ് രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാസാഗറിൻ്റെ ഈണം.

ഗാന്ധർവമെന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് എസ് പി വെങ്കടേഷിൻ്റെ സംഗീതം. അടുത്ത ഗാനം ഒരു നാൾ വരുമെന്ന ചിത്രത്തിനു വേണ്ടി നിഷാദും പ്രീതി വാര്യരും പാടിയത്. എം ജി ശ്രീകുമാറിൻ്റെ വരികൾ സംഗീതം മുരുകൻ കാട്ടാക്കുടയുടെ രചന.

യേശുദാസ്, മിൻമിനി എന്നിവർ ഇദ്ദേഹം എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
1: റഫീഖ് അഹമ്മദ് വൈരികൾ എഴുതി ഗോപി സുന്ദറിന്റെ സംഗീതത്തിൽ സച്ചിൻ വാര്യർ പാടിയ ഗാനം 10:30 AM ലോക്കൽ കോൾ എന്ന ചിത്രത്തിൽ നിന്നും.

0: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
1: എം ജി ശ്രീകുമാറും സുജാതയും സവിധം എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനം. കൈതപ്രത്തിന്റെ വരികൾ ജോൺസന്റെ സംഗീതം.

0: ರಹಸ್ಯವಾಣಿ. ಪದ್ಧತಿಗಳು ಜನನನ್ಮಕ್ಕೆ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ എന്ന പദ്ധതിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം.
0: കേന്ദ്ര പഞ്ചായത്ത് മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ. 2018 ഈ പദ്ധതി ആരംഭിച്ചത്. 2022 ഈ പദ്ധതി നവീകരിച്ചു. നവീകരിച്ച പദ്ധതിയുടെ കാലാവധി

0: 2022 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെയാണ്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഭരണശേഷി വികസിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള പഞ്ചായത്തുകൾക്ക് കൂടുതൽ അധികാരങ്ങളും പദ്ധതികളും കൈമാറുന്നതിനുള്ള പ്രധാന പോരായ്മയായി സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര വകുപ്പുകളും എടുത്തുകാട്ടുന്നത് പഞ്ചായത്തുകളുടെ ദുർബലമായ കാര്യശേഷിയാണ്. പ്രത്യേകിച്ചും പഞ്ചായത്തുകളുടെ ഭരണപരമായ ദൌർബല്യങ്ങൾ പ്രധാന പോരായ്മയാണ്. ആയതിനാൽ പഞ്ചായത്തുകളുടെ കാര്യശേഷി വർദ്ധിപ്പിക്കുന്നതിനും ശാക്തീകരണത്തിനും അതുവഴി ജനാധിപത്യ വികേന്ദ്രീകരണവും ജനകീയ പങ്കാളിത്തവും ഉറപ്പാക്കുന്നതിനും രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ പദ്ധതി ലക്ഷ്യമിടുന്നു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഭരണപരമായ കഴിവുകൾ വികസിപ്പിക്കുക, ദേശീയ പ്രാധാന്യമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ലഭ്യമായ വിഭവങ്ങളുടെ വിനിയോഗം, മറ്റു പദ്ധതികളുമായി ചേർന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുക, പഞ്ചായത്തുകളുടെ വരുമാനമുയർത്താൻ പഞ്ചായത്ത് ഭരണ സംവിധാനങ്ങളെ പ്രാപ്തമാക്കുക, ജനങ്ങളുടെ പങ്കാളിത്തവും സേവനങ്ങളുടെ സുതാര്യതയും ഉറപ്പാക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. കൂടാതെ പ്രധാനമായും ഗ്രാമസഭകളെ ശക്തിപ്പെടുത്തുക, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാൻ വേണ്ടി മാനവ വിഭവശേഷിയെ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തുക, ഇ ഗവേണൻസും മറ്റ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും മികച്ച രീതിയിലുള്ള സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് ഫലപ്രദമായ പരിശീലനവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാനുള്ള ട്രെയിനിങ്ങുകൾ നൽകുക, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ സൃഷ്ടിക്കുകയും അവയ്ക്ക് സാമ്പത്തിക സഹായം നൽകാനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ഡിജിറ്റലൈസേഷൻ പ്രോത്സാഹിപ്പിക്കുന്നത് വഴി പഞ്ചായത്തുകൾ വഴിയുള്ള സേവനങ്ങൾ അതിവേഗത്തിൽ ജനങ്ങളിൽ എത്തിക്കാനും ഈ പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നു. പ്രധാനമന്ത്രി വൈഫൈ ആക്സസ് നെറ്റ്വർക്ക് ഇന്റർഫേസ് അഥവാ PM വാണി പദ്ധതിക്ക് ധനസഹായം നൽകുന്നത് രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ വഴിയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയുൾപ്പെടെ നിർണായക മേഖലകളെല്ലാം ഓൺലൈൻ രൂപത്തിൽ സേവനം നൽകുന്നതുവഴി ഗ്രാമപ്രദേശങ്ങളിലെ ജീവിത നിലവാരം ഉയർത്താനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. കേന്ദ്ര മന്ത്രാലയങ്ങളും സംസ്ഥാനങ്ങളും സംയുക്തമായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ പദ്ധതി 9 ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് വിഭാവന ചെയ്തിട്ടുള്ളത്. ദാരിദ്ര്യരഹിത ഗ്രാമങ്ങൾ ഉറപ്പാക്കുക, ശിശു സൌഹാർദ്ദമായ ഗ്രാമങ്ങൾ ഉറപ്പാക്കുക, അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക, ഗ്രാമങ്ങൾ സ്ത്രീകൾക്ക് സൌഹൃദപരമായ ഗ്രാമങ്ങളാക്കി മാറ്റുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക, ശുചിത്വം അഥവാ ഗ്രാമങ്ങളെ മാലിന്യ വിമുക്തമാക്കുക എന്നിവയാണ് ഈ 9 ആശയങ്ങൾ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പരമ്പരയിൽ രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണമാണ് നമ്മൾ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നവനീത. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലെത്തി. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്തോ അദ്ദേഹത്തെ സ്വീകരിച്ചു. പരമ്പരാഗത കലാരൂപങ്ങളുടെ പ്രകടനത്തോടെയാണ് ഇന്തോനേഷ്യൻ സമൂഹവും ഇന്ത്യൻ പ്രവാസികളും ചേർന്ന് പ്രധാനമന്ത്രിക്ക് ആവേശോജ്വലമായ സ്വീകരണം നൽകിയത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തും. ജക്കാർത്തയിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്തോനേഷ്യയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. പൌരാണിക നഗരമായ യോഗ്യകർത്തയിലെ പ്രശസ്ത

0: മായ പ്രമ്പാനൻ ക്ഷേത്ര സമുച്ചയവും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഓണത്തോടനുബന്ധിച്ച് കേരളത്തിലേക്ക് ഇക്കുറി 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയോടനുബന്ധിച്ച് 300-ലധികം പ്രത്യേക ട്രെയിൻ സർവീസുകൾ ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിൽ സർവീസ് നടത്തുന്ന 800-ലധികം ട്രെയിനുകൾക്ക് പുറമെയാണ് അധിക സർവീസ് ഏർപ്പെടുത്തുന്നത്. ആരോഗ്യവകുപ്പിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ നടന്ന പർച്ചേസുകളെക്കുറിച്ച് വിദഗ്ധ സമിതി രൂപീകരിച്ച് അന്വേഷണം നടത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നിർദ്ദേശം. 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. സർക്കാർ മെഡിക്കൽ കോളേജുകൾ, സർക്കാർ ആശുപത്രികൾ, ആരോഗ്യവകുപ്പിന് കീഴിലുള്ള മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. സംസ്ഥാനത്തെ ചില മെഡിക്കൽ സ്റ്റോറുകൾ വഴി വിവിധ രൂപങ്ങളിൽ മയക്കുമരുന്നുകൾ അനധികൃതമായി വിതരണം ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ പരിശോധനയും കർശന നിയമ നടപടിയും സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഇന്നും നാളെയും വനിതാ പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുന്നത്. ജൂലൈ 8 ആരംഭിക്കുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. അയോധ്യ ശ്രീരാം ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവരുടെ രാജി ട്രസ്റ്റ് സ്വീകരിച്ചു. രാമക്ഷേത്ര സംഭാവന തട്ടിപ്പ് ആരോപണത്തെ തുടർന്നാണ് ഇരുവരും രാജിവെച്ചത്. സംഭാവനയായി ലഭിച്ച എല്ലാ വസ്തുക്കളും സുരക്ഷിതമാണെന്നും അവ കൃത്യമായി കണക്കാക്കിയിട്ടുണ്ടെന്നും ട്രസ്റ്റ് വ്യക്തമാക്കി. ഇ കൊമേഴ്സ് സ്ഥാപനമായ ഫ്ലിപ്കാർട്ടിന്റെ ഗോഡ്സെയിൽ ഓഫറിന്റെ പേരിൽ സമൂഹമാധ്യമങ്ങൾ വഴി സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായി പോലീസിന്റെ മുന്നറിയിപ്പ്. വ്യാജ ഫേസ്ബുക്ക് പേജുകൾ സൃഷ്ടിച്ചാണ് തട്ടിപ്പ്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ അറിയിക്കേണ്ടതാണ്. ആസൂത്രണ ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷാരേഖകൾ അടിയന്തരമായി പുറത്തുവിടാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ്. ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകളും അഭിമുഖത്തിൽ ലഭിച്ച മാർക്കും ഉൾപ്പെടെ പുറത്തുവിടണമെന്ന് ഉത്തരവിൽ പറയുന്നു. നിയമന നടപടികളിലെ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇടപെടൽ. ആസൂത്രണ ബോർഡിലെ ഉയർന്ന തസ്തികയായ ചീഫ് നിയമനത്തിന് 2022 വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഗാർഹിക താരിഫിലുള്ള ഫ്ളാറ്റുകൾ ഓൺലൈൻ ബുക്കിംഗ് ആപ്പ് വഴി പ്രൈവറ്റ് ലോഡ്ജായി ഉപയോഗിക്കുന്നത് കണ്ടെത്തി KSEB പിഴ ചുമത്തി. കഴക്കൂട്ടം ഇലക്ട്രിക്കൽ സെഷന്റെ പരിധിയിൽ വരുന്ന ഫ്ളാറ്റുകളിൽ നടന്ന മിന്നൽ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. 3 കൺസ്യൂമർ നമ്പറുകളിലായി 10,71,000 രൂപ പിഴ ചുമത്തുകയാണ് ചെയ്തത്. 2026-27 അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈനായി ഓപ്ഷൻ നൽകുന്നതിനുള്ള അവസാന തീയതി ജൂലൈ 7 ഉച്ചയ്ക്ക് 12 മണിവരെയായി ദീർഘിപ്പിച്ചു. വിശദവിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റായ www.cee.kerala.gov.in ലഭ്യമാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. ക്രിസ്ത്യാനോ റൊണാൾഡോയും ലാമിൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിന് ഫുട്ബോൾ ആരാധകർ ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. നാളെ പുലർച്ചെ 5:30 USA ബെൽജിയം മത്സരം. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ വെള്ളിയാഴ്ച വരെ കേരളം, മാഹി എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ തുടരുന്ന കനത്ത മഴയിൽ മുംബൈയിലും കൊങ്കൺ മേഖലയിലും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും രൂക്ഷം. റോഡ്, റെയിൽ ഗതാഗതവും വിമാന സർവീസുകളും മോശം കാലാവസ്ഥ മൂലം തടസ്സപ്പെട്ടു. രത്നഗിരി, സിന്ധുദുർഗ് ജില്ലകളിലും പ്രളയ സമാനമായ സാഹചര്യമാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായുള്ള ടൌൺഷിപ്പിൽ നിർമ്മാണം നടക്കുന്ന 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ശേഷിക്കുന്ന 62 വീടുകൾ ഡിസംബറോടെ പൂർത്തിയാക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനങ്ങൾ. ഉദ്യാനപാലകൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: and the United States. The massive turnout was encouraged by Iran's theocratic leadership, too, as a show of national unity and strength. Revolutionary Guard General Hassanzadeh, who is overseeing the funeral procession, said the coffins would be carried through the streets of Tehran during a 12-hour journey to Mehrabad International Airport. The mourning will continue through Thursday, when Khamenei will be buried at the Imam Reza Shrine in Mashhad, his birthplace. External Affairs Minister Dr. S. Jaishankar has arrived in Bahrain on the second leg of West Asia tour after concluding visit to Qatar. Dr. Jaishankar met his Bahraini counterpart, Dr. Abdul Latif bin Rashid Al Thani, in Manama. In a social media post, Dr. Jaishankar said, during the meeting, he expressed deep appreciation to his Bahraini counterpart for ensuring the well-being of the Indian community. In FIFA World Cup, Portugal will take on Spain in a round of 16 match at Arlington in US tonight. In another match of 16 match, co-host US will face Belgium in Seattle tomorrow morning. England, Norway, Morocco and France have already entered the quarterfinals. England stormed into the quarterfinals with a dramatic 3-2 victory over co-host Mexico in the round of 16 match this morning. In the Wimbledon tennis, 9-seed Flavio Cobolli of Italy has entered the men's singles quarterfinal. He defeated 5th-seed Alex de Minaur of Australia in straight set 7-5, 7-6, 6-3 this evening. World number one and defending champion Yannick Sinner will face Jan-Lennard Struff of Germany in the quarterfinal match tomorrow. In another quarterfinal fixture, Serbia's Novak Djokovic will take on Canadian player Felix Auger-Aliassime. In the women's singles quarterfinals, American Jessica Pegula will clash with compatriot Coco Gauff, while Czech player Karolina Muchova will take on Japan's Naomi Osaka tomorrow. In a bilingual live phone-in program, Public Speak tonight, we will bring discussion on Digital India, Empowering Citizens Through Technology. President and CEO, National E-Governance Department, Nand Kumaram, and former National Cybersecurity Coordinator Dr. Gulshan Rai will be present in our studios to answer the queries of listeners. And you can ask questions on the subject on telephone number 011-2331-0481, 2371-7117, 2371-7106, and 2331-4444 from 9:30 p.m. onwards. And now, before we end the bulletin, here are the headlines once again. Prime Minister Narendra Modi arrives in Jakarta on the first leg of his three-nation tour to Indonesia, Australia and New Zealand. Prime Minister Modi pays tributes to Dr. Shyama Prasad Mukherjee on his 125th birth anniversary, says his vision continues to guide modern India. Ram Janmabhoomi Tirth Trust accepts resignations of General Secretary Champat Rai and Trust member Dr. Anil Mishra, appointed Krishna Mohan as interim General Secretary. Heavy downpour affects normal life in Maharashtra, Gujarat and Jharkhand. Red alert issued for heavy rainfall in Kutch, Saurashtra, Madhya Maharashtra and coastal Karnataka tomorrow. And in FIFA World Cup, Portugal to take on Spain in the round of 16 match at Arlington in US tonight. And that is all in the news at 9. Good night.
1: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം.
2: ജന്തുശാസ്ത്രം ഒരു പഠനശാഖ എന്നതിലുപരി മനുഷ്യൻ തന്റെ അസ്തിത്വത്തെ തിരിച്ചറിയാനും ജൈവലോകത്തെ മനസ്സിലാക്കാനും ഉതകുന്ന ഒരു ശാസ്ത്രമാണ്. ജീവലോകത്തെ അത്ഭുതങ്ങൾ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് അച്യുതൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജന്തുശാസ്ത്രം അധ്യാപിക ഗീത നായർ എസ്.
3: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഒരു പഠനയാത്ര പോവുകയാണ്. എങ്ങോട്ടാണെന്നല്ലേ, ഒരു ലാബിലേക്കോ ലൈബ്രറിയിലേക്കോ വിദൂരമായ ഒരു സ്ഥലത്തേക്കോ അല്ല നമ്മൾ പോകുന്നത്. ഈ ഭൂമിയുടെ ചരിത്രത്തിലേക്കും നിങ്ങളുടെ തന്നെ ശരീരത്തിനുള്ളിലേക്കും ജീവൻ എന്ന മഹാത്ഭുതത്തിന്റെ ലോകത്തേക്കുമാണ് നമ്മുടെ യാത്ര. ജീവശാസ്ത്രം എന്നാൽ ഞാനെന്ന വ്യക്തിയിൽ തുടങ്ങി വംശാവലിയിലേക്ക് നീളുന്ന നിരന്തരമായ അന്വേഷണമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ജീവശാസ്ത്ര പഠനത്തിലൂടെ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുകയാണ്. ഒന്നിൽ നിന്ന് തുടങ്ങി പലതിലേക്ക് പടർന്നു പന്തലിച്ച് വീണ്ടും പരസ്പരാശ്രയത്തിലൂടെ ഒന്നായിത്തീരുന്ന വിസ്മയമാണ് ജീവലോകം. ജീവശാസ്ത്ര പഠനത്തിന് അടിസ്ഥാന ശില പാകിയത് അരിസ്റ്റോട്ടിൽ എന്ന ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അരിസ്റ്റോട്ടലിന്റെ ശിഷ്യനായ തിയോഫ്രാസ്റ്റസ് ആണ് സസ്യശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത്. ഉയർന്ന ക്ലാസുകളിൽ

ആഴത്തിലും പരപ്പിലുമുള്ള പഠന സൗകര്യാർത്ഥം ജീവശാസ്ത്രത്തെ ജന്തുശാസ്ത്രമെന്നും സസ്യശാസ്ത്രമെന്നും പ്രത്യേകമായി തിരിച്ചിരിക്കുന്നു. പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളിലെ ജന്തുശാസ്ത്ര പാഠഭാഗങ്ങളിലെ പ്രധാന ആശയങ്ങൾ നമുക്ക് പരിചയപ്പെടാം. പലപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ചില സംശയങ്ങളിൽ നിന്ന് തുടങ്ങിയാലോ? അച്ഛൻ്റെയോ അമ്മയുടെയോ സ്വഭാവ സവിശേഷതകൾ നമുക്ക് കിട്ടിയതെങ്ങനെയാണ്? വെളുത്ത പൂച്ചയ്ക്ക് കറുത്ത കുഞ്ഞുങ്ങളുണ്ടാകുന്നതെങ്ങനെയാണ്? കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ജീവികളാണല്ലോ ഉഭയജീവികൾ. പക്ഷേ പാമ്പ്, ആമ, മുതല തുടങ്ങിയവ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നു, എന്നിട്ടും അവ ഉഭയജീവികളല്ല എന്നു പറയുന്നു. ഇതെന്തുകൊണ്ട്? നോക്കൂ, എത്ര എത്ര ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങൾ നിങ്ങൾ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കാൻ പോകുന്ന ജന്തുശാസ്ത്ര പുസ്തകത്തിന്റെ പേജുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുന്നതിനുള്ള വെറും സൂത്രവാക്യങ്ങളല്ല. ഇത് നിങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രമാണ്. നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുന്ന ജീവലോകത്തിന്റെ ശാസ്ത്രമാണ്. കൂട്ടുകാരെ, പ്ലസ് വൺ ക്ലാസ്സിൽ ജന്തുശാസ്ത്രം പഠിക്കുമ്പോൾ ജീവന്റെ ഏറ്റവും അടിസ്ഥാന തലങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായൊരു ചിത്രമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ജീവൻ എന്ന ആശയത്തിന്റെ ബ്ലൂ പ്രിന്റാണ് നിങ്ങളുടെ മുന്നിൽ തെളിയുന്നത്. ജീവലോകത്തെ അനന്ത വൈവിധ്യം നമ്മളെ അതിശയിപ്പിക്കുന്നു. ഈ ഭൂമിയിൽ ലക്ഷക്കണക്കിന് ജീവിവർഗങ്ങളുണ്ട്. ഒരു കണ്ണാടിച്ചില്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അമീബ മുതൽ കടലാഴങ്ങളിലെ നീലത്തിമിംഗലം വരെ, ഇവയെ എങ്ങനെ തിരിച്ചറിയും? ആരാണ് ഈ ജീവികൾക്ക് മുഴുവൻ പേരിട്ടത്? ഈ ഭൂമുഖത്തെ എല്ലാ ജീവജാലങ്ങളുടെയും പ്രത്യേകമായുള്ള പേരുകൾ പൂർണ്ണമായും നിങ്ങൾക്കറിയാമോ? അറിയില്ല അല്ലേ. ഒരു ജീവിക്കു തന്നെ നമ്മുടെ നാട്ടിലെ പല ഭാഗങ്ങളിൽ പല പേരുകളാണുള്ളത്. നവര, കോര, പുയ്യാപ്പിളക്കോര, കിളിമീൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇതെല്ലാം ഒരു മീനിൻ്റെ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലുള്ള വിളിപ്പേരുകളാണ്. എത്ര രസകരമാണല്ലേ. കോളിനേയസ് എന്ന ശാസ്ത്രജ്ഞൻ ആവിഷ്കരിച്ച ദ്വിനാമകരണ രീതി അഥവാ ബൈനോമിയൽ നൊമൻക്ലേച്ചർ ഈ ആശയക്കുഴപ്പത്തിന് ഒരു പരിഹാരം കണ്ടിട്ടുണ്ട്. ഇതുപ്രകാരം എല്ലാ ജീവികൾക്കും തനതായ ശാസ്ത്രനാമമുണ്ട്. ഈ ഭൂമുഖത്ത് ഓരോ ജീവിക്കും തന്റേതായ ഒരു മേൽവിലാസവുമുണ്ട്. ജന്തുലോകത്ത് കൃത്യമായ ഇടങ്ങളിൽ അവ നിലനിർത്തപ്പെടുന്നു. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഡിവിഷൻ, കിങ്ഡം എന്നിങ്ങനെ കൃത്യമായൊരു ടാക്സോണമിക് ക്രമീകരണം ജീവലോകത്ത് നിലനിൽക്കുന്നു. ഒന്നും ഒന്നിനോട് സമാനമല്ലാത്ത വൈവിധ്യവും വൈചിത്ര്യവുമുള്ള ജന്തുലോകമാണിത്. പോറിഫറ മുതൽ കോർഡേറ്റ വരെയുള്ള യാത്രയിൽ പരിണാമത്തിന്റെ ഗോവണിപ്പടികൾ നിങ്ങൾക്ക് കാണാം. ജന്തുക്കളിലെ ഘടനാപരമായ സംഘാടനം ഏറെ സവിശേഷതകൾ നിറഞ്ഞതാണ്. ജീവന്റെ അടിസ്ഥാന ഘടകങ്ങളായ കോശങ്ങളിൽ നിന്ന് അവയവ വ്യവസ്ഥകളിലേക്കുള്ള സങ്കീർണമായ വികാസം, തവളയുടെ പൂർണ്ണമായ ബാഹ്യ ആന്തരിക ഘടനയുടെ സചിത്ര വിശദീകരണം നിങ്ങളെ അതിശയിപ്പിക്കും. ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ജൈവ തന്മാത്രകളുടെ ഘടനയും വിതരണവും അവ നിർവഹിക്കുന്ന ജീവധർമ്മങ്ങളും അടുത്തറിയുന്നത് എല്ലാ ജീവികളും ഒന്നിൽ നിന്ന് പിറവിയെടുത്തതാണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഇവ ആ സസ്യങ്ങൾക്ക് എന്ത് ഗുണമാണ് നൽകുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പ്രൈമറി മെറ്റബോളൈറ്റുകളും സെക്കൻഡറി മെറ്റബോളൈറ്റുകളും വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുള്ള പാഠഭാഗം ശ്രദ്ധിക്കുമല്ലോ. എൻസൈമുകളുടെ വിവിധ ഗ്രൂപ്പുകൾ, അവയുടെ ധർമ്മം, പ്രവർത്തന രീതി എന്നിവയും വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. തുടർന്ന് പല അധ്യായങ്ങളിലായി മനുഷ്യ ശരീരശാസ്ത്രം വിവിധ അവയവ വ്യവസ്ഥകളിലൂടെ പരിചയപ്പെടുത്തുന്നു. നമുക്ക് ധാരാളം സംശയങ്ങൾ ഉണ്ടാകാറുണ്ടല്ലേ. ശ്വാസകോശം എന്ന പമ്പ് എങ്ങനെയാണ് ഓക്സിജൻ വലിച്ചെടുക്കുന്നത്? ഹൃദയം എന്ന അപൂർവ മോട്ടോർ ഒരു ദിവസം 100,000 തവണ മിടിക്കുന്നത് എങ്ങനെയാണ്? വൃക്കകൾ എന്ന ഫിൽറ്റർ ഒരു ദിവസം 180 ലിറ്റർ രക്തം എങ്ങനെ അരിച്ചുമാറ്റുന്നു? നാഡീവ്യൂഹം എന്ന കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് സെക്കൻഡിന്റെ ഒരംശത്തിൽ സന്ദേശങ്ങൾ എങ്ങനെയാണ് കൈമാറുന്നത്? പേശികളും അസ്ഥികളും ചേർന്ന് എങ്ങനെ ചലനം സാധ്യമാക്കുന്നു? ഹോർമോണുകൾ എന്ന മെസഞ്ചർമാർ എങ്ങനെയാണ് ശരീരത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്? ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരങ്ങൾ അറിയാൻ താല്പര്യം തോന്നുന്നുണ്ടല്ലേ. ഈ ആശയങ്ങൾ വളരെ ആഴത്തിൽ വിവിധ അധ്യായങ്ങളിലായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി ജീവന്റെ തുടർച്ചയും അതിജീവനവുമാണ്. ഇതുവരെ നിങ്ങൾ വ്യക്തിയെക്കുറിച്ച് പഠിച്ചെങ്കിൽ ഇനി വംശത്തെക്കുറിച്ച് കൂടി പഠിക്കുന്നു. ജീവൻ എങ്ങനെയാണ് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറപ്പെടുന്നത്? എങ്ങനെയാണ് ഈ ജീവൻ നിലനിൽക്കുന്നത്? ഇതാണ് ഇവിടുത്തെ പ്രധാന കഥ. ഒരു ജീവന്റെ തുടക്കത്തിന് നിദാനമായ പ്രത്യുൽപാദന പ്രക്രിയയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. പുംബീജമെന്ന അതിസൂക്ഷ്മ കോശം അണ്ഡവുമായി കൂടിച്ചേരുന്ന ബീജസങ്കലനം മുതൽ 9 മാസം നീളുന്ന ഗർഭകാലം, തുടർന്ന് ശിശുവിന്റെ ജനനം, ഈ ആശയങ്ങളൊക്കെ തന്നെ കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട്. സിക്താണ്ഡം എന്ന ഒരൊറ്റ കോശം
നൂറുകണക്കിന് വ്യത്യസ്ത തരം കോശങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു കുഞ്ഞായി മാറുന്ന വിസ്മയം. ഒരു മുഷ്ടിയുടെ വലിപ്പമുള്ള ഗർഭാശയത്തിൽ എങ്ങനെയാണ് കിലോ കണക്കിന് തൂക്കമുള്ള ഒരു കുഞ്ഞ് വളർന്നു വികസിക്കുന്നത്?

നിങ്ങളെപ്പോഴെങ്കിലും അതിശയിച്ചിട്ടുണ്ടോ? എങ്കിൽ നിങ്ങളുടെ സംശയത്തിനുള്ള മറുപടി പാഠപുസ്തകത്തിൽ ആഴത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. കൗമാര കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് പ്രത്യുൽപാദന ആരോഗ്യം എന്നതിൽ തർക്കമില്ലല്ലോ. വേണ്ടത് ഗുണം വേണ്ട ഗണം എന്ന് കേട്ടിട്ടുണ്ടാകും. ജനസംഖ്യാ വിസ്ഫോടനം ഒരു രാജ്യത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, കുടുംബാസൂത്രണത്തിന്റെ ആവശ്യകത എന്ത്, ഗർഭനിരോധന മാർഗങ്ങൾ എന്തൊക്കെ, വന്ധ്യത എന്ന അവസ്ഥ മറികടക്കാൻ IVF, ടെസ്റ്റ് ട്യൂബ് ശിശു തുടങ്ങിയ ആധുനിക ശാസ്ത്ര സാങ്കേതിക രീതികൾ എങ്ങനെ സഹായിക്കുന്നു, ലൈംഗികമായി പകരുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള അവബോധം എന്തുകൊണ്ടാണ് അനിവാര്യമാകുന്നത്, ഇത്തരത്തിൽ ധാരാളം ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഈ ഒരു പാഠഭാഗം കേവലം അറിവ് മാത്രമല്ല പ്രദാനം ചെയ്യുന്നത്, മറിച്ച് നിങ്ങളെ ഉത്തരവാദിത്തമുള്ള, സ്വയം തിരിച്ചറിവുള്ള ഒരു പൗരനാക്കുക കൂടി ചെയ്യുന്നു. തുടർന്നു വരുന്ന അധ്യായങ്ങൾ ജനിതക രഹസ്യങ്ങളുടെ ചുരുളഴിക്കുന്നു. അനുവംശികത മെൻഡലിൽ നിന്ന് DNA വരെയാണ് ചർച്ച ചെയ്യുന്നത്. ഗ്രിഗർ ജോൺ മെൻഡൽ എന്ന പാതിരി പയർച്ചെടികളിൽ നടത്തിയ പരീക്ഷണങ്ങളാണ് ആധുനിക ജനിതക ശാസ്ത്രത്തിന് തുടക്കം കുറിച്ചത്. അദ്ദേഹം ആവിഷ്കരിച്ച പാരമ്പര്യ നിയമങ്ങൾ, പ്രകട സ്വഭാവ നിയമം, ലിംഗകോശങ്ങളുടെ വിവേചന നിയമം, സ്വതന്ത്ര അപവ്യൂഹന നിയമം എന്നിവ ഉദാഹരണങ്ങൾ സഹിതം ചിത്രീകരിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്നത് ജീൻ എന്ന കോഡുകളാണെന്ന് മനസ്സിലാക്കാം. ഈ ജീനുകൾ സ്ഥിതി ചെയ്യുന്നത് ക്രോമസോമുകളിലാണെന്നും തിരിച്ചറിയാം. വ്യത്യസ്ത തരം ക്രോമസോമുകൾ, സ്വരൂപ ക്രോമസോമുകളും ലിംഗനിർണയ ക്രോമസോമുകളും ഒരു ജീവിയുടെ ലിംഗനിർണയമൊഴികെയുള്ള എല്ലാ സ്വഭാവ സവിശേഷതകളെയും നിയന്ത്രിക്കുന്നത് സ്വരൂപ ക്രോമസോമുകളാണ്. ഒരു ജീവി ആണോ പെണ്ണോ എന്ന് നിശ്ചയിക്കുന്നത് ലിംഗനിർണയ ക്രോമസോമുകളാണ്. സാധാരണയായി മനുഷ്യരിലെ ക്രോമസോം സംഖ്യ 23 അഥവാ 46 എണ്ണം. എന്നാൽ ഇതിൽ നിന്ന് വിഭിന്നമായി ക്രോമസോം സംഖ്യയിൽ മാറ്റം ഉള്ള മനുഷ്യരുമുണ്ട്. ഇവ ക്രോമസോം വൈകല്യങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുന്നു. ഇവർ ക്രോമസോം വൈകല്യമുള്ള വ്യക്തികളായി മാറുന്നു. ക്രോമസോമുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് DNA എന്ന മഹാത്ഭുത തന്മാത്ര കൊണ്ടാണ്. DNAയുടെ ഇരട്ട ഗോവണി ഘടന കണ്ടുപിടിച്ച വാട്സണും ക്രിക്കും ജീവശാസ്ത്രത്തിന്റെ ഗതി തന്നെ മാറ്റിക്കളഞ്ഞു. DNA എങ്ങനെയാണ് സ്വയം പകർത്തുന്നത്? RNA നിർമ്മിക്കപ്പെടുന്നത് എങ്ങനെ? പ്രോട്ടീൻ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു? സെൻട്രൽ ഡോഗ്മ എന്ന ആശയം ജനിതകശാസ്ത്രത്തിൽ ഇതിനുള്ള ഉത്തരം നൽകുന്നു. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിലൂടെ മനുഷ്യന്റെ ശരീരത്തിലെ 3 ബില്യൺ അക്ഷരങ്ങളുള്ള ജനിതക പുസ്തകം നമ്മൾ വായിച്ചെടുത്തു. DNA ഫിംഗർ പ്രിന്റിംഗ് കുറ്റാന്വേഷണത്തിനും പിതൃത്വം തെളിയിക്കുന്നതിനും ഉപയോഗിക്കുന്നത് എങ്ങനെ എന്ന് ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇനി ജീവപരിണാമത്തിന്റെ കഥയിൽ എന്താണ് പറയുന്നത്? അതിജീവിക്കുന്നത് ഏറ്റവും ശക്തനല്ല, മറിച്ച് മാറ്റങ്ങളോട് ഏറ്റവും നന്നായി ഇണങ്ങുന്നവനാണ്. ഇങ്ങനെ പറഞ്ഞത് ആരാണെന്നറിയാമോ? ചാൾസ് ഡാർവിൻ. 40 ലക്ഷം വർഷം മുമ്പ് ആഫ്രിക്കൻ കാടുകളിൽ നടന്നിരുന്ന ആസ്ട്രലോപിത്തക്കസ് മുതൽ ഇന്നത്തെ ഹോമോസാപ്പിയൻസ് വരെയുള്ള മനുഷ്യന്റെ യാത്ര പരിണാമത്തിന്റെ കഥയെ കൂടുതൽ കൂടുതൽ മനോഹരമാക്കുന്നു. ഡാർവിന്റെ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം, ഹ്യൂഗോ ഡിവ്രീസിന്റെ മ്യൂട്ടേഷൻ സിദ്ധാന്തം എന്നിവയും നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. പരിണാമം ഇന്നും തുടരുകയാണെന്ന തിരിച്ചറിവാണ് നമുക്ക് ലഭിക്കുന്നത്. നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ നമ്മുടെ ആരോഗ്യവും രോഗങ്ങളും എന്ന വിഷയത്തിനും ഏറെ ഗൗരവമുണ്ട്. നമ്മുടെ ശരീരം ഒരു കോട്ടയാണ്. രോഗാണുക്കൾ എന്ന ശത്രുക്കൾ ആക്രമിക്കാൻ വരുമ്പോൾ പ്രതിരോധ വ്യവസ്ഥ എന്ന സൈന്യം പൊരുതാൻ തയ്യാറെടുക്കുന്നു. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന ജന്മനാവുള്ള സൈന്യം, അക്വയേർഡ് ഇമ്മ്യൂണിറ്റി എന്ന പരിശീലനം ലഭിച്ച കമാൻഡോകൾ, ആന്റിബോഡി എന്ന മിസൈലുകൾ, വാക്സിൻ എന്ന മോക്ഡ്രിൽ, എത്ര സുസജ്ജമായ സംവിധാനങ്ങളാണല്ലേ! എന്തിനാണ് ഇത്ര വലിയ പടയൊരുക്കം? അതിന് കാരണമുണ്ട്. രോഗകാരികളായ ധാരാളം സൂക്ഷ്മജീവികൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ബാക്ടീരിയകൾ, വൈറസുകൾ, ഫംഗസുകൾ, പ്രോട്ടോസോവനുകൾ, അങ്ങനെ അങ്ങനെ. രോഗങ്ങളെ ഫലപ്രദമായി ചെറുക്കണമെങ്കിൽ ഓരോ രോഗവും ഉണ്ടാകാനുള്ള കാരണവും സാഹചര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രോഗകാരിയെക്കുറിച്ചും രോഗം വന്നാൽ അനുവർത്തിക്കേണ്ട ചികിത്സാരീതികളെക്കുറിച്ചും ധാരണയുണ്ടാകണം. രോഗാണുക്കൾ ശരീരത്തിന്റെ പല അവയവ വ്യൂഹങ്ങളെയും പലതരത്തിലാണ് ബാധിക്കുന്നത്. എയ്ഡ്സ് വൈറസുകൾ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സേനയെ തന്നെ ആക്രമിച്ച് കീഴടക്കുകയാണ് ചെയ്യുന്നത്. അനിയന്ത്രിതമായി വളർന്നു പെരുകുന്ന ക്യാൻസർ കോശങ്ങൾ മനുഷ്യനെ വല്ലാതെ ഭീതിപ്പെടുത്തുന്നു. ക്യാൻസർ കോശങ്ങളുടെ പ്രത്യേകതകൾ, പലതരം ക്യാൻസറുകൾ, രോഗനിർണയം, ചികിത്സ എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് ഈ ഭീതിയെ ഫലപ്രദമായി മറികടക്കാൻ അനിവാര്യമാണ്. രോഗകാരികൾ മാത്രമാണോ നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നത്? അല്ല. ലഹരി മരുന്നുകൾ തലച്ചോറിലെ ഹാപ്പി ഹോർമോണുകളെ ഹൈജാക്ക് ചെയ്യുന്നു. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ദുരുപയോഗം എങ്ങനെ നമ്മുടെ ശരീരത്തെ, ആരോഗ്യത്തെ, ജീവിതത്തെ, സമൂഹത്തെ പ്രതികൂലമായി സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചും കൗമാര കാലഘട്ടത്തിൽ തന്നെ കൃത്യമായ ധാരണ കൈവരിക്കേണ്ടതാണ്. ഈ അറിവുകൾ തീർച്ചയായും നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാവൽക്കാരാകും. ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികൾ യഥാർത്ഥത്തിൽ വില്ലന്മാർ മാത്രമാണോ? അല്ലേ അല്ല. സൂക്ഷ്മജീവികൾ മനുഷ്യക്ഷേമത്തിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. രാവിലെ നിങ്ങൾ കഴിച്ചു

0: ഇഡലി, ബ്രെഡ്, ചീസ്, തൈര് ഇവയെല്ലാം തന്നെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്താൽ രുചികരമായ ഭക്ഷണമായി മാറിയതാണ്. പല ബാക്ടീരിയകളും ഫംഗസുകളും പ്രകൃതിദത്തമായ ആസിഡുകളെയും രാസാഗ്നികളെയും ഉൽപ്പാദിപ്പിക്കുന്നു. സൂക്ഷ്മജീവിയിൽ നിന്ന് വേർതിരിച്ചെടുത്ത പെൻസിലിൻ ലക്ഷക്കണക്കിന് ജീവൻ രക്ഷിച്ച ആന്റിബയോട്ടിക്കാണ്. സീവേജ് പ്ലാന്റിൽ മാലിന്യം തിന്ന് വെള്ളം ശുദ്ധീകരിക്കുന്നതും ബാക്ടീരിയ തന്നെയാണ്. ബയോഗ്യാസ് ഉണ്ടാക്കുന്നത് മെഥനോജൻ ബാക്ടീരിയ. വാസ്തവത്തിൽ ഇവ നമ്മുടെ അദൃശ്യരായ സുഹൃത്തുക്കളാണ്. രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിനും അവയവമാറ്റം നടത്തുമ്പോൾ പ്രതിരോധ ശേഷി കുറയ്ക്കുന്നതിനുമൊക്കെ സഹായിക്കുന്ന ജൈവ സക്രിയ തന്മാത്രകളെ സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവ നമ്മുടെ ശത്രുപക്ഷത്തുള്ളവരല്ല എന്നും നമ്മൾ തിരിച്ചറിയണം. ഭൂമിയിലെ ജൈവ വൈവിധ്യത്തിന്റെ സമ്പന്നത നമ്മുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമാണ്. ഒരു കാലിഡോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ കാണുന്ന വർണ്ണ കാഴ്ചകൾ പോലെ, വിചിത്രമായ പാറ്റേണുകൾ പോലെ നമ്മെ ഭ്രമിപ്പിക്കുന്ന ഒരു ജീവലോകം. ജൈവ വൈവിധ്യവും അതിന്റെ സംരക്ഷണവും എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടതാകുന്നത്? ഒരു ജീവിയും ഒറ്റപ്പെട്ട തുരുത്തല്ല, എല്ലാം എല്ലാത്തിനോടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതൊരു വലിയ തിരിച്ചറിവാണ്. ജൈവ വൈവിധ്യം എന്നാൽ നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് ആണ്. ഇന്ത്യ ഒരു മെഗാ ഡൈവേഴ്സിറ്റി രാജ്യമാണ്. എന്നാൽ ഇന്ന് ഓരോ മണിക്കൂറിലും ഒരു ജീവിവർഗം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ആവാസ വ്യവസ്ഥയുടെ നാശം, അമിത ചൂഷണം, അധിനിവേശ ജീവജാതികളുടെ കടന്നുകയറ്റം, മലിനീകരണം എന്നിവയൊക്കെ തന്നെ ജൈവ വൈവിധ്യ നാശത്തിന്റെ കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കാം. ജീവജാതികളുടെ ശോഷണം ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുന്നത് എങ്ങനെ എന്ന് പോൾ എർലിക് എന്ന ശാസ്ത്രജ്ഞൻ റിവറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ചിന്തയിൽ എന്താണ് ജൈവ വൈവിധ്യ ശോഷണത്തിന് പരിഹാര മാർഗങ്ങൾ? ദേശീയ ഉദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ തുടങ്ങിയ ഇൻസിറ്റു അഥവാ തൽസ്ഥല സംരക്ഷണ മാർഗങ്ങൾ, ജീൻ ബാങ്കുകൾ, മൃഗശാലകൾ തുടങ്ങിയ എക്സിറ്റു സംരക്ഷണ മാർഗങ്ങൾ എന്നിവയൊക്കെ പരിഹാര മാർഗങ്ങളാണ്. ഈ ഭൂമി നമുക്ക് പൈതൃകമായി കിട്ടിയതല്ല, കടം വാങ്ങിയതാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ അധ്യായം. അതുകൊണ്ടുതന്നെ വരും തലമുറയ്ക്കായി വളരെ കരുതലോടെ, വിവേകത്തോടെ ഈ ഭൂമിയെ, നമ്മുടെ പ്രകൃതിയെ പരിപാലിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. പ്രിയ കൂട്ടുകാരെ, നമ്മളൊരു ചെറിയ യാത്ര നടത്തി. ഒരു കോശത്തിൽ തുടങ്ങി ആവാസ വ്യവസ്ഥ വരെ, മത്സര പരീക്ഷകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഈ പാഠങ്ങൾ. നാളത്തെ ഡോക്ടർക്കും ജനിതക എഞ്ചിനീയർക്കും പരിസ്ഥിതി പ്രവർത്തകനും ഫോറൻസിക് വിദഗ്ധനും ടീച്ചർക്കും ഗവേഷകനുമുള്ള അടിത്തറയാണിത്. എന്നാൽ ഏറ്റവും പ്രധാനമായി ഇത് നിങ്ങളെ ഒരു നല്ല മനുഷ്യനാക്കും. സ്വന്തം ശരീരത്തെ സ്നേഹിക്കാനും മറ്റു ജീവികളോട് കരുണ കാണിക്കാനും ഈ ഭൂമിയെ സംരക്ഷിക്കാനും ജന്തുശാസ്ത്രം നിങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ പുസ്തകം തുറക്കൂ. ചിത്രങ്ങൾ വെറുതെ കാണരുത്, അവയോട് സംസാരിക്കൂ, സംശയങ്ങൾ ചോദിക്കൂ. നിങ്ങളുടെ പഠനം വിജയകരമാകട്ടെ. നിങ്ങളിൽ ഒരാൾ നാളെ ഒരു രോഗത്തിന് മരുന്ന് കണ്ടുപിടിക്കട്ടെ, മറ്റൊരാൾ വംശനാശം സംഭവിച്ചു പോയ ഒരു പക്ഷിയെ തിരികെ കൊണ്ടുവരട്ടെ.
1: ജീവലോകത്തെ അത്ഭുതങ്ങൾ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് കോഴിക്കോട് ഗവൺമെന്റ് അച്യുതൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജന്തുശാസ്ത്രം അധ്യാപിക ഗീത നായർ എസ്.
2: ആകാശവാണി. ഇപ്പോൾ എസ് കെ മഹതിയുടെ സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ കൊടുന്തിരപ്പുള്ളി സുബ്രഹ്മൺ, മൃദംഗം കൊടുന്തിരപ്പുള്ളി പരമേശ്വരൻ, മുഖർശങ്ക കലാമണ്ഡലം കെ ഷൈജു. ഗം ഗണപതിയും എന്ന കൃതിയോടെ കച്ചേരി ആരംഭിക്കുന്നു. രചന ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ. രാഗം ഗണപതി, ആദിതാളം.

ಗಗಸಪಸಗಗಸಗಪಗಪಗಪಗಂ ಗಣಪತಿ ಗಪಗಗಸಪಸಗಗ

എസ് കെ മഹതിയുടെ സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വയലിൻ കൊടുന്തിരപ്പുള്ളി സുബ്ബരാമൻ, മൃദംഗം കൊടുന്തിരപ്പുള്ളി പരമേശ്വരൻ, മുഖർശംഖ് കലാമണ്ഡലം കെ ഷൈജു. തല്ലി നിന്നു എന്ന ശ്യാമശാസ്ത്രി കൃതി, കല്യാണി രാഗം, മിശ്രചാപ്പ് താളം.

0: എസ് കെ മഹദി അവതരിപ്പിച്ച സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. വയലിൻ കൊടുന്തരപ്പുള്ളി സുബ്ബരാമൻ, മൃദംഗം കൊടുന്തരപ്പുള്ളി പരമേശ്വരൻ, മുഖർശംഖ് കലാമണ്ഡലം കെ ഷൈജു. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.
1: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്രഗാനങ്ങൾ. ആദ്യഗാനം 18-ാം പടി എന്ന ചിത്രത്തിൽ നിന്നും വിജയ യേശുദാസ് പാടിയ ഗാനത്തിൻ്റെ വരികൾ ലോറൻസ് ഫെർണാണ്ടസ്, സംഗീതം പ്രശാന്ത് പ്രഭാകർ.

ചിത്രയും വിജയ് യേശുദാസും ഗദ്ദാമ എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനമാണിനി. റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് ബെന്നറ്റ് വീട്രാഗിൻ്റെ സംഗീതം.

ചലച്ചിത്രഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ നിന്നും. ശുഭയാത്ര എന്ന ചിത്രത്തിന് വേണ്ടി ഉണ്ണിമേനോനും സുജാത മോഹനും പാടിയ ഗാനമാണ് ഇനി പി കെ ഗോപിയുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

ചലച്ചിത്രഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ നിന്നും. ശുഭയാത്ര എന്ന ചിത്രത്തിന് വേണ്ടി ഉണ്ണിമേനോനും സുജാത മോഹനും പാടിയ ഗാനമാണ് ഇനി പി കെ ഗോപിയുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

ഇന്നത്തെ ചലച്ചിത്രഗാന പരിപാടി അവസാനിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. ഇനിയൊരു ലളിതഗാനം കേൾക്കാം. സ്വർഗവാതിൽ തുറന്നെത്തും കാറ്റ് എന്ന് തുടങ്ങുന്ന എം ലീന പാടിയ ഗാനം. മലയത്ത് അപ്പുണ്ണിയുടെ വരികൾ.